ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 14, കൊലവർഷം 1202 ചിങ്ങം 20, 2026 സെപ്റ്റംബർ 5 തീയതി ശനിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 31 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും, ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാ ഹെഡ്സിലും, പ്രസാർഭാരതി DTH സർവീസിലും, ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി ഇപ്പോൾ സുഭാഷിതം അവതരിപ്പിക്കുന്നത് എം വി സതീശൻ.
1: ഗ്രീക്ക് തത്വചിന്താ ശ്രേണിയിലെ മഹാഗുരുത്രയമായിരുന്നു സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും. പൊതു നന്മ മറന്ന സ്വാർത്ഥ ഭരണകൂടത്തിനു കീഴിൽ തൻ്റെ ഗുരു സോക്രട്ടീസ് ഹെംലോക്ക് വിഷച്ചെടിച്ചാറ് കുടിച്ച് മരിക്കേണ്ടി വന്നത് പ്ലേറ്റോയെ കുറച്ചൊന്നുമല്ല നൊമ്പരപ്പെടുത്തിയത്. പൊതു നന്മയ്ക്കായുള്ള ഭരണം എങ്ങനെയാവണം എന്ന തത്വചിന്താപരമായ അന്വേഷണമാണ് റിപ്പബ്ലിക് എന്ന വിസ്തൃത കൃതിയിലൂടെ പ്ലേറ്റോ നടത്തുന്നത്. ഭരണാധികാരി, ദാർശനികൻ

0: കൂടിയാകണം എന്ന് അദ്ദേഹം നിഷ്കർഷിക്കുന്നു. ഫിലോസഫർ കിംഗ്, ഭാരതം സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാവുമ്പോൾ പ്ലേറ്റോയുടെ ശ്രേണിയിൽ പെടുത്താവുന്ന ഒരു തത്വചിന്തകൻ ഭരണാധികാരിയായി വന്നു. നമ്മുടെ പ്രഥമ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. മഹാനായ ആ ഗുരുനാഥൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഭാരതത്തിൽ അധ്യാപക ദിനം. അധ്യാപക ദിനത്തിലൂടെ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനൊപ്പം മുഴുവൻ അധ്യാപകരുമാണ് ആദരിക്കപ്പെടുന്നത്. ബുദ്ധിയും വിവേകവും ഉറയ്ക്കുന്നതിനു മുമ്പ് കളിമണ്ണ് പോലെ ചപലമായിരുന്ന കാലത്താണ് ആദ്യ അധ്യാപകന്റെ അടുത്തേക്ക് ഓരോ വിദ്യാർത്ഥിയും എത്തുന്നത്. കുശവൻ കളിമണ്ണിൽ നിന്ന് വിവിധ രൂപങ്ങൾ മെനഞ്ഞെടുക്കുന്നത് പോലെ അവർ പൗരന്മാരെ വാർത്തെടുക്കുന്നു. വ്യക്തിയും കുടുംബവും സമൂഹവും രാഷ്ട്രം തന്നെയും മഹത്വമുള്ളതായി പരുവപ്പെടുത്തപ്പെടുന്നത് അറിവിൻ്റെ ആ വിരൽത്തുമ്പുകളാലാണ്. അധ്യാപകരെ പ്രണമിക്കാതിരിക്കാൻ നമുക്കാവില്ല. ഞാനാണ് വലുത്, എനിക്ക് ഇത് വേണം എന്നിങ്ങനെയുള്ള സ്വാർത്ഥതയാണ് എല്ലാ സംഘർഷങ്ങളുടെയും ഉറവിടം. ലോകജനസംഖ്യയിൽ 1 കടുത്ത തൊഴിൽക്ഷാമവും വിഭവ ദൗർലഭ്യവും ഉള്ളതുമായ നാടാണ് ഇന്ന് നമ്മുടേത്. എന്നിട്ടും ലോകത്തെ അമ്പരപ്പിക്കുന്ന സഹവർത്തിത്വത്തിൻ്റെയും സാംസ്കാരിക വൈവിധ്യത്തിലെ ഏകത്വത്തിൻ്റെയും നാടായി ഭാരതം പുലരുന്നതിൻ്റെ യഥാർത്ഥ ശില്പികൾ നമ്മുടെ അധ്യാപകർ തന്നെയാണ്. അറിവിൻ്റെ പ്രളയകാലത്താണ് നാം ജീവിക്കുന്നത്. എന്തുമേതും നിമിഷാർത്ഥത്തിൽ വിരൽത്തുമ്പിൽ എത്തുന്ന കാലം. പക്ഷേ ആ അറിവിനും അപ്പുറമുള്ള തിരിച്ചറിവിലേക്കാണ് അധ്യാപകർ നമ്മെ നയിക്കുന്നത്. അതിന് പകരമാവാൻ ഒരു സാങ്കേതിക വിദ്യയ്ക്കുമാവില്ല. അറിവിൻ്റെയും ആയോധനത്തിൻ്റെയും പാരമ്യത്തിലായിരുന്നു അർജുനൻ. പക്ഷേ ബന്ധുമിത്രാദികൾ മറുപക്ഷത്ത് നിൽക്കുന്ന ഒരു യുദ്ധമുഖത്ത് പുറത്തുനിന്ന് ലഭിച്ച ആ അറിവൊക്കെയും നിഷ്പ്രഭമായി പോകുന്നു. അപ്പോൾ തേർത്തട്ടിൽ തളർന്നിരുന്ന പാർത്ഥൻ ഭഗവാൻ കൃഷ്ണനോട് അപേക്ഷിക്കുന്നു, ശിഷ്യനായി എനിക്ക് അങ്ങ് സന്മാർഗം ഉപദേശിച്ചു തരണേ എന്ന്. അവിടെ ശിഷ്യനായി തീർന്ന അർജുനന് ഭഗവാൻ നൽകുന്ന ഉപദേശമാണ് ഗീത, ഗുരു ശിഷ്യന് നൽകുന്ന ധർമ്മോപദേശം. നമ്മുടെ ഓരോ അധ്യാപകരും ഭാഷയോ ചരിത്രമോ ശാസ്ത്രമോ മാത്രമല്ല, നമ്മൾ ആരാണെന്നും ആരായി തീരണമെന്നുമുള്ള ധർമ്മോപദേശം കൂടിയാണ് ഓരോ വിദ്യാർത്ഥിക്കും നൽകുന്നത്. വിദ്യാലയങ്ങൾ ദാർശനിക വേദികളാകണമെന്ന സന്ദേശമാണ് നമ്മുടെ ഗുരുപരമ്പരയിലെ കണ്ണിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണനും മുന്നോട്ട് വച്ചത്. ലോകമാകെ ഒരു കുടുംബമാണെന്ന ഭാരതീയ ദർശനത്തിന് മുമ്പിൽ സർവ്വലോകരും നമിച്ചു നിൽക്കുമ്പോൾ ആ തത്വം നമുക്ക് പറഞ്ഞു തന്ന, ഇപ്പോഴും തന്നുകൊണ്ടേയിരിക്കുന്ന നമ്മുടെ അധ്യാപകർക്ക് മുമ്പിൽ നന്ദിപൂർവം ആദരാർപ്പണം ചെയ്യാം. ഗുരുവായ സാന്ദീപനി മഹർഷിക്ക് കുചേലനെന്നോ കൃഷ്ണനെന്നോ ഉള്ള ഭേദം ഇല്ലല്ലോ. ഭാരത ഗുരുദർശനത്തിൻ്റെ ഈ കാമ്പറഞ്ഞ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജീവിതത്തിലെ ഒരു സന്ദർഭം ഇവിടെ പരാമർശിക്കാം. 1957 ഉപരാഷ്ട്രപതി എന്ന നിലയിൽ ഡോക്ടർ രാധാകൃഷ്ണൻ ചൈന സന്ദർശിക്കുകയാണ്. കർക്കശക്കാരനായ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി മാവോ സേതുങ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ സ്നേഹപൂർവം മാവോയുടെ കവിളിൽ തലോടി. കാഴ്ചക്കാരെ അത് അമ്പരപ്പിച്ചു കളഞ്ഞു. അപ്പോൾ വലിയൊരു സ്വാന്തനത്തിന്റെ പരിസരം സൃഷ്ടിച്ചുകൊണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു, സ്റ്റാലിനോടും മാർപ്പാപ്പയോടും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. ആത്മീയ സാർവലൗകികത എന്നതായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ആധ്യാത്മിക സന്ദേശം. കാലദേശഭേദങ്ങളെ മറികടന്ന് ലോകത്തിനാകെ ഹിതകരമായ ആത്മീയ ഉണ്മയിലേക്കുള്ള വ്യക്തിയുടെ വികാസം, അതിന് നിസ്വരായ ഗുരുപരമ്പര ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അവരുടെ പരമപവിത്രമായ കർമ്മകാന്ഡത്തിന് മുമ്പിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല, വികസനത്തിലേക്ക് മുന്നേറുന്ന ഈ രാഷ്ട്രമാകെ ആദരപൂർവം തലകുനിക്കേണ്ടതുണ്ട്.
1: MV സതീശൻ അവതരിപ്പിച്ച സുഭാഷിതമായിരുന്നു നാം കേട്ടത്.

0: ആകാശവാണി, സമയം 6 മണി. ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത, ആലാപനം ഖാലിദ്.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത. ആലപിച്ചത് ഖാലിദ്.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പാണ്. ഈ അറിയിപ്പിനെ തുടർന്ന് ഉദയഗീതം. പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7 മുതൽ 8 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം

ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 131. 8:35 സ്മൃതി മധുരം. 8:45 സംഗീത സരണി. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. പഠിക്കുന്നത് മാവേലിക്കര എച്ച് വിശ്വദേവ്. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. പത്ത് മണിക്ക് നേർവഴി. SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി അഭിമുഖം. 10:15 തമിഴ് ചൊൽമാലൈ. എഴുത്തരുവിത്ത ഇറയവൻ. മാലതി സുന്ദർ രാജൻ നടത്തുന്ന പ്രഭാഷണം. ഉഷാദേവി അവതരിപ്പിക്കുന്ന ചെറുകഥ അമ്മ എന്നെ സാപ്പിട്ടാൽ. തുടർന്ന് തിരിയപ്പൂക്കൾ. 11:00 ഗാനകൈരളി. പന്തളം എസ് നവീൻ പാടിയ ശ്രീകൃഷ്ണ കൃതികൾ. 11:25 ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൌപദി മുർമു ദേശീയ അധ്യാപക അവാർഡ് സമ്മാനിക്കുന്ന ചടങ്ങിന്റെ നേരിട്ടുള്ള പ്രക്ഷേപണം. 12:15 ഏകധാര ലളിത സംഗീത പരിപാടി. ഹൻസ ജി നായർ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. PMOS ഒരു മെറ്റാബോളിക് ഡിസോർഡറാണോ? PMOSനെ വരുതിയിലാക്കാൻ മരുന്ന് മാത്രം മതിയോ? PMOS അറിയേണ്ട കാര്യങ്ങൾ ഡോക്ടർ വഹാബ് CP സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 രഞ്ജിനി. 2:15 തുടർ നാടകം മിന്നാമിനികൾ വെളിച്ചം കാട്ടിയ വഴി ഭാഗം 10. രചന അരുൺ നായർ, സംവിധാനം റോബി ബാബു. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3:00 കൂട്ടുകാരി. ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റായ ഡോക്ടർ AM മേരിക്കുട്ടിയുമായി അഭിമുഖം. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 വെള്ളി വെളിച്ചം. 4:45 ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 സംസ്കൃതം പരിപാടി. 5:15 പാട്ടുകളം. ചെട്ടികുളങ്ങര GS ജയകുമാറും സംഘവും അവതരിപ്പിക്കുന്ന പുള്ളുവൻ പാട്ട്. 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി. 5:40 ചലച്ചിത്ര ഗാനം. 5:45 ഭക്തിഗാനങ്ങൾ. KJ യേശുദാസ്, രാധിക തിലക് എന്നിവർ പാടിയത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമഗ്ര ശിക്ഷാ അഭിയാൻ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. മികച്ച ഉൽപാദനത്തിനും വരുമാനത്തിനും ശാസ്ത്രീയ വാഴക്കൃഷി. മഞ്ജു തോമസുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മുതൽ വിമൻസ് ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ ഹെൽത്ത് മിഷൻ. 8:35 ന്യൂസ് ബുള്ളറ്റിൻ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി നമുക്ക് കാലാവസ്ഥ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. നേരിയ തോതിൽ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്.

0: ആകാശവാണി ഇപ്പോൾ ഉദയഗീതം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പട്ടണക്കാട് പുരുഷോത്തമൻ ആലപിക്കുന്ന ശ്രീധർമ്മശാസ്ത അഷ്ടോത്തര ശതനാമാവലി കേൾക്കാം.

പ്രഭാത ഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ ജിസാറ്റ് 1A വായിച്ചുള്ള GSLV-F17 വിക്ഷേപണം പൂർണ്ണ വിജയം. വെള്ളിയാഴ്ച പുലർച്ചെ 2:55 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത്. എയർ ഇന്ത്യയുടെ ഫുക്കറ്റ് ഡൽഹി വിമാനം പറക്കുന്നതിനിടെ 300 അടി താഴേക്ക് പതിച്ച സംഭവത്തിൽ മുഖ്യ പൈലറ്റ് സുദീപ് വസിഷ്ഠനെ പിരിച്ചുവിട്ടു. സംഭവ സമയത്ത് സുദീപ് ലഹരി ഉപയോഗിച്ചിരുന്നതായി സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് എയർ ഇന്ത്യയുടെ നടപടി. മൾട്ടി സ്റ്റേറ്റ് സഹകരണ ബാങ്കുകളുടെ ഭരണസമിതി 6 മാസത്തിലേറെ കാലത്തേക്ക് പിരിച്ചുവിടാനും റിസർവ് ബാങ്കിന് അധികാരമുണ്ടെന്ന് സുപ്രീംകോടതി. നേപ്പാളിലെ തൃശൂലി 3A ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിൽ നിന്നും കൂടുതൽ പേരെ ജീവനോടെ കണ്ടെത്താനാകുമെന്ന് നേപ്പാൾ രക്ഷാ ദൌത്യ സംഘത്തിന്റെ ഉപദേശകനായ ടണൽ രക്ഷാപ്രവർത്തന വിദഗ്ധൻ പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ 24 മുതൽ 29 വരെ കോഴിക്കോട് നടക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ്

0: യിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം.
1: ട്രെയിൻ യാത്രകളിൽ സ്ത്രീ യാത്രക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി റെയിൽവേ പോലീസ് നടപ്പിലാക്കുന്ന സുപ്രധാന സുരക്ഷാ പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത. കഴിഞ്ഞ വർഷം ആരംഭിച്ച പദ്ധതിയിലൂടെ കർശന പരിശോധനകളാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. ഇതിനു പുറമെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വനിതകൾക്ക് യാത്രയിലുടനീളം സംരക്ഷണം നൽകുന്നതിനായി RPF പ്രത്യേകം നടപ്പാക്കുന്ന ഓപ്പറേഷൻ മേരി സഹേലി പദ്ധതിയും റെയിൽവേ സുരക്ഷ ശക്തമാക്കുന്നു. രാത്രികാല യാത്രകളിലടക്കം വനിതാ പോലീസിന്റെ പട്രോളിംഗും ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമാക്കി യാത്രക്കാർക്ക് ഭയരഹിതമായ അന്തരീക്ഷമൊരുക്കുന്ന ഓപ്പറേഷൻ രക്ഷിത, മേരി സഹേലി എന്നീ സുരക്ഷാ പദ്ധതികളെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്.
2: വർക്കല എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് കേരള എക്സ്പ്രസിൽ വരുന്ന യാത്രക്കാരിയെ 19 രൂപ കിട്ടിയും അതിനകത്ത് തന്നെ ഉണ്ടായിരുന്ന മദ്യപിച്ചിരുന്ന ഒരാള് ആക്രമിച്ച് താഴെ തള്ളിയിടുകയും അബോധാവസ്ഥയിൽ 2-3 മാസം തിരുവനന്തപുരം മെഡിക്കൽ സാഹചര്യമുണ്ടായി.
1: ഓപ്പറേഷൻ രക്ഷിത പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം റെയിൽവേ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് CS വിനോദ്:
2: ആ സമയത്താണ് ഓപ്പറേഷൻ രക്ഷിത എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായി. പാറശ്ശാല മുതൽ കാസർഗോഡ് വരെ എല്ലാ സ്റ്റേഷനിലും സമഗ്രമായ പരിശോധന, മദ്യപിച്ച് കയറുന്നുണ്ടോ, സ്ത്രീകൾ ഉപദ്രവിക്കുന്നുണ്ടോ, മഫ്തിയിൽ വനിതാ പോലീസിന്റെ സേവനം, മൊബൈൽ ഓൺ പെട്രോൾസ് എന്ന സംവിധാനം, ബീച്ച് പെട്രോൾ, വിജിൽ വാച്ച് എന്ന് പറയുന്നൊരു സംവിധാനം തന്നെ ഉണ്ടായി. അത് മാത്രമല്ല, അതിനുവേണ്ടി തന്നെ നമ്മൾ ഈ സമയത്ത് പോലീസ് ആപ്ലിക്കേഷനുമായി ഇന്റർലിങ്ക് റെയിൽമേറ്ററി ആപ്ലിക്കേഷൻ എന്ന ആപ്ലിക്കേഷൻ 2025 ഈ കാലഘട്ടത്തിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ടായി. അതിനകത്ത് 5 ഐറ്റംസ് ആണുള്ളത്. പ്രായപൂർത്തിയായ ആൾക്കാരാണെങ്കിലോ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ, കൊച്ചുകുട്ടികളാണെങ്കിലോ, പെൺകുട്ടികളാണെങ്കിലോ, ലോൺലി പാസഞ്ചർ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. ആ ഒരു ഐറ്റം പ്രോസസ് ചെയ്ത് സംസാരിക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ ഈ ലോൺലി പാസഞ്ചറിന്റെ ഇൻഫർമേഷൻ വരികയും ഇവരെ വിസിബിൾ ആയും ഇൻവിസിബിൾ ആയും നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും പോലീസുകാർ അവരെ കേരളത്തിൽ ഏത് ഡെസ്റ്റിനേഷനിൽ പോയാലും അവർ സുരക്ഷിതമായ യാത്ര കൈവരിക്കാനുള്ള ഒരു ആപ്ലിക്കേഷനിൽ ഒരു മോഡ്യൂളാണ് ലോൺലി പാസഞ്ചർ. അതുപോലെ തന്നെ ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു മോഡ്യൂളുണ്ട്. ഈ റിപ്പോർട്ടിൽ നമ്മൾ എന്തെങ്കിലും ഇൻസിഡന്റ് റിപ്പോർട്ട് ആയാലും 24/7 വർക്ക് ചെയ്യുന്ന കൺട്രോൾ റൂമിലാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. പോലീസ് വിസിബിൾ ആയി തന്നെ പാസഞ്ചറിനെ ഹെൽപ്പ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. മിക്കവാറും എല്ലാവരും വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു ആപ്ലിക്കേഷൻ, റെയിൽമേറ്റിന് ആപ്ലിക്കേഷൻ, ഗൂഗിൾ പ്ലേയിൽ നിന്ന് തന്നെയാണ് ഫോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന് ആദ്യം കാണുന്ന റെയിൽവേ ആപ്ലിക്കേഷൻ എന്ന സ്ഥാനത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഓട്ടോമാറ്റിക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന മോഡ്യൂൾസ് എല്ലാം തന്നെ ഇതിൽ വരും. അപ്പൊ ഈ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സധൈര്യം പരിഹരിക്കപ്പെടാൻ എനിക്ക് ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന്, എന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ സംവിധാനമുണ്ട് എന്ന് മറ്റേ യാത്രക്കാരൻ അറിയില്ല എന്നുള്ള, ആരെങ്കിലും വിളിക്കുന്നു എന്ന രീതിയിൽ തന്നെ ഇതിനകത്ത് മെസ്സേജ് ഷെയർ ചെയ്യുകയാണെങ്കിൽ 24/7 വർക്ക് ചെയ്യുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ റൂം തമ്പാനൂരാണ് സ്ഥിതി ചെയ്യുന്നത്, അവിടെ ഇൻഫർമേഷൻ കിട്ടുകയും വിതിൻ നോ ടൈം റെസ്പോൺസ് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സംവിധാനം. കേരളത്തിൽ നിന്ന് ഏകദേശം 190 ട്രെയിനുകളാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ആ ട്രെയിനുകളെല്ലാം തന്നെ പരമാവധി പോലീസിനെ കൊണ്ട് യാത്ര ചെയ്യിപ്പിക്കാൻ, അതോടൊപ്പം തന്നെ പ്ലാറ്റ്ഫോമിൽ വിസിനിറ്റി പോലീസിംഗ് എന്ന ദൗത്യം, പോലീസിനെ എവിടെ നിന്നാലും കാണാൻ ഫ്രണ്ട്ലി അപ്രോച്ച് ആണ്. 13 പോലീസ് സ്റ്റേഷൻ ഹെൽപ് ഡെസ്കുകൾ ഉണ്ട്. മാത്രമല്ല നമ്മൾ ഔട്ട് പോസ്റ്റിൽ കായംകുളത്ത് ഉണ്ട്, തിരൂരുണ്ട്, ഗുരുവായൂരുണ്ട്. ഈ സ്ഥലത്തുകൾ കൂടുന്ന സമയത്ത് നമ്മൾ അങ്ങനെയും നിയന്ത്രിക്കുന്നുണ്ട്.
1: ഓപ്പറേഷൻ മേരി സഹേലി എന്ന പദ്ധതിയെക്കുറിച്ച് എറണാകുളം സൗത്ത് ജംഗ്ഷൻ RPF ഇൻസ്പെക്ടർ ബിനോയ് ആന്റണി:
3: മേരി സഹേലി ആ പദ്ധതിയിലെ ഉദ്ദേശിക്കുന്ന സ്ത്രീ യാത്രക്കാരി ഒരു പർട്ടിക്കുലർ സ്റ്റേഷനിൽ നിന്ന് കയറുകയാണെങ്കിൽ തനിയെ യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാരുടെ വിവരങ്ങൾ RPFന്റെ നെറ്റ്വർക്ക് വഴി എല്ലാ സ്റ്റേഷനുകളിലും ഇത് ഷെയർ ചെയ്യുകയും ആ യാത്രക്കാരെ ആ സ്റ്റേഷനുകളിൽ RPF സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്ന് അറ്റൻഡ് ചെയ്യുകയും അവരുമായി സംസാരിക്കുകയും അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അവരെ അലർട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന, എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിൻ ആണെങ്കിൽ അതിൽ നിന്ന് എത്ര സ്ത്രീ യാത്രക്കാർ തനിയെ യാത്ര ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിച്ച് അത് RPF ഉദ്യോഗസ്ഥരെ ഉള്ള ഒരുപാട് സ്റ്റേഷനുകളിലേക്ക് അത് വിവരം ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അതിലൂടെ ആ സ്റ്റേഷനുകളിലെല്ലാം സുരക്ഷാ ഉദ്യോഗസ്ഥർ ആ വണ്ടികൾ അറ്റൻഡ് ചെയ്യുകയും ഈ പാസഞ്ചേഴ്സുമായി ഇന്ററാക്ട് ചെയ്യുകയും സ്റ്റാർട്ടിംഗിൽ നിന്ന് എൻഡ് സ്റ്റേഷൻ വരെയും ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള ആ സ്ത്രീ യാത്രികൾ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്താറുണ്ട്. ചണ്ഡീഗഡിൽ നിന്നും മറ്റ് ഒറീസയിൽ നിന്ന് വരുന്ന പാരന്റ്സ് വിളിച്ചിട്ട്, സാർ ഈ മേരി സഹേലിയിൽ എന്റെ മോൾ അവിടെ നിന്ന് വരുന്നുണ്ട്, അവരെ ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ വിളിക്കുന്ന ഒരുപാട് കേസുകൾ വരാറുണ്ട്. അതേപോലെ എന്റെ കിടന്നുറങ്ങുന്ന പാസഞ്ചേഴ്സ് ആണല്ലോ, എന്താണ് നിങ്ങൾ എല്ലായിടത്തും വന്ന് ഇങ്ങനെ ചോദിക്കുന്ന സംബന്ധിച്ച് ഇറിറ്റേറ്റഡ് ആവുന്ന പാസഞ്ചേഴ്സും ഉണ്ട്. അവരോട് പറയാനുള്ളത് അവരുടെ സുരക്ഷയെ കരുതി ചെയ്യുന്ന നടപടികളാണ്, അത് ഒരു പോസിറ്റീവായി തന്നെ എടുക്കണം. മദ്യപിച്ച് യാത്ര ചെയ്യുന്ന യാത്രക്കാരെ കണ്ടുപിടിക്കാനായി ബ്രത്ത് അനലൈസർ മറ്റും ഉപയോഗിച്ചിട്ടുള്ള പരിശോധനകളും അതിനെ തുടർന്നുള്ള കേസ് രജിസ്ട്രേഷനുകളും പീനലൈസേഷൻ ഉൾപ്പെടെയുള്ള നടപടികളും നല്ല രീതിയിൽ നടന്നു വരികയാണ്.
4: ഏതൊക്കെ ട്രെയിൻസ് ആണ് സെലക്ടഡ് ആയി ട്രെയിൻസ് ആണ് വരുന്നത്? അപ്പൊ അതിൽ സിംഗിൾ ലേഡി പാസഞ്ചേഴ്സ്,
1: ലേഡീസ് കമ്പാർട്ട്മെന്റുകളിലും പ്ലാറ്റ്ഫോമുകളിലും RPFന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സ്പെഷ്യൽ പട്രോളിംഗിനെ കുറിച്ച് പാലക്കാട് ക്രൈം സെൽ RPF ഇൻസ്പെക്ടർ ക്ലാരി വത്സ: CT
4: റിസർവേഷൻ ആയിരിക്കണം. ഒരു S1 കോച്ചില് സീറ്റ് നമ്പർ 31, അങ്ങനെ ഒരു കോച്ചില് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ള നമ്മുടെ IG ഓഫീസ്, അതായത് ചെന്നൈയിൽ നിന്ന് വിവരം

0: ിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ ആർ പി മഹിളാ ഉദ്യോഗസ്ഥരെ നമ്മളത് അലോട്ട് ചെയ്യും. അവരെ പോയി നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണ്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു ഭയമാണ്. മീൻസ് ഞങ്ങൾ ഉണ്ട് കൂടെ എന്ന് മനസ്സിലാക്കി കൊടുക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുമാണ് ലേഡി ആർ പി എഫിനെ നിയോഗിച്ചിട്ടുള്ളത്. 139 അത് റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്. ഈ നമ്പറിലേക്ക് വിളിച്ച് നമുക്ക് വിവരം പറയാവുന്നതാണ്. ആൺ പാസഞ്ചേഴ്സും പെൺ പാസഞ്ചേഴ്സിനും എല്ലാവർക്കും ഈ ഒരു ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. മിക്സഡ് ട്രെയിനർ സ്കൗട്ടുകളുണ്ട്, ആർ പി എഫിന്റെ വനിതാ ഉദ്യോഗസ്ഥരും ഉണ്ട്, ജെന്റ് സ്റ്റാഫും ഉണ്ട്. അപ്പൊ അവര് എസ്കോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓൾമോസ്റ്റ് ഈവനിങ് തൊട്ടിട്ട് പുലർച്ചെ വരെ നമ്മൾ എസ്കോർട്ട് ചെയ്യുന്നുണ്ട്. പാസഞ്ചേഴ്സിന്റെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഓപ്പൺ ആയിട്ടാണ് വെക്കാറുള്ളത്. ചില സമയങ്ങളിൽ ട്രെയിൻ എസ്കോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് അറിയാൻ പറ്റും. വളരെ കാഷ്വൽ ആയിട്ട് മൊബൈൽ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ചാർജ് ചെയ്ത് അവർ കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പാസഞ്ചേഴ്സിനെ ഉണർത്തി അത് എടുത്തു വെക്കുക, അങ്ങനെ പറയാറുണ്ട്. നമ്മുടെ സ്റ്റേഷനുകളിൽ അവിടെ ആ നിൽക്കുന്ന സമയത്ത് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ചില സമയത്ത് പാസഞ്ചേഴ്സിന് അവരെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സ്റ്റേഷൻ വരെ നമ്മൾ മൂവ് ചെയ്ത് ചിലപ്പോൾ ഉറങ്ങുകയായിരിക്കും ലേഡി പാസഞ്ചേഴ്സ്. അപ്പൊ അവർ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വനിതാ ഉദ്യോഗസ്ഥർ അതിൽ യാത്ര ചെയ്തിട്ട് അവർ അടുത്ത സ്റ്റേഷൻ എത്തുന്നവരെ അവരൊരു കാവലായിട്ട് നിൽക്കുന്നുണ്ട്.
1: സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ റെയിൽവേ പോലീസും ആർ പി എഫും ചേർന്നൊരുക്കുന്ന നിയമപരമായ സുരക്ഷാ കവചങ്ങളെക്കുറിച്ച് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ.
2: സ്ത്രീകൾ യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റിൽ, റിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ പ്രത്യേകിച്ച് പുരുഷന്മാർ അതിക്രമിച്ചു കയറിയാൽ അവരെ അവിടെ നിന്നും ഇറക്കിവിടാം, ഫൈൻ അടിക്കാം. സ്ത്രീകളെ മദ്യപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഡ്രഗ്സ് കഴിച്ചുകൊണ്ടോ ആഭാസകരമായ രീതിയിൽ സംസാരിക്കുകയോ അവർക്ക് നേരെ അതിക്രമം അഴിച്ചുവിടുകയോ ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായാൽ അവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിത വന്നതിന്റെ ഭാഗമായി സെക്ഷൻ 74 അനുസരിച്ച് സ്ത്രീയുടെ മാനത്തിന് ഭംഗം വരുത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഏതാണ്ട് 1 വർഷം മുതൽ 5 വർഷം വരെയുള്ള തടവ് കൊടുക്കാനുള്ള പ്രൊവിഷൻ. അപ്പൊ ഒരു സ്ത്രീയെ അപമാനിക്കാൻ ആംഗ്യം കൊണ്ടോ വാക്കും കൊണ്ടോ എന്തെങ്കിലും രീതിയിലോ അപമാനിച്ചാൽ അതിനെതിരെയും DNS അനുസരിച്ച് കേസെടുക്കാൻ പറ്റും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് ഇത്തരത്തിൽ പീഡനത്തിനിരയായതെങ്കിൽ പോക്സോ ആക്ടും കൂടി ഉൾപ്പെടുത്തി കഠിനമായ ശിക്ഷ കൊടുക്കത്തക്ക രീതിയിൽ എടുക്കാൻ പറ്റും. റെയിൽവേ ആക്ട് നമ്മൾക്ക് സഹായമായി വരുന്നുണ്ട്. മദ്യപിച്ച് ശല്യം ചെയ്യുന്ന ആളെ ഇറക്കി വിടുകയും ഫൈനടിക്കുകയും 6 മാസം തടവിന് വരെ അയാൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. ഇത് കൂടാതെ തന്നെ ഹെൽപ്പ് ലൈൻസ് ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഹെൽപ്പ് ലൈൻസ് ഉണ്ട്, കേരള പോലീസിന്റെ ഹെൽപ്പ് ലൈൻസ് ഉണ്ട്. 112 വിളിക്കാം, 139 വിളിക്കാം. തീർച്ചയായിട്ടും സ്ത്രീകളെ കുറിച്ച് ബോധവതികളാകണം കൂടി എനിക്ക് പറയാനുണ്ട്. ഒരു പ്രശ്നമുണ്ടായാൽ അത് കണ്ട് കണ്ണടച്ചിരിക്കുകയല്ല, ഉടൻ തന്നെ ആ ട്രെയിനിൽ TT ഉണ്ടാവും, അവരെ അറിയിക്കും. അല്ലെങ്കിൽ അതിനുവേണ്ട സംവിധാനങ്ങൾക്ക് ഇന്ന് പോലീസ് സംവിധാനങ്ങളുണ്ട്, ആപ്പ് ഉണ്ട്, അതൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഭരണഘടനാ അവകാശം സ്ത്രീകൾ വിനിയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: രാത്രികാലങ്ങളിലും തനിച്ചുമുള്ള ട്രെയിൻ യാത്രകളിൽ പോലീസിന്റെ സജീവ സാന്നിധ്യം നൽകുന്ന സുരക്ഷിതത്വവും ആത്മവിശ്വാസവും പങ്കുവയ്ക്കുന്നു ശരണ്യ ആർ ചന്ദ്രൻ.
3: അടുത്തിടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, സൗത്ത് ഇന്ത്യയിലാവട്ടെ നോർത്ത് ഇന്ത്യയിലാവട്ടെ നമ്മൾ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പാസഞ്ചർ ഡീറ്റെയിൽസും സീറ്റ് നമ്പറും എല്ലാം എടുത്തിട്ട് റെയിൽവേ പോലീസിന്റെ സ്ത്രീ വിഭാഗത്തിൽ നിന്ന് അവർ നമ്മുടെ സീറ്റിലേക്ക് വരികയും നമ്മുടെ യാത്രാ വിവരങ്ങളെ പറ്റി നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് പോകും. ഇതുവരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, സേഫ് ആണോ ട്രാവൽ, ഇത് രീതിയിലുള്ള കംപ്ലൈന്റ്സ് ആണെങ്കിലും അവരത് പ്രത്യേകം അന്വേഷിക്കും. ഈ ഒരു അപ്രോച്ച് ശരിക്കും നമുക്ക് നല്ലൊരു കോൺഫിഡൻസും ധൈര്യം ഒക്കെ തരുന്നുണ്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അയാൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളായിരുന്നു, സുഖമില്ലായിരുന്നു. അപ്പൊ പുള്ളിക്കാരി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പോലീസ് അന്ന് രണ്ടുപേര് വന്നിട്ട് ഇങ്ങനെ അയാളെ പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അയാളെ ഉണർത്താതെ ഞങ്ങളുടെ അടുത്ത് അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു, ഇതുവരെ സേഫ് ആയിരുന്നു ട്രാവലിംഗ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം, അവരുടെ ടോൾ ഫ്രീ നമ്പറൊക്കെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് അവരന്ന് പോയത്.
1: പൊതുഗതാഗത സംവിധാനങ്ങളിൽ പ്രത്യേകിച്ച് തീവണ്ടികളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പോലീസ് ജാഗ്രതയ്ക്കൊപ്പം പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു സാമൂഹിക നിരീക്ഷക VP സോറ
4: ആക്രമിക്കപ്പെടുമ്പോൾ മറ്റുള്ളവരെ വിളിച്ച് കൂട്ടുക, കഴിയുന്നിടത്തോളം ആ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടി നമ്മൾ അവരകത്ത് പോകാം. ആക്രമിക്കപ്പെടുമ്പോൾ നമ്മളെ അവരെ ആക്രമിച്ചേക്കാം, പക്ഷേ നമ്മുടെ ജീവനേക്കാളും മറ്റുള്ളവരുടെ ജീവനാണ് വില എന്നുള്ള രീതിയിൽ നമ്മൾ പോകേണ്ടതുണ്ട്. കത്തിക്കുത്തി ഒരു സ്ത്രീ വില വിളിക്കുന്നത് കൊണ്ട് പാതിരാത്തി ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എനിക്ക് അപകടം ഉണ്ടാവേണ്ടായിരുന്നു. അത് ഒരു സ്ത്രീയെ ഒരാൾ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെ ഒറ്റത്തിൽ ശബ്ദിക്കുകയും അതോടൊപ്പം തന്നെ അയാളെ കഴിയുന്നിടത്തോളം വല്ലുകൊണ്ട് കടിക്കുക, മാങ്ങുക, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാം ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അത്തരം മാത്രം നമ്മൾ പ്രതികരിക്കാനുള്ള കഴിവ് നമ്മൾ നേടിയെടുത്താൽ മാത്രമേ നമുക്ക് സുരക്ഷിതമായ യാത്ര ചെയ്യാനാവൂ.
1: ട്രെയിൻ യാത്രകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പൂർണ്ണ സുരക്ഷിതത്വം ഒരുക്കുക എന്നത് സമൂഹത്തിന്റെ ഒട്ടാകെയുള്ള ഉത്തരവാദിത്തമാണ്. ഓപ്പറേഷൻ രക്ഷിതയിലൂടെ റെയിൽവേ പോലീസും മേരി സഹേലിയിലൂടെ RPFഉം നടത്തുന്ന ശക്തമായ ഇടപെടലുകൾ കുറ്റവാളികൾക്ക് കൃത്യമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ യാത്രയിലുടനീളം ജാഗ്രത പുലർത്തുകയും ആപത്ഘട്ടങ്ങളിൽ എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറും

0: PMOS ഒരു മെറ്റബോളിക് ഡിസോർഡറാണോ? PMOSനെ വരുതിയിലാക്കാൻ മരുന്ന് മാത്രം മതിയോ? PMOS അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ വഹാബ് CP സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി. സമയം 6:44. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ. കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. 48 സ്കൂളിൽ അധ്യാപകർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്ന ഈ നാവിക് പോർട്ടൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഉച്ചയോടെ സമാപിക്കും. തൃശൂർ കയ്പമംഗലത്ത് നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിദഗ്ധനും തത്വചിന്തകനും ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു അധ്യാപകർക്ക് ആശംസകൾ നേർന്നു. അധ്യാപകർ മികച്ച മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും വിദ്യാർത്ഥികളുടെ കഴിവുകളെ വളർത്തുന്നതിലും സ്വഭാവം രൂപീകരിക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നുവെന്നും ആശംസാ സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ന്യൂഡൽഹിയിൽ

0: ലെ ദേശീയ അധ്യാപക അവാർഡുകൾ സമ്മാനിക്കും. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവാർഡ് ജേതാക്കൾ. കേരളത്തിൽ നിന്ന് ഈ വർഷം അധ്യാപക അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ പുഴാതി ഗവൺമെൻറ് UP സ്കൂളിലെ പ്രധാന അധ്യാപകൻ KP സുനിൽകുമാറും രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങും. ഡെസ്ക് റിപ്പോർട്ട്.
1: ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പോളിടെക്നിക്കുകളിലെയും 21 അധ്യാപകർക്കും ഫാക്കൽറ്റികൾക്കും രാഷ്ട്രപതി അവാർഡുകൾ നൽകും. കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 12 അധ്യാപകരും ഫാക്കൽറ്റി അംഗങ്ങളും 3 ഗവൺമെന്റ് കോളേജുകളിലെയും 2 കോളേജുകളിലെയും ഉൾപ്പെടെ സംസ്ഥാന സർവകലാശാലകളിൽ നിന്ന് 5 പേരും പുരസ്കാരം സ്വീകരിക്കും. 2 ഗവൺമെന്റ് പോളിടെക്നിക്കുകളിലെയും 2 സ്വകാര്യ പോളിടെക്നിക്കുകളിലെയും 4 പേരും പുരസ്കാരത്തിന് അർഹരായി. ഓരോ ജേതാവിന്റെയും മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ ഹ്രസ്വ ഡോക്യുമെന്ററികളും ചടങ്ങിൽ പ്രദർശിപ്പിക്കും.
0: ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ രാജ്യത്തെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ചടങ്ങിൽ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന അധ്യാപക അവാർഡ് വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും രാവിലെ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട്ട് നിർവഹിക്കും. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചെന്നൈയിൽ ഏകദിന സന്ദർശനം നടത്തും. ഹൃദയ ചികിത്സാ രംഗത്തെ പുരോഗതി ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 ദേശീയ അക്കാദമിക് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ഗിണ്ടിയിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയും ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ചെന്നൈ വള്ളുവർ കോട്ടത്ത് ദിനമലർ ദിനപത്രത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക തപാൽ സ്റ്റാമ്പും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. കോഴിക്കോട്ടുകാരിയായ കുഞ്ഞു പരിസ്ഥിതി പ്രവർത്തക റൂഹി മൊഹസബിനെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. മനുഷ്യത്വത്തോട് നിങ്ങളുടെ കരുതൽ അസാധാരണമാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എപ്പോഴും നല്ല ചിന്തകൾ പുലർത്തുക എന്നെഴുതി ഒപ്പുവെച്ച കുറിപ്പും ചോക്ലേറ്റും ഉപരാഷ്ട്രപതി റൂഹിക്ക് കൈമാറി. ഈ വർഷം ഫെബ്രുവരിയിൽ ബാങ്കോക്കിലെ ഐക്യരാഷ്ട്രസഭ ഏഷ്യൻ പസഫിക് ആസ്ഥാനത്തെ ആഗോള സെമിനാറിൽ ക്ഷണം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് റൂഹി. തദ്ദേശ വിദേശ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്നതിന് ഈ നാവിക് പോർട്ടലിൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും സമുദ്ര സുരക്ഷാ ഭീഷണികളും കണക്കിലെടുത്താണ് നടപടിയെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ഹോർമൂസ് കടലിടുക്ക്, ചെങ്കടൽ, പേർഷ്യൻ ഉൾക്കടൽ തുടങ്ങി സംഘർഷഭരിതമായ കടൽ മേഖലകളിലെ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്രീകൃത ഡാറ്റാബേസ് തയ്യാറാക്കുന്നത്. സമയബന്ധിതമായ വിവരശേഖരണത്തിനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നാവികരുടെയും കപ്പലുകളുടെയും വിവരങ്ങൾ കൃത്യമായി പുതുക്കണമെന്ന് കപ്പൽ കമ്പനികൾക്ക് DGMA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ 10 ഇന്ത്യൻ നാവികരും കരിങ്കടൽ മേഖലയിലെ സംഘർഷങ്ങളിൽ 5 പേരും കൊല്ലപ്പെട്ടതായി വിദേശകാര്യമന്ത്രാലയം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ നടപടി.
0: മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഇന്ന് ഉച്ചയോടെ സമാപിക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനാണ് IIML ശില്പശാല. രണ്ടാം ദിനത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ അടിത്തറ ശക്തിപ്പെടുത്തൽ, തൊഴിൽ, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം, ആഗോളതലത്തിലെ കേരളത്തിന്റെ സ്ഥാനം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. സമാപന ചടങ്ങിൽ പങ്കെടുക്കുന്ന മന്ത്രിമാർക്ക് IIM കോഴിക്കോട്ട് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ആദ്യ ദിനത്തിലെ സെഷനുകളിൽ പങ്കെടുത്തു. IIM കോഴിക്കോട് ഡയറക്ടർ പ്രൊഫസർ ദേവാശിഷ് ചാറ്റർജി അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ പരിവർത്തനാത്മക നേതൃത്വം, ലക്ഷ്യബോധത്തോടെയും ഫലപ്രാപ്തിയോടെയും ജനങ്ങളെ പങ്കാളികളാക്കുക എന്ന വിഷയത്തിലെ സെഷനോടെയാണ് ആദ്യ ദിനത്തിലെ ചർച്ചകൾക്ക് തുടക്കമായത്. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം വൈകിട്ട് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ മന്ത്രി കെ മുരളീധരൻ നാടിന് സമർപ്പിക്കും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 50 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്ന സെന്ററിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. അർദ്ധരാത്രിയായിരുന്നു അപകടം. തമിഴ്നാട് രജിസ്ട്രേഷനിലെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരിൽ 7 പേർ ഡിണ്ടിഗലിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണെന്നാണ് റിപ്പോർട്ട്. 5 പേരെ തിരിച്ചറിഞ്ഞു. സേലം സ്വദേശി വിശ്വ, ഡിണ്ടിഗൽ സ്വദേശികളായ സൂര്യ, യുവസഞ്ജിത്, മധുര സ്വദേശികളായ സന്തോഷ്, പ്രസന്ന എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. കാർ പൂർണ്ണമായും തകർന്നു. പാതയോരത്ത് നിർത്തിയിട്ട ലോറിയിൽ ഉറങ്ങിക്കിടന്നവരാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. മൃതദേഹം മൃതദേഹങ്ങൾ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രി

0: ിലേക്ക് മാറ്റി. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഭാഗത്താണ് അപകടം സംഭവിച്ചത്. ഗുരുവായൂർ ഭാഗത്ത് നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു കാർ. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. ബുധനാഴ്ച വരെ അഹമ്മദാബാദിലെ സബർമതി നദീതീരത്ത് നടത്തുന്ന മത്സരത്തിൽ 29 പേർ ഉൾപ്പെടുന്ന ഇന്ത്യൻ പാര ആർച്ചറി സ്ക്വാഡ് പങ്കെടുക്കും. ഇതാദ്യമായാണ് ലോക അമ്പെയ്ത്ത് മത്സര പരമ്പരയ്ക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. ചൈന, കൊറിയ, ഇറാൻ, ഫ്രാൻസ്, ജർമ്മനി, USA, കാനഡ എന്നിവയുൾപ്പെടെ 20 രാജ്യങ്ങൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. സംസ്ഥാന പോലീസ് അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായി കാസർകോട് നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. രാവിലെ 10 റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പിലെ സ്വീകരണ പരിപാടി TK ഗോവിന്ദൻ MLA സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ പരേഡ് ഗ്രൌണ്ടിൽ സ്വീകരണ പരിപാടി K സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. ഒക്ടോബർ 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. കോഴിക്കോട് NITC സിന്തറ്റിക് ട്രാക്കാണ് മുഖ്യവേദി. കായികമേള സംഘാടക സമിതി നാളെ കോഴിക്കോട്ട് ചേരും. മന്ത്രി N ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഗാന്ധിയനും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന PP ഉമ്മർഗോയയുടെ ചരമവാർഷികവും പുരസ്കാര സമർപ്പണവും വൈകിട്ട് കോഴിക്കോട്ട് നളന്ത ഓഡിറ്റോറിയത്തിൽ നടത്തും. പുരസ്കാരം മുൻ കേന്ദ്ര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. കേരള പത്രപ്രവർത്തക യൂണിയന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച മലപ്പുറം P മൂസയുടെ സ്മരണ നിലനിർത്താൻ സീനിയർ ജേർണലിസ്റ്റ് ഫോറം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അവാർഡ് K അജിതയ്ക്ക് വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. അളകാപുരി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. 7 പതിറ്റാണ്ടായി പന്തളത്ത് നിന്നും തിരുവാഭരണവുമായി ശബരിമലയിലേക്ക് യാത്ര ചെയ്തിരുന്ന തിരുവാഭരണ പേടക സംഘം ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻപിള്ള അന്തരിച്ചു. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 3 വീട്ടുവളപ്പിൽ. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലിന് അക്രമത്തിൽ പരിക്കേറ്റു. കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് പരിസരത്ത് വെച്ച് SFI, DYFI, CPIM പ്രവർത്തകരായ ഒരു സംഘം മർദ്ദിച്ചതായാണ് പരാതി. പരിക്കേറ്റ അതുലിനെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിർമ്മലഗിരി കോളേജിൽ ചുവരെഴുതുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ SFI പ്രവർത്തകരെ KSU പ്രവർത്തകർ മർദ്ദിച്ചതായി SFIയും ആരോപിച്ചു. തൃശൂർ പാഞ്ഞാളിൽ 2 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച ഇതര സംസ്ഥാനക്കാരനായ കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ മാസം 9-10 തീയതികളിലെ UGC നെറ്റ് പുനഃപരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ അധ്യാപക ദിനം. 48 സ്കൂൾ അധ്യാപകർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ അവാർഡുകൾ സമ്മാനിക്കും. ഇന്ത്യൻ നാവികരെ തത്സമയം നിരീക്ഷിക്കുന്ന ഈ നാവിക് പോർട്ടൽ പ്രത്യേക ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്ന ദ്വിദിന നേതൃസംഗമം റീ ഇമാജിനിങ് കേരളം കോഴിക്കോട്ട് ഉച്ചയോടെ സമാപിക്കും. തൃശൂർ കയ്പമംഗലത്ത് നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് 8 പേർ മരിച്ചു. ലോക അമ്പെയ്ത്ത് മത്സര പരമ്പര ഇന്ന് അഹമ്മദാബാദിൽ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാ. അഥ വാർത്താഃ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഃ ശിക്ഷകാൻ ശിക്ഷാവിദശ്ച സ്വജ്ഞാനം നിരന്തരം പ്രവർദ്ധനായ പ്രൌദ്യോഗികീം അംഗീകരണായ നവോന്മേഷപൂർണഃ ശിക്ഷണപദ്ധതിശ്ച ആത്മസാത്കരണായ ച ആഹൂതവതീ. അദ്യ ശിക്ഷക ദിവസാവസരെ സ്വീയ സന്ദേശേ ഏഷാ ഉക്തവതീ യത് ശിക്ഷകാഃ ശിക്ഷാവിദശ്ച സ്വമാർഗദർശനേന പരാമർശേന ച പ്രതിഭാപോഷണേ ചരിത്രനിർമാണേ ച മഹത്വപൂർണാം ഭൂമികാം നിർവഹന്തി. സാ ഉക്തവതി യത് സമർപ്പിതാഃ സംവേദനശീലാശ്ച ശിക്ഷകാഃ വിദ്യാർത്ഥിനാം വിശിഷ്ട ക്ഷമതാഃ ജ്ഞാത്വാ താൻ പ്രേരയന്തി തഥാ ഉത്കൃഷ്ടതാം പ്രാപ്തും പ്രയത്നായ പ്രോത്സാഹയന്തി. പ്രസിദ്ധസ്യ ശിക്ഷാവിദഃ ലേഖകസ്യ ദാർശനികസ്യ പൂർവ രാഷ്ട്രപതേഃ ച ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ ഇത്യസ്യ ജന്മജയന്ത്യാഃ ഉപലക്ഷ്യേ പ്രതിവർഷം സിതംബർ മാസസ്യ 5 ദിനാങ്കേ ശിക്ഷക ദിവസഃ ആചര്യതേ. രാഷ്ട്രനിർമ്മാണേ ശിക്ഷകാനാം ശിക്ഷാവിദാം ച മഹത്വപൂർണാം ഭൂമികാം സമ്മാനയിതും അയം ദിവസഃ ആചര്യത്തെ. അസ്മിന്നവസരെ രാഷ്ട്രപതി പദാസീന മുർമുഹു അദ്യ നവദില്യാം അഷ്ടചത്വാരിംശത് വിദ്യാലയീയ ശിക്ഷകേഭ്യഃ രാഷ്ട്രീയ ശിക്ഷക പുരസ്കാരാൻ പ്രദാസ്യതി. ചയനിതാഃ അഷ്ടചത്വാരിംശത് ശിക്ഷകാഃ സപ്തവിംശതി രാജ്യേഭ്യഃ സപ്ത കേന്ദ്രശാസിത പ്രദേശേഭ്യഃ തഥാ ഷഡ് കേന്ദ്രപ്രശാസകീയ സംഘടനേഭ്യഃ ച സന്തി. രാഷ്ട്രപതിഃ ഉച്ച ശിക്ഷാ സംസ്ഥാനേഭ്യഃ പോളിടെക്നിക് സംസ്ഥാനേഭ്യശ്ച ഏകവിംശതി ശിക്ഷകാൻ സംഘായ സദസ്യാൻ ച രാഷ്ട്രീയ പുരസ്കാരൈഃ സമ്മാനയിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്യാം ശ്രീരാം കോളേജ് ഓഫ് കോമേഴ്സ് ഇത്യസ്യ മഹാവിദ്യാലയസ്യ ശതാബ്ദി സമാരോഹേ ഭാഗം ഗ്രഹിഷ്യതി. ശ്രീമോദി അസ്മിന്നവസരെ ആയോജിതാം സഭാം ച സംബോധയിഷ്യതി. ദില്ലി വിശ്വവിദ്യാലയസ്യ അന്തർഗതം സ്ഥിതം ശ്രീരാം കോളേജ് ഓഫ് കോമേഴ്സ് ഇതി മഹാവിദ്യാലയഃ ഭാരതസ്യ പ്രമുഖേഷു ഉച്ചശിക്ഷാസംസ്ഥാനേഷു അന്യതമഃ അസ്തി. വാണിജ്യേ അർത്ഥശാസ്ത്രേ പ്രബന്ധനേ ച ഇദം പ്രതിഷ്ഠിതം ശിക്ഷാകേന്ദ്രമസ്തി. ഉപരാഷ്ട്രപതിഃ സി പി രാധാകൃഷ്ണൻ അദ്യ തമിഴ്നാടു രാജ്യസ്യ ചെന്നൈ നഗരസ്യ ഏകദിവസീയ യാത്രായാം ഭവിഷ്യതി. സ്വയാത്രാവധൌ ഉപരാഷ്ട്രപതിഃ ഐഷമഃ ഇന്ത്യാ വോൾവേസ് ഇത്യസ്മിന് കാര്യക്രമേ ഭാഗം ഗ്രഹീഷ്യതി. അയം ഹൃദയസ്യ വോൾവ് സംബദ്ധാനാം സംരചനാത്മകാനാം ച രോഗാണാം ചികിത്സായാഃ ഉന്നയനം ഉദ്ദേശ്യ ആയോജിതഃ രാഷ്ട്രീയസ്തരീയഃ ശൈക്ഷണിക സമാഗമഃ അസ്തി. സഹ ചെന്നൈ നഗരസ്യ ഗ്വിൻഡി പ്രദേശേ ഇന്ത്യാ വോൾവ് രജിസ്ട്രി ഇത്യസ്യ ശുഭാരംഭമപി കരിഷ്യതി. നവദെഹല്യാം ത്രിദിവസീയഃ ബ്രിക്സ് മുഖ്യ ന്യായാധീശമഞ്ചഃ അദ്യ പ്രാരബ്ധഃ. അസ്മിൻ സമ്മേളനേ ബ്രിക്സ് രാഷ്ട്രാണാം സർവോച്ച ന്യായാലയാനാം മുഖ്യ ന്യായാധീശാഃ വരിഷ്ഠ ന്യായാധീശൈഃ സഹ ഭാഗം ഗൃഹണന്തി. ഭാരതസ്യ മുഖ്യ ന്യായാധീശഃ സൂര്യകാന്തഃ വിവിധ ദേശാനാം ന്യായിക പ്രതിനിധിഭിഃ സഹ ദ്വിപക്ഷീയ വാർത്താം കൃതവാൻ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ പോളണ്ട് ദേശസ്യ രാജധാന്യാം വാർസോ നഗരെ രാഷ്ട്രപതിനാ കാരോൾ നാവ്രോത്സ്കി ഇത്യനേന സഹ ഉച്ചസ്തരീയ മന്ത്രണാം അകരോത്. ഉഭൌ നേതാരൌ ദ്വിപക്ഷീയ രണനീതിക സന്ധേഃ സമീക്ഷാം വിധായ വിവിധ ക്ഷേത്രേഷു സഹയോഗം നൂതന ഔന്നത്യം നേതും അംഗീകൃതവന്തൌ. മഹിളാ ക്രിക്കറ്റ് ക്രീഡായാം ഭാരതമദ്യ ഐഷമഃ മഹിളാ ഏഷ്യ ചഷക പ്രതിസ്പർധായാം ദുബൈ അന്താരാഷ്ട്രീയ ക്രീഡാംഗണെ പാകിസ്ഥാന ദലം സമ്മുഖീകരിഷ്യതി. ഇയം ഹി സ്പർധാ ഭാരതീയ സമയാനുസാരം രാത്രൌ അഷ്ടവാദനെ പ്രാരപ്സ്യതെ. ഇതി വാർത്താഃ.
2: ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടത്തിലേക്ക് സ്വാഗതം. വാർത്തകളും വിശേഷങ്ങളും കുറച്ചു നല്ല പാട്ടുകളുമായി ഇന്നത്തെ പുലർവട്ടം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ. പതിവുപോലെ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 10-11 തീയതികളിൽ തീറ്റപ്പുൽകൃഷി പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള ക്ഷീരകർഷകർ ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രം മുഖേനയോ നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തരമോ അതാത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തരമോ ഈ മാസം 9 വൈകുന്നേരം 5 മുൻപായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ 3 എപ്പോഴെങ്കിലും ഇതേ പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും പരിശീലനത്തിനെത്തുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 8089 91209 അല്ലെങ്കിൽ 04-76-69855 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st 20,000 രൂപ, 2nd 10,000 രൂപ, 3rd 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ മാസം 30 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ വിളിക്കാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കെ അക്ടെക് ലോഞ്ച് പാഡ് സംഘടിപ്പിക്കുന്ന 2 കൂൺകൃഷി പരിശീലനം വെള്ളായണി കാർഷിക കോളേജിൽ ഈ മാസം 9-10 തീയതികളിൽ നടത്തുന്നു. ശാസ്ത്രീയ കൂൺകൃഷി രീതികൾ, സബ്സ്ട്രേറ്റ് തയ്യാറാക്കൽ, രോഗനിയന്ത്രണം, സ്പോൺ മാനേജ്മെന്റ്, വിളവെടുപ്പ്, വിപണനം എന്നിവ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് 1,000 രൂപ. രജിസ്ട്രേഷനുള്ള അവസാന തീയതി ഈ മാസം 6. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീരകർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ ഈ മാസം 16-17 തീയതികളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9388834424 അല്ലെങ്കിൽ 9539964247 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. അത്യുൽപാദന ശേഷിയുള്ള WCT ഇനം തെങ്ങിൻ തൈകൾ, N18 ഇനം റംബൂട്ടാൻ, മംഗള ഇനം കമുക്, കൊക്കോ, തേക്ക്, കുരുമുളക് എന്നിവയുടെ തൈകൾ പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ളവർ 0469-2661-821 എന്ന ഫാം ഓഫീസ് നമ്പറിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: പുലർവട്ടത്തിൽ ഇനി നമുക്ക് സലിൽ ചൗധരി ഈണം നൽകിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം വിഷുക്കണി. ഈ ഗാനം പാടിയിരിക്കുന്നത് ജയചന്ദ്രൻ, രചന ശ്രീകുമാരൻ തമ്പി.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
1: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
3: സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ 1888 സെപ്റ്റംബർ 5 തമിഴ്നാട്ടിലെ തിരുത്തണിയിൽ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഈ ദിവസം ഇന്ത്യയിൽ ദേശീയ അധ്യാപക ദിനമായി 1962 മുതൽ ആചരിച്ചു വരുന്നു. അദ്ദേഹം തന്റെ ജന്മദിനം വ്യക്തിപരമായി ആഘോഷിക്കുന്നതിന് പകരം അധ്യാപകരുടെ സേവനങ്ങളെ മാനിക്കുന്നതിനായി അധ്യാപക ദിനമായി മാറ്റാൻ ആവശ്യപ്പെടുകയായിരുന്നു. പ്രശസ്ത ഇന്ത്യൻ സംഗീത സംവിധായകനും ഗാനരചയിതാവുമായിരുന്ന സലിൽ ചൌധരി 1995 സെപ്റ്റംബർ 5 അന്തരിച്ചത്. മലയാള ചലച്ചിത്ര സംഗീത ശാഖയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ എക്കാലവും ഓർമ്മിക്കപ്പെടുന്നവയാണ്. വയലാർ രാമവർമ്മ, OMV കുറുപ്പ്, ശ്രീകുമാരൻ തമ്പി തുടങ്ങിയ പ്രമുഖ ഗാനരചയിതാക്കളോടൊപ്പം ചേർന്ന് അദ്ദേഹം ഒരുക്കിയ ഗാനങ്ങൾ ഇന്നും മലയാളി മനസ്സുകളിൽ സജീവമാണ്. ആഗോളതലത്തിൽ കാരുണ്യത്തിന്റെ പ്രതീകമായി മാറിയ മദർ തെരേസ 1997 സെപ്റ്റംബർ 5 കൊൽക്കത്തയിൽ വെച്ച് അന്തരിച്ചത്. തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിലെ പാവപ്പെട്ടവർക്കും രോഗികൾക്കുമായി സമർപ്പിച്ച വ്യക്തിയായിരുന്നു അവർ. മദർ തെരേസയുടെ ഓർമ്മയ്ക്കായി സെപ്റ്റംബർ 5 അന്താരാഷ്ട്ര ചാരിറ്റി ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നു. തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്ത വിമാനത്തിൽ യാത്രികരുടെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ ധീരവനിത നീർജ ഭാനോട്ട് വീരമൃത്യു വരിച്ചത് 1986 സെപ്റ്റംബർ 5. Pan Am 73 എന്ന വിമാനം ഭീകരർ ഹൈജാക്ക് ചെയ്തപ്പോൾ സ്വന്തം ജീവൻ പണയപ്പെടുത്തി യാത്രക്കാരെ രക്ഷിച്ച ധീരയായ എയർ ഹോസ്റ്റസ് ആയിരുന്നു നീർജ ഭാനോട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൈനികേതര ബഹുമതിയായ അശോക ചക്ര ലഭിച്ച ആദ്യ വനിതയും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ് നീർജ ഭാനോട്ട്. പ്രശസ്ത ഓസ്ട്രിയൻ ഭൗതികശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്ന ലുഡ്വിക് ബോൾട്സ്മാൻ അന്തരിച്ചത് 1906 സെപ്റ്റംബർ 5. ഭൗതികശാസ്ത്രത്തിന്, പ്രത്യേകിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര സേനാനിയും സ്വദേശി പ്രസ്ഥാനത്തിന്റെ വക്താവുമായിരുന്ന V.O. ചിദംബരം പിള്ള 1872 സെപ്റ്റംബർ 5 തമിഴ്നാട്ടിൽ തൂത്തുക്കുടി ജില്ലയിലെ ഒറ്റപ്പിടാരത്തിൽ ജനിച്ചു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഷിപ്പിംഗ് കുത്തകയെ ചോദ്യം ചെയ്തുകൊണ്ട് 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി അദ്ദേഹം സ്ഥാപിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ തദ്ദേശീയമായി കപ്പൽ ഗതാഗതം ആരംഭിച്ചതിനാൽ അദ്ദേഹം കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ പ്രശസ്തനായി. സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളുടെ പേരിൽ ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ കഠിന തടവിനെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യവസായ മേഖലയിലെ തികഞ്ഞ സ്വദേശി പോരാട്ടത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം.
0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
1: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: PMOS ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണോ? PMOSനെ വരുതിയിലാക്കാൻ മരുന്ന് മാത്രം മതിയോ? PMOS അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ വഹാബ് CP സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
4: പുലർവട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
5: ആയുരാരോഗ്യത്തിൽ ഇന്ന് കുട്ടികളുടെ വയറുവേദനയും ആയുർവേദ പരിഹാരമാർഗങ്ങളും. ഇതേക്കുറിച്ച് ഡോക്ടർ ശ്രീദേവി KP സംസാരിക്കുന്നു.
6: മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നാം എപ്പോഴും ആശങ്കാകുലരാണ്. പ്രത്യേകിച്ച് വയറുവേദന. കുട്ടികളിലെ മുകളിലെ അല്ലെങ്കിൽ താഴെയുള്ള വയറുവേദന ഒരു സാധാരണ പരാതിയാണ്. ചെറിയ പ്രശ്നങ്ങൾ മുതൽ കൂടുതൽ ഗുരുതരമായ അവസ്ഥകൾ വരെ പ്രത്യക്ഷപ്പെടാം. കുട്ടികൾക്ക് അവരുടെ വേദന വിവരിക്കാൻ ശരിയായി അറിയുന്നുണ്ടാവില്ല. ഏറ്റവും പ്രധാനമായും ഈ കാരണം രോഗനിർണയത്തിന് വെല്ലുവിളിയാകുന്നു. ലക്ഷണങ്ങൾ: കരച്ചിൽ, വർദ്ധിച്ച കലഹം, സുഖം പ്രാപിക്കാൻ ബുദ്ധിമുട്ട്, വിദ്വേഷി അല്ലെങ്കിൽ പ്രകോപിതനാകുന്നു, ഓക്കാനം, ഛർദി, മലബന്ധം അല്ലെങ്കിൽ അതിസാരം, വയറുവീർപ്പ്, വയറിലെ ഒരു പ്രത്യേക ഭാഗത്ത് കേന്ദ്രീകരിക്കുന്ന പ്രാദേശിക വേദന ഇതുപോലുള്ള അവയവങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സൂചിപ്പിച്ചേക്കാം. ഉദാഹരണം അപ്പെൻഡിക്സ്, പിത്തസഞ്ചി അങ്ങനെ. പെൺകുട്ടികളിലെ അണ്ഡാശയത്തിലോ ആൺകുട്ടികളിലെ വൃഷണങ്ങളിലോ ഉള്ള പ്രശ്നങ്ങളും ഇതിന് കാരണമാകാം. കുട്ടികളുടെ ദഹന പ്രക്രിയ നിങ്ങൾ കൃത്യമായി അളന്നിരിക്കണം. മലബന്ധം, വയറുവീർപ്പ്, രുചിയില്ലായ്മ, വയറിളക്കം എന്നിവ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഭക്ഷണ സമയങ്ങളിൽ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഉറക്കം തൃപ്തികരമാണോ എന്ന് വിലയിരുത്തുക. കുട്ടികളിൽ പല കാരണങ്ങൾ കൊണ്ട് വയറുവേദന ഉണ്ടാകാം. പ്രായത്തിനനുസരിച്ച് വയറുവേദനയുടെ സ്വഭാവങ്ങൾ, കാരണങ്ങൾ വ്യത്യാസപ്പെടുന്നു. മഞ്ഞപ്പിത്തം മുതൽ ഡെങ്കിപ്പനി വരെ വയറുവേദനയോടെ ആരംഭിക്കാം. എന്നാൽ എല്ലാ വയറുവേദനയും നിസാരമായി കാണുകയും അരുത്. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന വയറുവേദന മുലപ്പാൽ കുടിച്ചതിനു ശേഷം ഗ്യാസ് തട്ടിക്കളയാതിരുന്നാൽ വയറുവേദനയും ഛർദിയും ഉണ്ടാകാം. കുടലുമറിച്ചിൽ ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അസഹ്യമായ വേദന അനുഭവപ്പെടുന്നു. ഫങ്ഷണൽ ഡയറിയ, ഭക്ഷണം കഴിച്ചാൽ ഉടനെ വയറുവേദന വരുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പെട്ടെന്നുണ്ടാകുന്നതും സഹിക്കാൻ കഴിയാത്തതുമായ ഈ വയറുവേദന നിസാരമാക്കരുത്. സാധാരണ കാണുന്ന അസിഡിറ്റിക്കും ഇതേപോലെ വയറുവേദന വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആമാശയത്തിൽ അമിതമായി അമ്ലാംശം നിറയുന്നതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമാണ് അസിഡിറ്റി. ഗ്യാസ് ട്രബിൾ, വായുകോപം എന്നിങ്ങനെ പല പേരുകളിൽ ഈ അവസ്ഥ അറിയപ്പെടുന്നു. ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്രവിപ്പിക്കുന്നു. പൊതുവെ ശരീരകോശങ്ങൾക്ക് അപകടകാരി ആണെങ്കിലും ആമാശയത്തിന്റെ ഉൾവശം ഇതിനെ ചെറുക്കാൻ പൊതുവെ സജ്ജമാണ്. ഇതിന്റെ അളവ് കൂടുമ്പോഴോ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾക്ക് പോരായ്മയുണ്ടാകുമ്പോഴോ അസിഡിറ്റി പ്രത്യക്ഷപ്പെടുന്നു. ശരിയായ ചികിത്സ ലഭിക്കാതിരുന്നാൽ വ്രണങ്ങൾ ഉണ്ടാകാനും രക്തസ്രാവം ഉണ്ടാകാനുമുള്ള സാധ്യതകളുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് വയറുവേദന. രോഗലക്ഷണങ്ങൾ, കാരണങ്ങൾ, ചികിത്സാ ഓപ്ഷനുകൾ എന്നിവ മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് കൃത്യതയാർന്ന പരിചരണം ഉറപ്പാക്കാൻ സാധ്യമാകുന്നു. ഇഞ്ചിച്ചായ, തുളസിനീര്, തേൻ ചേർത്ത് വയറിൽ ചൂടുവെള്ളം വെച്ച് കംപ്രഷൻ അല്ലെങ്കിൽ ഹീറ്റിംഗ് പാഡ് പ്രയോഗിക്കുന്നത് വയറിലെ പേശികളെ വിശ്രമിപ്പിക്കുകയും രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അസ്വസ്ഥതയും വേദനയും ലഘൂകരിക്കുകയും ചെയ്യുന്നു. പെരിഞ്ജീരകം ചവച്ചിറക്കുക. മുതിർന്നവരായാലും കുട്ടികളായാലും വയറുവേദനയുടെ കാരണവും കാലയളവും കൃത്യമായി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളുടെ വയറുവേദനയും ആയുർവേദ പരിഹാര മാർഗങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശ്രീദേവി KP.
4: ഇനി നമുക്കൊരു ഗാനം കേൾക്കാം. എന്നും എപ്പോഴും എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയത്, രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയറുൽപ്പന്നങ്ങളുമുണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: ക്യു ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
5: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: തൊഴിൽ ദർശനം.
7: ബാങ്ക് ഓഫ് ബറോഡയിൽ ലോക്കൽ ബാങ്ക് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2482 ഒഴിവുണ്ട്. ഇതിൽ 49 ഒഴിവ് കേരളത്തിലാണ്. ജനറൽ 16, SC 12, ST 6, OBC 11, EWS 4. ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ അറിയുന്നവരായിരിക്കണം. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ഷെഡ്യൂൾഡ് ബാങ്കിൽ ഓഫീസറായി ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷയിൽ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയണം. പ്രായം 2026 August 1 21 30 വയസ്സിനും ഇടയിൽ. SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാരായ ജനറൽ വിഭാഗക്കാർക്ക് 10 വർഷത്തെയും ഭിന്നശേഷിക്കാരായ OBC വിഭാഗക്കാർക്ക് 13 വർഷത്തെയും ഭിന്നശേഷിക്കാരായ SC ST വിഭാഗക്കാർക്ക് 15 വർഷത്തെയും ഇളവ് ലഭിക്കും. വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും SC ST വിഭാഗക്കാർക്കും 175 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റുള്ളവർക്ക്

0: ₹850. ഓൺലൈനായി അപേക്ഷിക്കണം. റെസ്യൂമേ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, സംവരണ സർട്ടിഫിക്കറ്റുകൾ എന്നിവ PDF ഫയലായി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ, വിരലടയാളം, ഒപ്പ് എന്നിവ വിജ്ഞാപനത്തിൽ പരാമർശിച്ച പ്രകാരം ചേർക്കണം. ലൈവ് ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 7. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.bankofbaroda.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.bankofbaroda.in. ഉത്തരാഖണ്ഡിലെ നൈനിത്താൾ ആസ്ഥാനമായുള്ള ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കായ നൈനിത്താൾ ബാങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 41 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. ഉത്തരാഖണ്ഡിന് പുറമെ ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് ബാങ്കിന് ശാഖകളുള്ളത്. തസ്തികകൾ റിസ്ക് ഓഫീസർ, HR ഓഫീസർ, IT ഓഫീസർ, ഡേറ്റാ സയന്റിസ്റ്റ്, അനലിസ്റ്റ്, സിവിൽ എഞ്ചിനീയർ, ആർക്കിടെക്ട്, മാനേജർ, സീനിയർ മാനേജർ. യോഗ്യത: ബിരുദം, ബിരുദാനന്തര ബിരുദം, MBA, CA, CMA, CFA, LLB. പ്രവൃത്തി പരിചയം: സ്കെയിൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികകളിലേക്ക് 1 വർഷവും, സ്കെയിൽ 2 ശമ്പള സ്കെയിലുള്ള തസ്തികകളിലേക്ക് 3 വർഷവും, സ്കെയിൽ 3 ശമ്പള സ്കെയിലുള്ള തസ്തികകളിലേക്ക് 5 വർഷവും പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായം: സ്കെയിൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികയിലേക്ക് 21-നും 32 വയസ്സിനും ഇടയിൽ, സ്കെയിൽ 2 ശമ്പള സ്കെയിലുള്ള തസ്തികകളിൽ 25-നും 35 വയസ്സിനും ഇടയിൽ, സ്കെയിൽ 3 ശമ്പള സ്കെയിലുള്ള തസ്തികയിൽ 25-നും 38 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ് ₹1,500. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 7. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം nainithalbank.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി nainithalbank.bank.in. ഡൽഹിയിലുള്ള സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 51 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും: സയന്റിഫിക് അസിസ്റ്റന്റ് 13, സയന്റിസ്റ്റ് B 12, ഫീൽഡ് അസിസ്റ്റന്റ് 8, ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ 4, സയന്റിസ്റ്റ് C 8, ടാക്സോണമിസ്റ്റ് 1, അസിസ്റ്റന്റ് മാനേജർ 3, സയന്റിസ്റ്റ് D 1, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cpcb.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cpcb.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 7.
1: തൊഴിൽ ദർശനം.

0: മലയാളത്തിൽ വാർത്തകൾക്ക് ശേഷം പുലർവട്ടം തുടരും.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അധ്യാപകർ പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. മരിച്ചവർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. ലോക അമ്പെയ്ത്ത് പാരാ സീരീസിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 8 ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിചക്ഷണനും തത്വചിന്തകനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ SRadhakrishnan ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. രാഷ്ട്രനിർമ്മാണത്തിൽ അധ്യാപകർ വഹിക്കുന്ന പ്രധാന പങ്കിനെ അനുസ്മരിക്കുന്നതിനാണ്

0: 1 അധ്യാപകർക്കും ഫാക്കൽറ്റി അംഗങ്ങൾക്കും രാഷ്ട്രപതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ചെന്നൈ സന്ദർശിക്കും. ഹൃദയവാൽവ് സംബന്ധമായ രോഗങ്ങളുടെയും ഹൃദയഘടനയിലെ വൈകല്യങ്ങളുടെയും ചികിത്സാ പുരോഗതിക്കായി സംഘടിപ്പിക്കുന്ന ദേശീയ അക്കാദമിക് സമ്മേളനമായ ഇന്ത്യ വാൽവ്സ് 2026 അദ്ദേഹം സംബന്ധിക്കും. ചെന്നൈയിലെ ഗിണ്ടിയിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിക്കും. ദിനമലർ പത്രത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക അനുസ്മരണ തപാൽ സ്റ്റാമ്പ് പ്രകാശന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാത്രി 7 മണിക്ക് നടക്കുന്ന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനാഘോഷങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. ലോക അമ്പെയ്ത്ത് പാരാ സീരീസ് 2026 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. 19 രാജ്യങ്ങളിൽ നിന്നായി 105 കായിക താരങ്ങൾ പങ്കെടുക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. ലോകത്തിലെ കായിക കേന്ദ്രമായി രാജ്യം അതിവേഗം മാറുകയാണെന്ന് മത്സരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. എല്ലാത്തരം കായിക ഇനങ്ങളിലും പരിശീലനം നൽകുന്നതിനും കായിക ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലും ഇന്ത്യ പ്രധാന കേന്ദ്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: അഹമ്മദാബാദ്, ഗുജറാത്ത് ഓർ ഭാരത് ആനെ വാലേ ദിനോ മേ ഖേൽ ജഗത് കേ ചാഹേ വോ ഒളിമ്പിക്സ് സേ ജുഡേ ഹുവേ ഖേൽ ഹോ ചാഹേ പാരാ ഒളിമ്പിക്സ് സേ ജുഡേ ഹുവേ ഖേൽ ഹോ സഭീ പ്രകാർ കേ ഖേൽ കാ യേ ബഹുത് ബഡാ സെന്റർ ബന്നേ വാലാ ഹേ.
0: ഇന്ത്യയുടെയും വിദേശ രാജ്യങ്ങളുടെയും പതാകകളുള്ള കപ്പലുകളിലെ ഇന്ത്യൻ നാവികരെ നിരീക്ഷിക്കുന്നതിനായി പുതിയ നാവിക ട്രാക്കിംഗ് മൊഡ്യൂൾ ഈ നാവിക് പോർട്ടലിൽ ആരംഭിച്ച് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ജനറൽ. ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ഇന്ത്യൻ നാവികരുടെയും കപ്പലുകളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് മൊഡ്യൂളിലൂടെ സൃഷ്ടിക്കാനാകും. സമയബന്ധിതമായി വിവരം കൈമാറാനും ഏകോപനം, അടിയന്തര പ്രതികരണം എന്നിവ പ്രാപ്തമാക്കാനും ഇതിലൂടെ സാധ്യമാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ ഗോവ സന്ദർശനം ഇന്നാരംഭിക്കും. വിവിധ വകുപ്പുകളുടെ യോഗം ചേരും. തുടർന്ന് അടൽ ഭവനിൽ പുതുതായി നിർമ്മിച്ച BJP സംസ്ഥാന ഓഫീസ് കെട്ടിടം ശ്രീ ഷാ ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച അദ്ദേഹം വെസ്റ്റേൺ സോണൽ കൌൺസിൽ യോഗത്തിലും ഗോവ പോലീസിന്റെ അവാർഡ്ദാന ചടങ്ങിലും പങ്കെടുക്കും. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഈ മാസം 9-ഉം 10-ഉം നടക്കുന്ന UGC നെറ്റ് പുനഃപരീക്ഷയ്ക്കായുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. UGC നെറ്റ് .NDA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്നും അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. 9-ാം തീയതി രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3 മണിക്ക് ആരംഭിക്കുന്ന 2-ാം ഷിഫ്റ്റിൽ കൊമേഴ്സും 10-ാം തീയതിയിലെ ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോളജിയും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാര വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്ന് കോഴിക്കോട് നിർവഹിക്കും. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിക്കുന്നത്. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞ 5 പേർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശമായ തൃശൂലി ബസാറിൽ നിന്നും 3 ഇന്ത്യൻ വംശജരെ രക്ഷപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 169 പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത്. 275 ഇന്ത്യക്കാരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും വിദേശ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മിന്നൽ പ്രളയത്തിന്റെ കെടുതികൾ നേരിടുന്ന നേപ്പാളിന് 95 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ എത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു.
3: In the wake of this tragedy, we have extended our solidarity and support to the government and people of Nepal. As a close friend and partner, India responded promptly, and we will continue to support rescue, relief, reconstruction and recovery efforts in the country.
0: കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ DNA പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകിയതായും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം.

0: മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ആതിഥേയരായ UAE 6 വിക്കറ്റിന് ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യമായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് സെമിഫൈനലിൽ ഇറങ്ങും. മലേഷ്യയുടെ നൂർ മുഹമ്മദ് അസ്രിയാൻ അയൂബ് താൻവീക്കിയോട് ടീമിനെയാണ് ഇന്ത്യൻ സഖ്യം നേരിടുക. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ഡെൻമാർക്ക് സഖ്യത്തെ 1-2 ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം സെമിയിലെത്തിയത്. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ കിഡംബി ശ്രീകാന്ത് ഹോങ്കോങ്ങിന്റെ ലീ ചു യുവിനോട് പരാജയപ്പെട്ടു. വനിതാ സിംഗിൾസിൽ യുവതാരം തൻവി ശർമ്മ ജപ്പാന്റെ തമോക മിയാസാക്കിയോട് തോൽവി ഏറ്റുവാങ്ങി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. UN പൊതുസഭയിൽ ആഫ്രിക്കൻ യൂണിയൻ പിന്തുണയോടെ ടോഗോ അവതരിപ്പിച്ച കറക്ട് ദ മാപ്പ് പ്രമേയം 164 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് പാസായത്. അമേരിക്ക പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. 6 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 16-ാം നൂറ്റാണ്ട് മുതൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത മെർക്കേറ്റർ ഭൂപടത്തിൽ ഭൂമിയുടെ ഉപരിതലം ദ്വിമാന ചാർട്ടിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വലിപ്പ വ്യത്യാസം പരിഹരിക്കാൻ 2018 വികസിപ്പിച്ച ഈക്വൽ എർത്ത് പ്രൊജക്ഷൻ ഭൂപടം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആഫ്രിക്കൻ യൂണിയൻ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. യുക്രൈൻ തലസ്ഥാനമായ കീവിന്റെ മധ്യഭാഗത്തുള്ള സുരക്ഷാ ആസ്ഥാനത്തിന് നേരെ റഷ്യൻ ഡ്രോൺ ആക്രമണം. US ഉദ്യോഗസ്ഥരുമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ശക്തമായ ആക്രമണം ഉണ്ടായതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 അധ്യാപകർക്ക് ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അധ്യാപകർ പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. തൃശൂർ കൈപ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാർ ഇടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. മരിച്ചവർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. ലോക 50 പാരാ സീരീസിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 8 ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പുലർവട്ടം തുടരുന്നു. ഇനി കാലം സാക്ഷി.
2: ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 2-ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ 1888 സെപ്റ്റംബർ 5 മദ്രാസിലെ തിരുത്തണിയിൽ ജനിച്ചു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാഭ്യാസത്തിന് ശേഷം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ അധ്യാപകനായി അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. 1918 മൈസൂർ സർവകലാശാലയിൽ പ്രൊഫസറായി. 1952 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1962 ഇന്ത്യയുടെ 2-ാമത്തെ രാഷ്ട്രപതിയായി. യുനെസ്കോയിലെ ഇന്ത്യയുടെ പ്രതിനിധി, സോവിയറ്റ് യൂണിയനിലെ ഇന്ത്യയുടെ അംബാസിഡർ എന്നീ നിലകളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അംഗമെന്ന നിലയിൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണഘടനാ രൂപീകരണ പ്രക്രിയയിലും അദ്ദേഹം പങ്കാളിയായി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെയും ആന്ധ്രാ സർവകലാശാലയുടെയും വൈസ് ചാൻസലറുമായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യൻ ഫിലോസഫി, ദ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ റിലീജിയസ് തോട്ട്, റിലീജിയൻ സയൻസ് ആൻഡ് കൾച്ചർ, ആൻഡ് ഐഡിയലിസ്റ്റിക് വ്യൂ ഓഫ് ലൈഫ്, ദ പ്രിൻസിപ്പൽ ഉപനിഷത്സ് തുടങ്ങിയ അനേകം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1984 ഭാരതരത്നം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 1975 ഏപ്രിൽ 17 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അന്തരിച്ചു. മികച്ച അധ്യാപകൻ കൂടിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നു.
3: If we understand the implications of science, if we understand the implications of art, what is art? Kam paramatmanam lati grihnati iti kala. Paramatmanam grihnati. It is that by which you grasp eternal.

0: That is what art is. And all great action is the result of that kind of consecrated service, of that kind of complete dedication to a task which you take up. It's difficult. It's not easy. We have to suffer. All the great people of the world have suffered. Without suffering, they never attained anything great. So when you come to practical action, so many circumstances are there, so many conditions prevail, and you are not able to do what you wish to do. But then you will be helped. There is no question that this world is moving forward. When I say to think, to feel, to do, and to be, being, that's the source. That's the inner citadel. That's the source of all power in this world. If you are able to get at that, there is no question that your destiny is fulfilled. You have found rest. You are no more a restless soul. You no more toss about. You are not worried by the chances and changes which this life offers to us. You have a certainty. The waves on the shore may be broken, but the ocean conquers. The agitation is on the surface. Deep down it is perpetual calm.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ശബ്ദം.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: അങ്ങനെ ഓണം വെക്കേഷനും കഴിഞ്ഞു, പക്ഷെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നുകൂടി ഇരിക്കുകയല്ലേ. വിഷമിക്കണ്ട, ഈ ശനിയാഴ്ച ഫിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് ഉഗ്രൻ ഓഫർ ഉണ്ട്. പിന്നെ എല്ലാ വാഷിംഗ് മെഷീൻ പെർച്ചേസിനും ലോണ്ടറി ബാസ്കറ്റ് ഫ്രീ, കൂടാതെ 80,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്. പിന്നെ ഫിട്ടാപ്പലിൽ കോമ്പൻ ഓഫറിൽ 5,000-ലധികം പേർക്ക് ഉഗ്രൻ സമ്മാനങ്ങളും.
5: ഫിട്ടാപ്പലിൽ ഏജൻസീസ്.
6: PMOS ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണോ? PMOSനെ വരുതിയിലാക്കാൻ മരുന്ന് മാത്രം മതിയോ? PMOS അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ വഹാബ് CP സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

1982 പുറത്തിറങ്ങിയ ഇത് ഞങ്ങളുടെ കഥ എന്ന ചലച്ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററായിരുന്നു. തമിഴ് ചിത്രമായ പലൈവന ചോലയുടെ റീമേക്കാണ് ഈ ചിത്രം. ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. അവ രചിച്ചത് ഭാസ്കരൻ മാസ്റ്ററും. നാട്ടുനന്മയുടെയും നാടൻ ഭാഷയുടെയും തനിമയും മാധുര്യവും ഇത്രത്തോളം പാട്ടിൽ ആവാഹിച്ച മറ്റൊരു കവിയും നമുക്കില്ല. അതിൽ തന്നെ എസ് ജാനകി പാടിയ സ്വർണമുകിലേ എന്ന ഗാനം മറ്റുള്ള പാട്ടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്.

മലയാള ചലച്ചിത്ര ഗാന ലോകത്തെ ഏറ്റവും ഉയരമുള്ള ഗിരിശൃംഗങ്ങളിൽ ഒന്നായി ഈ ഗാനം പരിലസിക്കുന്നു. ശോകം എന്ന വികാരത്തെ അതിന്റെ ആഴങ്ങളിൽ ചെന്ന് അനുഭവിപ്പിക്കുന്ന ഗാനമാണിത്.

സിനിമാ സന്ദർഭമോ വരികളുടെ അർത്ഥമോ അറിയാത്തവരെ പോലും വിഷാദ സമുദ്രത്തിൽ ആഴ്ത്താനുള്ള ഭാവസാന്ദ്രത ഇതിന്റെ സംഗീതത്തിനും ആലാപനത്തിനും ഉണ്ട്.

പാട്ടിന്റെ ആരംഭത്തിലുള്ള ഹമ്മിങ്ങിൽ തന്നെ ശ്രോതാവിന്റെ ഹൃദയത്തെ ദിവ്യ സംഗീതത്തിന്റെ ഗരുഡൻ റാഞ്ചിയെടുത്തു പറന്നുയരുന്നു. അത്യന്തം ശോകാർദ്രമായ അനുഭവമാണത്. പല്ലവിയിൽ കരുണാർദ്രമായ ഭാഷയിൽ സ്വർണമുകിലിനോട് നീയും സ്വപ്നം കാണാറുണ്ടോ എന്ന് ചോദിക്കുന്നു. കണ്ണുനീർക്കുടം തലയിലേന്തി വെണ്ണിൻ വീഥിയിൽ നടക്കുമ്പോൾ സ്വർണച്ചിറകുകൾ ചുരുക്കി ഒതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ നീയും സ്വപ്നം കാണാറുണ്ടോ?

ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീഥിയിൽ നടക്കുന്നത് കാർമേഘത്തിനാണ് കൂടുതൽ ഇണങ്ങുന്നത്. എന്നാൽ ചലച്ചിത്രത്തിൽ ശാന്തികൃഷ്ണ അവതരിപ്പിക്കുന്ന പ്രഭ എന്ന കഥാപാത്രത്തിന്റെ പ്രതിരൂപമായി സ്വർണമേഘം മാറുമ്പോൾ അത് എത്രയും ഹൃദ്യമാകുന്നു. ആ കഥാപാത്രത്തിന്റെ ഹൃദയ നൈർമല്യത്തിന് അതേ ഇണങ്ങു. പുറമേ സന്തോഷം അഭിനയിക്കുമ്പോഴും നിശബ്ദവേദനയുടെ ഒരു കണ്ണുനീർ കുടം ഉള്ളിൽ പേറുന്നവളാണ് പ്രഭ എന്ന കഥാപാത്രം. സ്വപ്നങ്ങൾ കാണാനേ അവൾക്ക് കഴിയുന്നുള്ളൂ. ആ സ്വപ്നങ്ങൾ സഫലമാകാൻ വിധി അനുവദിക്കുന്നില്ല.

അനുപല്ലവിയിലും ചരണത്തിലും കഥാപാത്രത്തിന്റെ മൂകവേദനയെ ഏറ്റവും അഗാധമായി അനുഭവപ്പെടുത്തുന്ന വാക്കുകളും സംഗീതവുമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അനുപല്ലവിയും ചരണവും ഒന്ന് തന്നെ.

വർഷസന്ധ്യയുടെ ദീർഘമായ ആലാപനം തന്നെ ശോകത്തിന്റെ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. വർഷസന്ധ്യ മാരിവില്ലൻ വരണമാല്യം തീർക്കുമ്പോൾ മൂകവേദന എന്തിനായി നീ മൂടിവെയ്പ്പു ജീവനിൽ സ്വർണമുകിലേ എന്ന് വീണ്ടുമുള്ള ദുഃഖാർത്ഥമായ സംബോധന, കരുണരസം എല്ലാ നിയന്ത്രണങ്ങൾക്കും അപ്പുറം ചെന്ന് അപാരതയെ സ്പർശിക്കുന്നത് ശ്രോതാവ് ആത്മാവിലറിയുന്നു.

സ്വർണമുകിലിനു ചാർത്താൻ വർഷസന്ധ്യ മാരിവില്ലിന്റെ വർണ്ണമാല്യം തീർക്കുമ്പോൾ സ്വർണമുകിൽ അതിന്റെ മൂകവേദന എന്തിനായി ജീവനിൽ മൂടിവെക്കുന്നു. ചലച്ചിത്രത്തിൽ നായികയായ പ്രഭയെ അണിയിക്കുവാൻ വർണ്ണമാല്യം തീർക്കുന്നത് അവളെ ജീവനു തുല്യം സ്നേഹിക്കുന്ന രഘുവാണ്. ശാന്തികൃഷ്ണയും ശ്രീനാഥുമാണ് ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പ്രഭയ്ക്ക് രഘുവിനെയും ഏറെ ഇഷ്ടമാണെങ്കിലും തന്റെ മാരകമായ ഹൃദ്രോഗമോർത്ത് അവൾ തളർന്നുപോകുന്നു. ആ മൂകവേദനയാണ് അവൾ ജീവനിൽ മൂടിവെക്കുന്നത്.

0: ജീവിതത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന സ്വർണമേഘമാണ് അവൾ. പക്ഷേ തൊട്ടടുത്തു നിൽക്കുന്ന മരണം വേദനയുടെ സമുദ്രത്തിൽ അവളെ ആഴ്ത്തിക്കളയുന്നു. ഇതാണ് പാട്ടിന്റെ വികാര കേന്ദ്രം. ജോൺസൺ മാസ്റ്റർ എന്ന മഹാപ്രതിഭ ആ വികാര സമുദ്രത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയതിന്റെ സൽഫലമാണ് ഗംഭീരമായ ഈ ഗാനം. ഈ ഗാനത്തിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയാതെ തന്നെ ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ അത് ഇടം നേടിയെടുത്തതിന്റെ രഹസ്യം എന്താണ്? അത് സംഗീതമെന്ന ദിവ്യമായ കലയുടെ സിദ്ധി വൈഭവം തന്നെയാണ്. അഗാധ ശോകത്തെ അനുഭവ വേദ്യമാക്കുവാൻ കാപ്പിരാഗത്തിന്റെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് ഋഷിതുല്യനായ സംഗീതജ്ഞൻ ജോൺസൺ മാസ്റ്ററും ഗന്ധർവ ഗായികയായ എസ് ജാനകിയും ചേർന്ന് സൃഷ്ടിച്ച ഗാനകലയുടെ രസതന്ത്രം തന്നെയാണ് ആ രഹസ്യം. ശോകം മനുഷ്യ മനസ്സിന്റെ അടിസ്ഥാന ഭാവങ്ങളിലൊന്നാണെന്നും അതിനെ കലയിലൂടെ ഉണർത്തിയെടുത്താൽ രസാനുഭൂതിയായി വികസിക്കുമെന്നുമുള്ള ഭാരതീയ കലാദർശനം നമ്മൾ ഓർത്തുപോകുന്നു. ആ വിഷാദം ഏതു പൂർവജന്മ സ്മൃതിയാവൂ എന്ന് കുടിയൊഴിക്കൽ എന്ന കവിതയിലെ മഹാകവി വയലോപ്പിള്ളിയുടെ ആത്മഗതവും ഇതിനോടൊപ്പം ചേർത്തുവയ്ക്കാം. മറ്റൊരു മനോഹര ഗാനവുമായി അടുത്തയാഴ്ച.
1: പുലർവട്ടത്തിൽ ഇനി നമുക്ക് ചുറ്റും. പുതുക്കാൻ കഴിയാതെ റദ്ദായിപ്പോയ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനുകൾ പുതുക്കുന്നതിന് ഒക്ടോബർ 31 വരെ സമയം അനുവദിച്ചു. തിരുവനന്തപുരം ഗവൺമെന്റ് UPS നെടുങ്കാട് സ്കൂളിൽ LPST വിഭാഗത്തിൽ ഒരു താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ തിങ്കളാഴ്ച രാവിലെ 10 അഭിമുഖത്തിനായി സ്കൂളിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് 9497638538 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. മുട്ടത്തറ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 10:30. കൂടുതൽ വിവരങ്ങൾക്ക് www.cmuttathara.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വൈക്കം സത്യാഗ്രഹ ശതാബ്ദിയുടെ ഭാഗമായി തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ വൈക്കം പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. അധസ്ഥിത വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന തമിഴ്നാടിന് പുറത്തുള്ള വ്യക്തികൾക്കോ സംഘടനകൾക്കോ അപേക്ഷിക്കാം. 5 ലക്ഷം രൂപയും സ്വർണ മെഡലും അടങ്ങുന്ന പുരസ്കാരമാണ് നൽകുക. അപേക്ഷ സെപ്റ്റംബർ 12 മുമ്പ് ലഭിക്കണം. അപേക്ഷിക്കേണ്ട വിലാസം സെക്രട്ടറി, പബ്ലിക് ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ്, സെക്രട്ടേറിയറ്റ്, ചെന്നൈ 600009. നമുക്ക് ചുറ്റുമാണ് ഇതുവരെ കേട്ടത്.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഇനി നമുക്കൊരു ഗാനം കേൾക്കാം. മുഖചിത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത് ഓൻവി കുറുപ്പിന്റെ രചനയും മോഹൻ സിതാരയുടെ സംഗീതവും.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ പുലർവട്ടം പൂർണ്ണമാകുന്നു. വാർത്തകളും വിശേഷങ്ങളും കുറച്ച് നല്ല പാട്ടുകളുമായി പുലർവട്ടം വീണ്ടുമെത്തും നാളെ രാവിലെ. ഇനി പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സൌമ്യ എം ആർ.

0: while the Tribune headlines, India gets eye in the sky as ISRO launches first imaging satellite into orbit. The Asian Age headlines, Yogi warns against bids to harm India, flays opposition. The Pioneer writes about Manjeet Singh Bedi, who was arrested in Punjab. The headline says, FBI's most wanted fraudster arrested in Punjab. The Indian Express writes, Corps commander set to meet Chinese counterpart in Northeast. The Hindu reports, two rescued from Nepal tunnel after 9 days. The Asian Age carries a beautiful picture of Sri Krishna Janmasthan temple compound in Mathura, all lit up and devotees thronging the temple on Janmashtami. And finally, award for teacher who turned kids into tutors. The Times of India writes about geography teacher Rajesh Bordoloi, who gives his students, mostly first-generation tribal learners, a daily assignment that goes beyond textbook teaching methods to teach their mothers to read, make UPI payments, access online banking and navigate digital services. And with that, it's back to you, Saira.
1: Thanks, Renu. And now before we end the bulletin, the headlines once again. President Draupadi Murmu urges teachers to embrace technology and adopt innovative teaching methods on Teachers' Day to confer national awards on 48 school teachers in New Delhi this morning. Prime Minister Modi to address centenary celebrations of Sri Ram College of Commerce in New Delhi today. Government proposes 3-year permissions and tighter safety rules for importing and transporting petroleum in ISO tank containers. External Affairs Minister S. Jaishankar says, India in continuous touch with Ukraine and Russia to help end the conflict. UN votes to adopt new world map reflecting accurate size of Africa. Stage 3 of World Archery Para Series begins at Ahmedabad in Gujarat. And in women's cricket, India to take on arch rivals Pakistan in final Group A clash of T20 Asia Cup in Dubai tonight. And with that, we end the morning news. Have a great day.
2: Akashavani. Samayam 8 mani kazhinja 30 minute. Ippol novel sanjaram.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: സുലൈമാൻ ചുറ്റും നോക്കി. അടുത്തു തന്നെ ഒരു തോണി ചെരിച്ചിട്ടിട്ടുണ്ട്. അത് കടലിൽ ഒരു സമരം നടത്തി തിരിച്ചു വന്ന് ക്ഷീണിച്ചു കിടക്കുന്നതുപോലെയുണ്ട്. അതിന്മേൽ ഒരു ചെറുക്കൻ വിശ്രമിക്കുന്നു. നിഴൽ പോലെയേ കാണാനുള്ളൂ. അവൻ ബാപ്പ കടലിൽ നിന്നും വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയാവും. പ്രതീക്ഷിച്ചിരിക്കുവാൻ മുതിർന്ന മക്കളുള്ള അച്ഛന്മാരെപ്പറ്റി ഒരു നിമിഷം ആലോചിച്ചു. അതോടൊപ്പം അസുഖകരങ്ങളായ അനേകം ചിന്തകൾ മനസ്സിലേക്ക് അടിച്ചുകയറി. അയാൾ തന്നോട് തന്നെ പറഞ്ഞു, ഈ കടലിലെ തിരകളും ആലോചനകളും അവസാനിക്കലില്ല. എന്നിട്ട് കടൽ തിരകളെപ്പറ്റി നിർബന്ധപൂർവം ചിന്തിച്ചു. ഇരുട്ടു കൂടുന്നതിനൊപ്പം തിരത്തലപ്പുകളിലെ വെള്ള ലേസുകൾ തെളിഞ്ഞു വരികയാണ്. ഈ കളിയും ചിരിയും കിടന്നുരുളലും തുടങ്ങിയിട്ട് കാലമെത്രയായി? മനുഷ്യരേക്കാൾ മുമ്പുണ്ട് ഈ കടൽ എന്നോർക്കുന്നുണ്ടോ? മനുഷ്യരൊക്കെ ചത്തു കെട്ടുപോയാലും ഈ തിരകൾ അലറും, ഉരുളും. ആകാശവും ഭൂമിയും അടുത്തു കൂടുന്നതുപോലെ അയാൾക്ക് തോന്നി. അയാൾ ഒരിക്കൽ കൂടി ചുറ്റും നോക്കി. ഇരുട്ട് വർദ്ധിച്ചിരിക്കുന്നു. തോണിയിലിരിക്കുന്ന നിഴൽ ഒന്നനങ്ങി. സുലൈമാൻ ശ്രദ്ധിച്ചു. അത് പതുക്കെ കടലിനടുത്തേക്ക് നീങ്ങുന്നു. ആശങ്കാജനകമായ വിധത്തിലായിരുന്നു നടത്തം. നിഴൽ കടലിലേക്കിറങ്ങുകയാണ്. തിരകൾ കാലിൽ വന്നടിക്കുന്നുണ്ടാകും. പെട്ടെന്ന് നിന്നു. ഒരു നിമിഷം എടുത്തൊരു ചാട്ടം. അതോടെ സുലൈമാന്റെ പെരുവിരലിൽ നിന്ന് ഒന്ന് പതച്ചു കയറി. അയാൾ കുതിച്ചെഴുന്നേറ്റ് ഓടിച്ചെന്ന് കൂടെ ചാടി. തിരമാലകൾ അലറിപ്പാഞ്ഞുവന്ന് പൊട്ടിച്ചിരിച്ചു. മീതെ തെളിഞ്ഞുവരുന്ന നക്ഷത്രങ്ങൾ കൺതിരുമ്മി നോക്കുകയാണ്. ഒന്നും കാണുന്നില്ല. തിരമാലകൾ കിതയ്ക്കുന്ന മാറുമായി ഓടിയോടി വരുന്നു. വീണുരുളുന്നു, ചിതറിപ്പോകുന്നു. നക്ഷത്രങ്ങൾ കൂടെ കൂടെ കൺമിഴിച്ചു നോക്കി. ഒന്നുമില്ല. ജലപ്പരപ്പിന് മുകളിൽ മനുഷ്യ ശിരസ് ഒന്നുമില്ല. എന്തിനാണ് സുലൈമാൻ കടലിലേക്ക് എടുത്തു ചാടിയത്? വെള്ളത്തിലാണ്ടുപോകുന്ന ഒരു നിഴലിന് കൂട്ടുനിൽക്കാൻ അയാളോട് ആര് പറഞ്ഞു? രക്ഷപ്പെട്ടോളൂ എന്നേ പ്രകൃതി പറയുന്നുള്ളൂ. രക്ഷിക്കൂ എന്ന് ആരാണ് പറയുന്നത്? ഇതൊന്നും അയാൾ ചിന്തിച്ചില്ല. സമയമുണ്ടായിരുന്നില്ല. ആരും കൽപ്പിച്ചുകൂട്ടി തുമ്മാറില്ലല്ലോ. അയാളുടെ ആത്മാവൊന്ന് തുമ്മിപ്പോയി. സർദീം.

0: ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റായ ഡോക്ടർ എ എം മേരിക്കുട്ടിയുമായി അഭിമുഖം.
1: ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, ഇന്നലെ ഞാൻ വീട്ടിലില്ലായിരുന്നു, അപ്പൊ എവിടെ പോയി? ഞാൻ കൊളാവത്ത് പോയി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് വേഗം സ്ട്രൈക്ക് ചെയ്തു, കോവളത്താണെന്ന് മനസ്സിലായി. ലാംഗ്വേജ് അക്വിസിഷൻ സ്റ്റേജില് വാക്കുകളിലെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ട്രാൻസ്പോസിഷൻ ഓഫ് ലെറ്റേഴ്സ് എന്നാണ് പറയുന്നത്, മെറ്റാതീസിസ് എന്നാണ്. നമ്മുടെ കുട്ടികളായിരിക്കുമ്പോൾ ഈ മെറ്റാതീസിസ് നമുക്ക് ഉണ്ടാവും, പക്ഷെ നമ്മൾ ലേറ്റർ സ്റ്റേജിൽ നമ്മളത് ഓവർകം ചെയ്യും. ഈ കുട്ടിക്ക് 10-12 വയസ്സായിട്ട് ഈ കുട്ടി ഓവർകം ചെയ്തിട്ടില്ല. പിന്നെ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നലെ അച്ഛന് സുഖമില്ലായിരുന്നു, എന്ത് പറ്റി? അച്ഛന് പുറത്ത് വേദനയായിരുന്നു. ശരി, എന്നിട്ട് എന്ത് ചെയ്തു? അത് ശാന്ത തവടി കൊടുത്തു. അവന്റെ സ്പീച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് എറേഴ്സ് ഉണ്ട്. ഇപ്പൊ ആ കുട്ടി ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് മിടുക്കനായി പോയി.
0: മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.
2: ആകാശവാണി, സമയം 8:35. ഇപ്പോൾ സ്മൃതി മധുരം. സ്മൃതി മധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സലിൽ ചൗധരി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും അദ്ദേഹത്തിന്റെ സംഗീതം ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ബംഗാളിന്റെ മണ്ണിൽ നിന്നും മലയാളം ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ ഭാഷകളുടെ സംഗീത ലോകത്തേക്ക് പകർന്ന അദ്ദേഹത്തിന്റെ ഈണങ്ങൾക്ക് ഇന്നും അതേ പുതുമയും മാധുര്യവുമുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ ആ അനശ്വര സംഗീതത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം സ്മൃതിമധുരത്തിലൂടെ. ആദ്യം യേശുദാസ് പാടിയ ഒരു ഗാനമാണ് ചിത്രം മദനോത്സവം. ഈ ഗാനത്തിന്റെ രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലിൽ ചൌധരി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ചിത്രപാടിയത് ചിത്രം തുമ്പോളി കടപ്പുറം, രചന ONV കുറുപ്പ്.

0: സലിൽ ചൌധരി ഈണം നൽകിയ ഗാനങ്ങളാണ് സ്മൃതിമധുരത്തിലൂടെ നാം കേട്ടത്. ആകാശവാണി
1: ആകാശവാണി സംഗീതസരണി മൃദംഗ പാഠം പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ, പഠിക്കുന്നത് മാവേലിക്കര എച്ച് വിശ്വദേവ്.
2: നമസ്കാരം സർ.
3: നമസ്കാരം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും മൃദംഗ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ മൃദംഗ ക്ലാസ്സിൽ നമുക്ക് രൂപകതാളം എടുക്കാം. രൂപകതാളത്തിൽ നമ്മൾ നിറയെ നടകൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയിട്ടുണ്ട് എങ്കിലും ഈ ക്ലാസ്സിൽ ഒരു വലിയ മോറ കോർവേ ഒന്ന് നോക്കാം.
2: ഓക്കെ,
3: വലിയ മോറ കോർവേ. അപ്പോൾ രൂപതാളം നമുക്കറിയാം, രണ്ടടി ഒരു വീച്ചല്ലേ. അങ്ങനെ താളം പോകുന്നു. അപ്പം അതായത് നടയിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ വാശി വരാറുണ്ട്. ഇപ്പൊ വലിയ മൂറ കോർവേന്ന് ചൊല്ലുമ്പോൾ ഒരു ചൊൽക്കെട്ട് എടുത്ത് ദാസ് വലിയ മൂറ കോർവയും അതിൻ്റെ കണക്ഷൻ കിട്ടുന്നത് പോലെ നമുക്ക് വന്ന് ഒരു കോർവയുമായിട്ട് സാധാരണ അങ്ങനെ വായിക്കാറുണ്ട്. അതുപോലെ എന്തെങ്കിലും നമുക്ക് ഒരു വലിയ മുറ കോർവയും നോക്കാം.
2: ഓക്കെ,
3: അപ്പം ആദ്യം എഴുതി കൊടുക്കും വിശ്വ മിശ്ര, രണ്ട് മിശ്രമായിട്ട് എടുത്തോളാം.
2: അപ്പോൾ ഓക്കെ,
3: ത തിങ്കിണ്ണത്വം ത തിങ്കിണ്ണത്വം തീ താങ്കിട്ട തിക്കുത്തക്ക തരിക്കിട്ട ത തിങ്കിണ്ണത്വം ത തിങ്കിണ്ണത്വം തളന്തതും തത്വം തളന്തതും തത്വം പറയും. അതെല്ലാ വലിയ മൂറാവിലെയും അത് രണ്ടും സെയിം അപ്പടി രണ്ട് പ്രാവശ്യം വരും. അതിനുശേഷം അത് കുറച്ച് വശപ്പോ
4: ഇല്ലാ.

0: ഇത് വലിയ മുറ കോർവ. അപ്പൊ ഇതേ ആസ്ക്ക് തന്നെ ഒരു കോർവയും കൂടെ നമുക്ക് നോക്കിയിട്ട് മൃദംഗത്തിൽ നമുക്ക് നോക്കാം. അപ്പൊ ഇതില് മെയിൻ ആസ് ഏതാണ്? തത് തിങ്കിണ്ണത്വം തത്, അതാണ് മെയിൻ ആസ്. അപ്പൊ അതേ ആസ്ക്ക് കോർവ് വയ്ക്കുമ്പോൾ തത് തിങ്കിണ്ണത്വം താങ് ത തിങ്കിണ്ണത്വം തകത തിങ്കിണ്ണത്വം താങ് ത തിങ്കിണ്ണത്വം തകത തിങ്കിണ്ണത്വം തകതികത തിങ്കിണ്ണത്വം താങ് ഫസ്റ്റ് പോർഷൻ അത് ചൊല്ലുമോ?
1: ത തിങ്കിണ്ണത്വം താങ് ത തിങ്കിണ്ണത്വം തകത തിങ്കിണ്ണത്വം താങ് ത തിങ്കിണ്ണത്വം തകത തിങ്കിണ്ണത്വം തകതികത തിങ്കിണ്ണത്വം താങ്
0: സെക്കൻഡ് പോർഷൻ വന്ന് 3-5 ഒരു കാർവ്, 3-7 ഒരു കാർവ്, 3-9 താങ്ങ് മുടിച്ച അപ്പുറം തത്തിങ്കിണ്ണത്വം തത്തിങ്കിണ്ണത്വം തത്തിങ്കിണ്ണത്വം തിങ്കിണ്ണത്വം തിങ്കിണ്ണത്വം തിങ്കിണ്ണത്വം തിങ് തത്തിങ്കിണ്ണത്വം തിം തത്തിങ്കിണ്ണത്വം തിം തത്തിങ്കിണ്ണത്വം ത. അങ്ങനെ സെക്കൻഡ് പോർഷൻ മുന്നോട്ട് ചൊല്ലുമ്പോൾ ഇപ്പൊ രണ്ടുപേര് ചേർന്ന് ആ കോർവ ഒന്നും കൂടെ പറയാം. ആദ്യം തൊട്ട് 1, 2, 3, 4 ഇതാണ് കോർവ. അപ്പൊ യൂഷ്വലി നമ്മൾ അത് കോർവ വാസിക്കുമ്പോൾ അത് വെറൈറ്റീസ് ഏതിലെല്ലാം ചെയ്യുവോം ലാസ്റ്റ് പോർഷനുള്ള 3-5 അല്ലെങ്കിൽ 3-6 3-7 അല്ലെങ്കിൽ 3-8 അല്ലെങ്കിൽ 3-9 3-10 ഇതിലുള്ള തത്തിങ്കിണ്ണത്തും തട്ടിത്താക്കൃതും കിടത്തക്കിടത്തും ഇങ്ങനെയുള്ള ചേഞ്ചസ്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് യൂഷ്വല നമ്മൾ ചെയ്യുന്നത് പോലെ ചെയ്യാം.
2: ഓക്കെ സർ.
0: ഇപ്പൊ വിശ്വ മാത്രം എന്ത് കോർവ ഒന്ന് ഫുള്ളായിട്ട് പറയൂ. ചേഞ്ചസ് പറയുമ്പോ നമ്മ എല്ലാരും ചെയ്ത പോലെ തിം തത്തി തക്കിടത്തും തത്തിം തത്തി കിട്ടതും തത്തിം തത്തി കിട്ടത തത്തിൻ കിട്ടത്തി തത്തി കിട്ടതും അന്ന മാതിരി ചേഞ്ചസ് എല്ലാം നമുക്ക് ചെയ്യാം.
2: ഓക്കെ സർ.
0: ഓക്കെ. ഇപ്പൊ നമ്മൾ നോക്കിയ കോർവയെ മൃദംഗത്തിലൂടെ നമുക്ക് വായിക്കാം.
2: ഓക്കെ സർ.
0: ആദ്യം ഫസ്റ്റ് ആസ് അതല്ലേ? ആ കൊടുക്കാം. ആ അങ്ങനെ കൊടുത്താൽ ക്ലിയർ ആവും.

ചാപ്പ് കൊടുക്കുമ്പോൾ താം നല്ല നാദം വരട്ടുമോ? ആ അത് പറഞ്ഞു. ദീപ് നല്ല കൊടുക്കലാം. ആ താം ദീം ദണ്ണത്തും താ അവിടെ കൊടുക്കുക.

0: ശബാഷ്. അപ്പം അങ്ങനെ ഇത് നമുക്ക് ഓർവയും മറ്റും നോക്കിയിട്ടുണ്ട്. അല്ല നല്ല, അത് എത്ര ദൂരം നമ്മൾ അഴകുപ്പെടുത്തി വാസിക്ക മുടിയുമോ അത്രയും ദൂരം അത് ചൊൽകെട്ടുകൾ കൂടെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ വാസിക്കുമ്പോൾ നല്ലതായിരിക്കും. ഇപ്പോൾ ഒന്നുകൂടെ നമ്മൾ രണ്ടുപേർ ചേർന്നുകൊണ്ട് വാസിക്കാം ഇത് കോർവ് മട്ടും.
1: ഓക്കെ സർ.
0: ഓക്കെ, 1 2 3 4.

0: അങ്ങനെ അത് വലിയ മുറ കോർവൈ.
1: ഓക്കെ സാർ,
0: ഇതിനെല്ലാം പ്രാക്ടീസ് ചെയ്യാം. ഇതിൻ്റെ ആസലുള്ള ഒരു കോർവൈ കൂടെ നമ്മൾ നോക്കിയിരുന്നല്ലോ. തിങ്കിണ്ണത്തും താങ്ക് തിങ്കിണ്ണത്തും തകത തിങ്കിണ്ണത്തും താങ്ക് തിങ്കിണ്ണത്തും തകത തിങ്കിണ്ണത്തും തകതികുത തിങ്കിണ്ണത്തും താങ്ക് തിങ്കിണ്ണത്തും തിങ്കിണ്ണത്തും തിങ്കിണ്ണത്തും തിങ്കിണ്ണത്തും തിങ്കിണ്ണത്തും തിങ്കിണ്ണത്തും തിൻകൃതാം ധരിക്കിട്ടതും തിൻകൃതാം ധരിക്കിട്ടതും തിൻകൃതാം ധരിക്കിട്ടതും ത. ഒന്ന് താളം വിട്ട് ചൊല്ലിട്ട് വായിക്കും, താളം വിട്ട് പറയും.
1: ദിങ്കിടതും താങ്കത്ത ദിങ്കിടതും തകത ദിങ്കിടതും താങ്കത്ത ദിങ്കിടതും തകത ദിങ്കിടതും തകതികുത ദിങ്കിടതും താങ്ക
0: തത്തിക്കട്ടതും തത്തിത്തക്കടതും തത്തിത്തക്കടതും തത്തിന്തരികടതും തദിന്തരികടതും തദിന്തരികടതും തദ്ദിതണ്ണക്കൃതാം തരികടതും തദ്ദിതണ്ണക്കൃതാം തരികടതും തദ്ദിതണ്ണക്കൃതാം തരികടതും ത. അത് സങ്കീർണത്തെ നമ്മൾ നിറയെ വെറൈറ്റി നമ്മൾ പാത്തിരിക്കും. ത തിം ത തിങ്കിണ്ണത് ഒന്ന് ഒരു ഇത്, രണ്ടാമത് ത തിം ത തിം തത്തി തണ്ണത്ത് ഒന്ന്, ത തിം തത്തി തത്തരി ഒന്ന്. അതെല്ലാം ഇത് തക്ക തക്കിട്ട കൃതുതാം കൃതുതാം കൃതുതാം കൃതു തരിക്കടതും കൃതുതാം കൃതുതാം കൃതുതാം കൃതു തരിക്കടതും കൃതുതാം കൃതുതാം കൃതുതാം കൃതു തരിക്കടതും ത. വായിച്ച് നോക്കണം, സ്ലോ വായിച്ചാൽ മതി, ഇത്ര ഫാസ്റ്റ് വേണ്ട. താങ്കളെ ഒന്ന് ചായ്പ് നല്ല വരലാം പറഞ്ഞോ. അങ്ങനെ പറഞ്ഞു കൃതകൃതാം കൃതകൃതാം കൃതകൃതാം കൃതക തരിക്കടതും കൃതക വാസിക്കും. അപ്പൊ അത് സങ്കീർണ്ണം വരുമ്പോൾ നമ്മുടെ ഉള്ള വെറൈറ്റീസ് കൊടുക്കലാം. ഇപ്പൊ അത് കോർവേ ഒന്ന് വശം പറഞ്ഞു

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. സൈക്കിൾ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം മെജോ ജോസഫ്.

0: കിസാൻ വാണി.
1: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: ഇനി ദ ഫിലിം സ്റ്റാർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: കളിപ്പാട്ടം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. രചന കോന്നിയൂർ ഭാസ്, സംഗീതം രവീന്ദ്രൻ.
1: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: ഇനി നമുക്ക് സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. സെപ്റ്റംബർ 7 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495963491 9495563 1. മറ്റൊരു നമ്പർ കൂടെയുണ്ട്, 9496596321. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ഗോളാന്തര വാർത്ത എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. രചന ഓൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: ചതുരംഗം എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. എം ജി ശ്രീകുമാറും സൗമ്യയും പാടിയത്. ഈ ഗാനത്തിന്റെ രചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജി ശ്രീകുമാർ. ആകാശവാണി, സമയം 10 മണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം.
1: നമസ്കാരം. 2025 സർക്കാർ പൊതുമേഖലാ വിഭാഗത്തിലെ മികച്ച ഭിന്നശേഷി ജീവനക്കാരനുള്ള അവാർഡ് കരസ്ഥമാക്കിയ SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളാണ് ഇന്ന് നമ്മോടൊപ്പം പരിപാടിയിലുള്ളത്. സ്വാഗതം.
2: നമസ്കാരം മാഡം.
1: സാറിന്റെ കുട്ടിക്കാലം ഒക്കെ എവിടെയായിരുന്നു?
2: ഞാൻ 1972 ജനിക്കുന്നത്. പാലായിക്കടുത്ത് ചൂണ്ടചേരി എന്ന സ്ഥലത്ത് ആണ് എൻ്റെ മാതാപിതാക്കൾ ആദ്യം താമസിച്ചിരുന്നത്. എനിക്ക് 4 വയസ്സുള്ള സമയത്ത് അവർ രാമപുരം എന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കുകയും സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ രാമപുരത്തിനടുത്ത് കൂടപ്പലം LP സ്കൂളിൽ ആരംഭിച്ചു. പിന്നീട് UP സ്കൂളൊക്കെ സെയിൻറ് അഗസ്റ്റിൻസ് ഹൈ സ്കൂൾ രാമപുരത്തായിരുന്നു. രാമപുരത്ത് പഠിക്കുമ്പോഴാണ് കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നത്. കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം 1986 സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ആലുവയിൽ ചേർന്ന് 7-ാം തരം തൊട്ട് പഠനം തുടർന്നു. പിന്നെ 1990 സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് കോളേജ് വിദ്യാഭ്യാസമൊക്കെ എറണാകുളം മഹാരാജാസ് കോളേജിലായിരുന്നു 1990 മുതൽ 1997 വരെ.
1: കുട്ടിക്കാലത്ത് എല്ലാം കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു?
2: എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നു. ജന്മനാല് കാഴ്ചയില്ലായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് 3 മാസത്തിനുള്ളിൽ കാഴ്ചയെല്ലാം കിട്ടി. കാഴ്ച കിട്ടിയ ശേഷം സ്കൂൾ കാലത്ത് 8-ാം ക്ലാസ് വരെ സാധാരണ കുട്ടികളോടൊപ്പം സാധാരണ സ്കൂളിൽ പോയി പഠിച്ചിരുന്നു.
1: സാർ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിയ ഒരു വ്യക്തിയാണല്ലോ. പരിമിതികൾക്കിടയിലും വിദ്യാഭ്യാസത്തിന് ഒരു കുറവും സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ആ മേഖലയിൽ മുന്നേറാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ പ്രചോദനം രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്?
2: അച്ഛൻ്റെ സഹോദരങ്ങള് 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവര് കോൺവെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നവരായിരുന്നു. അപ്പൊ കാഴ്ച പോയ സമയത്ത് അവര് പറഞ്ഞു അവനെ വെറുതെ വീട്ടിലിരുത്തരുത്, സ്പെഷ്യൽ സ്കൂളുകളൊക്കെ ഉണ്ട്, അതൊക്കെ അന്വേഷിച്ച് അവിടെ കൊണ്ട് ചേർക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ചികിത്സാ സംബന്ധമായി ബന്ധപ്പെട്ട് അങ്കമാലി ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്താണ് ഈ അന്ധവിദ്യാലയങ്ങളെ കുറിച്ചുള്ള ഒരു ബ്രോഷർ ആശുപത്രിയിൽ നിന്ന് തരികയുണ്ടായി. അതിന് പ്രകാരം ഞങ്ങൾ ആദ്യം തലയോലപ്പറമ്പ് ASCII സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിൽ അന്വേഷിച്ചു. അപ്പൊ അവിടെ 7-ാം തരം വരെ പഠനമുള്ളൂ. തുടർന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ജനറൽ കുട്ടികളോടൊപ്പം ആണെന്നുള്ള മനസ്സിലാക്കി അവർ ഹൈസ്കൂൾ ബോയ്സിനെ എടുക്കുന്നില്ല എന്നും നിർദ്ദേശം കിട്ടിയതിനെ തുടർന്നാണ് ഞങ്ങൾ ആലുവ അന്ധവിദ്യാലയത്തെ സമീപിച്ചു. അപ്പൊ അങ്ങനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവര് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമായിരുന്നു. അപ്പം ബ്രെയില് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ബ്രെയിലിൽ പോയി പഠിക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ്സിലേക്ക് വീണ്ടും അഡ്മിഷൻ തന്നത്. അങ്ങനെ 1 വർഷം ബ്രെയിലൊക്കെ പഠിച്ചതിന് ശേഷം വീണ്ടും 8-ാം ക്ലാസ് തൊട്ട് പൊതുവിഭാഗത്തിൽ കുട്ടമശ്ശേരി സ്കൂളിൽ മറ്റു കുട്ടികളോടൊപ്പം പഠിച്ചു വരുന്നത്.
1: താങ്കളെപ്പോലെ പ്രശ്നമുള്ള ഒരു വിദ്യാർത്ഥി ഇതുപോലെ ബ്ലൈൻഡ് സ്കൂളിൽ പഠിക്കാൻ സാഹചര്യമില്ലെങ്കിൽ സാധാരണ സ്കൂളിൽ പഠിച്ചാൽ സാധാരണഗതിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
2: സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ നേരിടുന്ന പ്രശ്നം കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ് 1-ാമത്തേത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ബോർഡ് വർക്കുകൾ കുട്ടികൾ കാണുന്നില്ല. അപ്പം അത് കേട്ട് പഠിക്കുക എന്നുള്ളൊരു പ്രശ്നമാണ് 1-ാമത്തെ വരുന്നത്. പിന്നെ കൂടെയുള്ള കുട്ടികൾ, പിയർ ഗ്രൂപ്പിലുള്ള കുട്ടികളൊക്കെ ചിലപ്പം അത്ര കോപ്പറേറ്റീവ് ആണോന്നില്ല. അപ്പം അതിനകത്ത് സ്കൂൾ ടീച്ചേഴ്സിൻ്റെ, ക്ലാസ് ടീച്ചേഴ്സിൻ്റെ, അതുപോലെ സബ്ജക്റ്റ് എടുക്കുന്ന അധ്യാപകരുടെയൊക്കെ ഒരു കെയർ മറ്റു കുട്ടികളോട് അവർ പറഞ്ഞു കൊടുക്കും. കാഴ്ച പരിമിതരായ കുട്ടികളുണ്ട്, അവരെ കൂടി കെയർ ചെയ്യണമെന്നുള്ള ഒരു ഡയറക്ഷൻ കിട്ടിക്കഴിയുമ്പം കുട്ടികളൊക്കെ നമ്മളുമായിട്ട് സഹകരിച്ചു പോകും. നമ്മുടെ കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും നമുക്ക് സാധ്യതകളുണ്ട്, കൂടെ കൂട്ടിയാലും കുഴപ്പമില്ല, അവരോടൊപ്പം പോകാൻ പറ്റിയവരാന്ന് തോന്നും. പക്ഷെ പറഞ്ഞ ദൃഷ്ടിയാണ് നമ്മൾ നോക്കുമ്പോൾ ആളുകൾക്ക് സംശയമായിരിക്കും. ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണേലും ട്രാൻസ്ഫർ ആയി വരുമ്പോൾ പോലും പലപ്പോഴും കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അവരും കുറ്റം പറയുന്നതല്ല, അവരുടെ ഒരു എക്സ്പീരിയൻസ് കുറവുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രായോഗിക പ്രശ്നം മാത്രമാണ്.
1: സ്പെഷ്യൽ സ്കൂളുകളിലാക്കി മാത്രം പഠിക്കുമ്പം പരിമിതികളുള്ള കുഞ്ഞുങ്ങളോടൊപ്പമാണ് കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം മറ്റു കുട്ടികൾക്ക് നമ്മളെ അറിയാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അവസരങ്ങൾ കുറയുകയല്ലേ? അതുകൊണ്ടായിരിക്കുമല്ലോ പിന്നീട് ജോലി സ്ഥലങ്ങളിലും ഒക്കെ ആൾക്കാർ സാറി പറഞ്ഞ പോലെ കൺവിൻസ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നത്.
2: ഇതിനകത്ത് 2 തരം പ്രശ്നങ്ങളുള്ളത്. LP സ്കൂൾ, UP സ്കൂൾ വരെയൊക്കെ ഡെയിലി ലിവിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ചില സോഷ്യലൈസേഷൻ ആക്ടിവിറ്റീസ് ഇങ്ങനെയൊക്കെ സ്കില്ലുകളൊക്കെ ആർജിച്ചു വരണമെങ്കിൽ ചെറുപ്പം തൊട്ടേ ഒരു ഇന്റൻസീവ് ട്രെയിനിങ് കൊടുക്കുന്നത് നല്ലതാണ്. അതെ, ഒരു ഹോസ്റ്റൽ സെറ്റപ്പിലൊക്കെ നിർത്തിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ പൊതു രംഗത്ത് ഇടപെടുന്ന കാര്യത്തിലും അങ്ങനെയുള്ള കുറെ ശേഷികളെ കൊണ്ടായി വരും. പൊതുവെ കാഴ്ച പരിമിതരായ കുട്ടികളെ 7-ാം തരത്തിനപ്പുറം പൊതുവിഭാഗം സ്കൂളിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഹൈസ്കൂളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ തന്നെയാണ് പ്രൊമോട്ട് ചെയ്ത് പോരുന്ന നേരത്തെ തൊട്ടും അങ്ങനെയാണ്. ഇപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് ചില പ്രായോഗിക പ്രശ്നം വരുന്നു. ചെറിയ സ്കൂളിലോട്ട് പഠിച്ച് വരുമ്പോൾ കുട്ടി 4 മണിക്ക് ശേഷം വീട്ടിൽ പോകുന്നു. വീട്ടിലെ പേരൻസിന് ചിലപ്പോൾ അവരുടേതായ പ്രായോഗിക പ്രശ്നങ്ങൾ കൊണ്ട് കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതൊരു ഹോസ്റ്റലിലൊക്കെ നിൽക്കുവാണെങ്കിൽ കുറച്ച് കൂട്ടുകാരികളോട് കൂട്ടുകൂടി അല്ലെങ്കിൽ ഒരു പൊതു സംവിധാനത്തിൽ അങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചുകൂടി നൈപുണ്യങ്ങൾ വികസിച്ചു വരും.
1: അപ്പോ സാറ് 10-ാം ക്ലാസ്സിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോയി. അതിനുശേഷം BEd ഒക്കെ പൂർത്തിയാക്കിയത് എവിടെയായിരുന്നു?
2: ഞാൻ 97 പി ജി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ലോ കോളേജിൽ ചേർന്ന് 2000 എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം 2001 ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിഷ്വൽ ഇമ്പേർഡായ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു കോഴ്സ് ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് പാലക്കാട് നടത്തുന്നുണ്ട്, പാലക്കാട് കരിമ്പുഴയിൽ. അപ്പോൾ ആ ഒരു 1 ഇയർ കോഴ്സ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം 2002-2003 തൃശ്ശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ ഇന്ന് സോഷ്യൽ സ്റ്റഡീസിൽ ബി എഡ് ചെയ്യുന്നത്.
1: അത് കോമൺ
2: ആണ്. 1987 തൊട്ട് പൊതുവിഭാഗം കുട്ടികളോട് തന്നെയാണ് പഠിച്ചു വരുന്നത്. 8-ാം ക്ലാസ് തൊട്ടെല്ലാം പൊതുവിഭാഗം തന്നെയാണ്.
1: പരീക്ഷാ സംവിധാനങ്ങളൊക്കെ എങ്ങനെ?
2: പരീക്ഷാ സംവിധാനം സ്ക്രൈബ് മോഡിലാണ് നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോ കുട്ടികളൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ എഴുതുന്നതിലേക്കൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളെക്കാളും ക്വാളിഫിക്കേഷൻ കുറവുള്ള ഒരു സ്ക്രൈബിനെ അവർ അലോട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ആ സ്ക്രൈബിന് ആൻസർ പറഞ്ഞു കൊടുക്കും. 1 മണിക്കൂറിന് 20 മിനിറ്റ് എന്നുള്ള സമയമൊക്കെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. കോളേജിലും മറ്റു ഡിപ്ലോമയ്ക്കും ബി എഡിനും ഒക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു.
1: സാർ, ബി എഡിന് ശേഷം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനായിട്ട് ജോലി കിട്ടി, സർക്കാർ ജോലിയായിരുന്നു, എങ്ങനെയായിരുന്നു അത്?
2: ഞാൻ ആദ്യം ജോലി ചെയ്യുന്നൊരു ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന് പറയുന്ന ഒരു പോസ്റ്റില്, അത് ബ്ലൈൻഡ് ഫെഡറേഷൻ കോഴിക്കോട് നടത്തുന്ന റീഹാബിലിറ്റേഷൻ സെന്ററിലായിരുന്നു. അവിടെ ഒരു 4 മാസം ജോലി ചെയ്തു. പിന്നീട് 2003 നവംബർ തൊട്ട് സർവശിക്ഷാ അഭിയാൻ പ്രോജക്റ്റിലെ റിസോഴ്സ് ടീച്ചറായിട്ട് 2010 7 വർഷം അവിടെ നിന്നു. ആ ഒരു സമയത്താണ് എനിക്ക് പി എസ് സി അപ്പോയിന്റ്മെന്റ് കിട്ടി. ഞാൻ പാലാ പൂവരണി ഗവൺമെന്റ് യു പി സ്കൂളിൽ എസ് എ ആയിട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പൊ 4 മാസം അവിടെ ഒരു റെഗുലർ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ.
1: സാറിന് ഈ അധ്യാപനം വിട്ടിട്ട് ബാങ്കിലോട്ട് പോകണം എന്നുള്ള ഒരു ഇത് എങ്ങനെയാണ് വരുന്നത്?
2: അധ്യാപന ജോലി എനിക്ക് താല്പര്യമുള്ള ജോലിയായിരുന്നു. പക്ഷെ അതിനകത്ത് ചില പ്രായോഗിക പ്രശ്നങ്ങളോ വൈഷമ്യങ്ങളോ നമ്മൾ നേരിടുന്നുണ്ട്. കുട്ടികളുടെ ആൻസർ പേപ്പർ നോക്കണം, അതുപോലെ തന്നെ കുട്ടികളുടെ നോട്ട്ബുക്ക് കറക്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒത്തിരി പരിമിതികൾ ഉണ്ട്. ചെയ്യാം, നമുക്ക് ടൈമൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്കിലും കുറച്ചുകൂടെ ജോബ് ഫ്രണ്ട്ലിയാണ് ബാങ്കിലെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് പൊതുവെ ലീവൊക്കെ കുറവാണെങ്കിൽ പോലും നമ്മുടെ ആ ഓൺ വർക്കിംഗ് ടൈം കഴിഞ്ഞാൽ പിന്നെ ബാങ്കിലെ വർക്ക് പ്രഷറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ സ്കൂളിലൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലാസ് ടൈം കഴിഞ്ഞ് നമ്മൾ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പിറ്റേ ദിവസം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള ചില പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അധ്യാപനത്തിൽ നിന്നും ബാങ്കിങ് സെക്ടറിലേക്ക് മാറിയത്.
1: സാർ, ഇപ്പൊ സാധാരണ കുട്ടികളെയാണല്ലോ പഠിപ്പിച്ചിരുന്നത്?
2: അതെ,
1: ജനറൽ സ്കൂളിലാണ്. ഇപ്പം സർക്കാരിന്റെ ബ്ലൈൻഡ് സ്കൂളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ അധ്യാപനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചില്ലേ?
2: ഞാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്ത് വേക്കൻസി ഇല്ലായിരുന്നു. 2006 ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വിളിച്ചിരുന്നു. അപ്പൊ ആ പോസ്റ്റിലേക്ക് ഒരു 10-20 പേര് അപ്ലൈ ചെയ്തിരുന്നു. ആ കൂട്ടത്തിലും യു പി സ്കൂളിലേക്കും ഉള്ള വേക്കൻസി ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ എനിക്ക് ലഭിച്ചിരുന്നില്ല. ഞാൻ 2005 പി എസ് സി എഴുതിയിരുന്നു. പി എസ് സി എഴുതിയപ്പോൾ ഞാൻ റാങ്ക് ലിസ്റ്റ് ഉള്ള ആളായിരുന്നു. അപ്പൊ ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം 2008 അതിന്റെ ഇന്റർവ്യൂ ഒക്കെ നടന്നു. അപ്പം ഗവൺമെന്റ് 2008 ഭിന്നശേഷി ആളുകൾക്ക് റിസർവേഷൻ കൊണ്ടുവന്നപ്പം ആ റിസർവേഷൻ വഴി ആദ്യം പോസ്റ്റിംഗ് കിട്ടുന്നത് എനിക്കാണ്. കാരണം ഈ 2005 പി എസ് സിയിലെ റാങ്ക് ലിസ്റ്റ് ഉള്ളവരെ അവർ പരിഗണിച്ചിരുന്നു. അങ്ങനെ പരിഗണിച്ചപ്പോൾ ആ റിസർവേഷൻ പ്രകാരമുള്ള ആദ്യത്തെ പോസ്റ്റിംഗ് എനിക്കാണ് ലഭിച്ചത്. അത് 2010 ലഭിക്കുന്നത്, 2010 ഓഗസ്റ്റിൽ.
1: ബാങ്കിൽ പോയപ്പം ആദ്യത്തെ ജോലി അല്ലെങ്കിൽ ട്രെയിനിങ് അതൊക്കെ എങ്ങനെയായിരുന്നു?
2: ബാങ്കില് 2010 ഡിസംബറിലാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ജോയിൻ ചെയ്ത സമയത്ത് കാര്യമായ ട്രെയിനിങ് ഒന്നും ആദ്യകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ജനറൽ ആയിട്ടുള്ള ആളുകളുടെ കൂടെ 2 സെഷനായിട്ട് കൂടെ വീടുള്ള 2 ട്രെയിനിങ്ങളാണ് കിട്ടിയിരുന്നത്. പിന്നെ 2012 ബാങ്ക് വീണ്ടും കുറച്ചുകൂടി വിഷലമ്പേഡായിട്ടുള്ള ആളുകൾക്ക് പോസ്റ്റിംഗ് കൊടുത്തപ്പം 2014 ബാങ്ക് ഒരു ട്രെയിനിങ് സെഷൻ സംഘടിപ്പിച്ചു, 5 ഡേ വിഷലമ്പേഡ് ആയിട്ടുള്ള ജീവനക്കാർക്ക് മാത്രമായിട്ട്. ആ വർഷമാണ് ഞങ്ങൾക്ക് ഈ റീഡിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ബാങ്ക് ഒഫീഷ്യലായിട്ട് പ്രൊവൈഡ് ചെയ്ത് വാങ്ങിത്തരുന്നത്. പിന്നീട് 2015 ഒരു 1 മന്ത് നിൽക്കുന്ന ഒരു ട്രെയിനിങ് ചെന്നൈ വെച്ച് സംഘടിപ്പിക്കേണ്ട, അതും വിഷ്വൽ ഇമ്പേർഡ് ആയിട്ടുള്ളവർക്ക്. പിന്നീട് 2018 അതേപോലെ ഒരു 2 വീക്സ് ട്രെയിനിങ് കേരളത്തിൽ തന്നെ സംഘടിപ്പിച്ചിരുന്നു.
1: സാർ, ഇപ്പോ വർക്ക് ചെയ്യുമ്പോൾ സ്പെഷ്യൽ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആദ്യ കാലങ്ങളിൽ അത് ഉണ്ടായിരുന്നു കാണത്തില്ലല്ലോ?
2: ആദ്യ കാലങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, NVDA എന്ന് പറയുന്ന ഫ്രീ സോഫ്റ്റ്വെയറുകളായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. ജോസ് എന്ന് പറയുന്ന ഒഫീഷ്യൽ സോഫ്റ്റ്വെയർ, അത് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആണ് ജോസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അത് 2014 ബാങ്ക് ഓഫീഷ്യലായിട്ട് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്ത് തുടങ്ങി.
1: അപ്പോ സാറിനോട് ചോദിക്കുകയാണെങ്കിൽ, സാറ് വളരെ വിദ്യാഭ്യാസം നേടിയ ഒരാളാണ്, അപ്പോൾ ആ വിദ്യാഭ്യാസം എങ്ങനെയാണ് സാറിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്? എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് വിദ്യാഭ്യാസം കരുത്ത് നൽകിയിട്ടുണ്ട്?
2: തീർച്ചയായിട്ടും. കാരണം നമുക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെ നമ്മളുടെ തന്നെ കാഴ്ചപ്പാടുകൾ മാറിയും നമ്മളിലുള്ള ഒരു അന്തർമുഖത മാറി കുറച്ചുകൂടി ഒരു തെളിഞ്ഞ ഒരു കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കുകയും നമ്മൾ കൂടുതൽ ആളുകളുമായി ഇടപെടുന്നതിലൂടെ നമ്മളുടെ വിഷമങ്ങൾ മറികടന്നുകൊണ്ട് ചിലപ്പം പബ്ലിക്കിൽ പോയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് നമ്മളെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ലോകത്ത് ജീവിക്കുന്നു നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അങ്ങനെയുള്ള തിരിച്ചറിവിലൂടെ തന്നെ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ കൂടെ പഠിച്ചവരില് എന്റെ നാട്ടിലാണെങ്കിൽ തന്നെ ഇത്ര ഒരു ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ താഴെ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി എത്രമാത്രം ഹൈറ്റ്സിലെത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എത്ര പുറകിലാണല്ലോ അല്ലെ താഴെയാണല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമ്മളിലേക്ക് കടന്നുകൂടുന്നത്.
1: സാറിന്റെ ജീവിത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ഭിന്നശേഷിക്കാരായ ആൾക്കാര് വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് വരണം എന്നുള്ളതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവരോട് എന്താണ് പറയാനുള്ളത്?
2: നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറണമെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം കൂടിയേ തീരുള്ളൂ. ഈ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ജീവിത മാർഗം നേടിത്തരുന്നതിനും വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കുന്നു. കാരണം നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ സ്വയം തൊഴിൽ കാര്യങ്ങൾ ചെയ്യണേ പോലും അതിനെക്കുറിച്ചുള്ള നൈപുണ്യങ്ങൾ നമ്മൾ ആർജിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആ രീതിയിലാണെങ്കിലും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് രീതിയിലും നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും അല്ലെ ജനറൽ ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ കോഴ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം.
0: SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നേർവഴിയിൽ. Thank you.

0: നേർവഴി. എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർപ്പിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: PMOS ഒരു മെറ്റബോളിക് ഡിസോർഡറാണോ? PMOSനെ വരുതിയിലാക്കാൻ മരുന്ന് മാത്രം മതിയോ? PMOS അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ വഹാബ് സി പി സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യം മാറും.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TVകൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30. ലോകോത്തര നിലവാരമുള്ള കോഴ്സുകൾ സൗജന്യമായി പഠിക്കാൻ അവസരം. നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാം. സ്വയം പോലുള്ള സർക്കാർ പോർട്ടലുകൾ വഴി MOOC കോഴ്സുകളിൽ ചേരുക. പുതിയ അറിവുകൾ നേടുക. സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുക. വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനകരം. ഇപ്പോൾ തന്നെ ഡിജിറ്റൽ പഠനം തുടങ്ങൂ.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ പണം കിട്ടുമെന്നോ? സോ ഈസി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

നന്ദത്തും തും തുന്ദനന്ദനന്ദും തും തുന്ദനന്ദത്തും തും തുന്ദനന്ദനന്ദും മോഹം എന്നും തീയിൽ എൻ മനം വെന്ത് വെന്ത് ഉരുകും വാനം എങ്കും അന്ത ബിംബം വന്ന് വന്ന് വിലകും മോഹമെന്നുമായ പേയനാനും കൊണ്ടുപോട വേണ്ടും ഇല്ല എന്ന പോത് എന്തൻ മൂച്ച്

ഇന്ത്യ തമിഴ്ചൈ മാലയിൽ നികഴ്ചിയിൽ തുടർന്ന് നേർഗൈക്ക് കേട്ടിരിപ്പത് തിരുമതി ഉഷാദേവി അവർ എഴുതി വഴങ്ങും സിർഗതൈ അമ്മ എന്നെ സാപ്പിട്ടാൾ.

0: നിഗശീൽ ഇതുവരെ നേരുകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും ഒലിപരപ്പാണ് തമിഴ്ചൊല് മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഗശീൽ നിറവടുകിണ്ടിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.
1: തമിഴ്ചൊല് മാലൈ.
2: അങ്ങനെ ഓണം വെക്കേഷനും കഴിഞ്ഞു, പക്ഷെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നുകൂടി ഇരിക്കുകയല്ലേ. വിഷമിക്കണ്ട, ഈ ശനിയാഴ്ച ഫിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് ഉഗ്രൻ ഓഫർ ഉണ്ട്. പിന്നെ എല്ലാ വാഷിംഗ് മെഷീൻ പെർച്ചേസിനും ലോണ്ടറി ബാസ്കറ്റ് ഫ്രീ, കൂടാതെ 80,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്. പിന്നെ ഫിട്ടാപ്പലിൽ കൊമ്പൻ ഓഫറിൽ 5,000-ലധികം പേർക്ക് ഉഗ്രൻ സമ്മാനങ്ങളും.
3: ഫിട്ടാപ്പലിൽ ഏജൻസീസ്.
4: ഒരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. സെപ്റ്റംബർ 7 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണകര മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321. മറ്റൊരു നമ്പർ കൂടെയുണ്ട്, 9496569321.

0: ആകാശവാണി.
1: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
0: ഗാനകൈരളിയിൽ ഇന്ന് പന്തളം എസ് നവീൻ പാടുന്ന ശ്രീകൃഷ്ണ സ്തുതികൾ കേൾക്കാം. ഉടുപ്പി എസ് ശ്രീജിത്ത് വയലിൻ, ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ ഘടം.

ഗാനകൈരളിയിൽ ഇതുവരെ കേട്ടത് പന്തളം എസ് നവീൻ പാടിയ ശ്രീകൃഷ്ണസ്തുതികൾ, ഉടുപ്പി എസ് ശ്രീജിത്ത് വയലിൻ, ചേർത്തല ജി കൃഷ്ണകുമാർ മൃദംഗം, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ ഘടം. ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം കുരീപ്പുഴ സജീവ്, നിർവഹണം മനേഷ് എം പി, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ.

ആകാശവാണി. ഇനി അല്പസമയത്തിനുള്ളിൽ ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു ദേശീയ അധ്യാപക അവാർഡ് സമ്മാനിക്കുന്ന ചടങ്ങിന്റെ നേരിട്ടുള്ള പ്രക്ഷേപണം.

0: students from all over the world. And she said that in the last 12 years, the primary school dropout rate has come down to almost nil.
1: आज के इस समारोह में हमें एक महत्वपूर्ण संदेश मिलता है. राष्ट्र निर्माण केवल बड़ी परियोजनाओं से नहीं होता, राष्ट्र निर्माण कक्षा में होता है. श्रोताओं, अब समारोह अपने समापन की ओर बढ़ रहा है. आज का ये आयोजन हमें एक बार फिर याद दिलाता है कि शिक्षक केवल भविष्य देश के नागरिक नहीं बनाते, वे भविष्य भारत का निर्माण भी करते हैं. राष्ट्रपति द्रौपदी मुर्मू द्वारा सम्मानित किए गए सभी शिक्षक हमारे लिए प्रेरणा है. उनके विद्यालयों को बधाई, उनके विद्यार्थियों को बधाई, उनके परिवारों को बधाई और भारत के प्रत्येक शिक्षक को हमारा सादर नमन. इसी भावना के साथ विज्ञान भवन नई दिल्ली से राष्ट्रीय शिक्षक पुरस्कार 2026 का ये विशेष प्रसारण संपन्न होता है. इस प्रसारण को आप तक पहुंचाने में तकनीकी सहयोग दिया अशोक कुमार मिश्रा और बाबूलाल मीणा ने. हमारे ओबी इंचार्ज थे वीके तोमर और प्रस्तुतकर्ता प्रमोद कुमार. मैं शोएसआर खान अपने साथी कमेंटेटर कौशिक राय के साथ आपको आकाशवाणी के स्टूडियो वापस लिए चलता हूं. नमस्कार.
2: ആകാശവാണി. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. അറിവിന്റെ വെളിച്ചം പകർന്ന ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ട് ഇന്ന് ദേശീയ അധ്യാപക ദിനം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. പാഠപുസ്തകങ്ങൾക്കപ്പുറം കുട്ടികളുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ അധ്യാപകർക്ക് സാധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടം തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ വാഹനാപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 8 വിദ്യാർത്ഥികൾ മരിച്ചു. സംഭവത്തിൽ പ്രോജക്ട് ഡയറക്ടറോട് വിശദീകരണം തേടി ജില്ലാ കളക്ടർ. കൊച്ചിയിൽ സിനിമാ തിയേറ്ററുകളിൽ ഭക്ഷണത്തിന് അമിതവില ഈടാക്കുന്ന പരാതിയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പും ലീഗൽ മെട്രോളജി വിഭാഗവും മിന്നൽ പരിശോധന നടത്തി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. അറിവിന്റെ വെളിച്ചം പകർന്ന ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ട് ഇന്ന് ദേശീയ അധ്യാപക ദിനം. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള 48 സ്കൂൾ അധ്യാപകരാണ് അവാർഡിന് അർഹരായത്. വിദ്യാഭ്യാസ വിചക്ഷണനും തത്വചിന്തകനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അധ്യാപകർ അറിവുകൾ നിരന്തരം പുതുക്കാനും പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി അധ്യാപക ദിന സന്ദേശം പറഞ്ഞു. വിദ്യാർത്ഥികളിൽ സ്വതന്ത്ര ചിന്തയും അന്വേഷണ മനോഭാവവും വളർത്താൻ അധ്യാപകർ ശ്രദ്ധിക്കണമെന്നും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. പാഠപുസ്തകങ്ങൾക്കപ്പുറം കുട്ടികളുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ അധ്യാപകർക്ക് കഴിയണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കളുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്ക്രീൻ അഡിക്ഷൻ കുറയ്ക്കുന്നതിന് കായിക സർഗാത്മക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. കുട്ടികളെ ക്ലാസ് മുറികൾക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതിന്റെയും തൊഴിൽ നൈപുണ്യം വളർത്തേണ്ടതിന്റെയും പ്രാധാന്യം ദേശീയ വിദ്യാഭ്യാസ നയം മുൻനിർത്തി പ്രധാനമന്ത്രി വിശദീകരിച്ചു. ക്ലാസ് മുറികളിലെ പഠനം കൂടുതൽ ആകർഷകമാക്കാൻ നടപ്പിലാക്കിയ നൂതന ആശയങ്ങൾ അധ്യാപകർ കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചു. ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് സമ്മാനിച്ചു. ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത്. ലഹരിക്കെതിരെയുള്ള കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടം തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരിപാടിയുടെ ഒന്നാം ഘട്ടം വിജയകരമായിരുന്നുവെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവത്കരണത്തിനും ഡി അഡിക്ഷനും പ്രാധാന്യം നൽകും. വിദ്യാർത്ഥികളെയും വീട്ടമ്മമാരെയും ഇതിൽ പങ്കാളികളാക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ

0: പുതിയ കെട്ടിടം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 50 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കുടുംബാരോഗ്യ രംഗത്തെ ഗവേഷണം, മനുഷ്യ വിഭവശേഷി വികസനത്തിനായുള്ള പരിശീലന പരിപാടികൾ തുടങ്ങിയവയാണ് സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ശബരിമല ഫെസ്റ്റിവൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പാലക്കാട് ജില്ലയിലെ നെന്മാറ കൊല്ലങ്കോട് റോഡ് നവീകരണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. 15.24 കോടി രൂപ ചെലവിലാണ് നവീകരണം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: ശബരിമല ഫെസ്റ്റിവൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7 കോടി രൂപയാണ് റോഡ് നവീകരണത്തിന് അനുവദിച്ചിരിക്കുന്നത്. അയിനമ്പാടം ജപമാല പള്ളി മുതൽ കൊല്ലങ്കോട് പഞ്ചായത്ത് ഓഫീസ് വരെ 13 കിലോമീറ്റർ റോഡാണ് പദ്ധതിയുടെ ഭാഗമായി നവീകരിക്കുക. പദ്ധതിക്ക് ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ചതോടെ കരാർ നടപടികൾ പൂർത്തിയാക്കിയാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. 8 മാസത്തിനകം നവീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നവീകരണം പൂർത്തിയാവുന്നതോടെ നെന്മാറ ടൌണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ ശരീരത്തിൽ സൂചി കണ്ടെത്തിയെന്ന പരാതി അടിയന്തരമായി അന്വേഷിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം കുട്ടിയുടെ ശരീരത്തിൽ തടിപ്പുണ്ടായെന്നും പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ശരീരത്തിനുള്ളിൽ സൂചി കണ്ടെത്തിയതെന്നുമാണ് കുടുംബത്തിന്റെ പരാതി. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെ സൂചി പുറത്തെടുക്കുകയായിരുന്നു. സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം Instagram അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞ 5 പേർ ഡിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സ്വദേശത്തേക്ക് കൊണ്ടുപോകും. ദേശീയപാത പ്രോജക്ട് ഡയറക്ടറോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. തൃശൂർ അപകടസ്ഥലത്ത് വെളിച്ചക്കുറവ് ഉണ്ടായിരുന്നുവെന്ന് മന്ത്രി OJ ജനീഷ്. അപകടം ഉണ്ടായ സ്ഥലം ബ്ലാക്ക് സ്പോട്ടല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി സൌകര്യം പരിഗണിച്ചാണ് കോഴിക്കോടേക്ക് മാറ്റിയതെന്നും മന്ത്രി വ്യക്തമാക്കി. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് സെയിന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന പൊതുസമ്മേളനം ഇന്ന് വൈകുന്നേരം 6 മുഖ്യമന്ത്രി VD സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കോട്ടയം ഭദ്രാസനാധിപൻ തോമസ് മൂർത്തി മോത്തിയോസ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തും. തിരുവനന്തപുരത്തെ സിനിമാ തിയേറ്ററുകളിൽ തിരക്കേറിയ സമയങ്ങളിൽ ടിക്കറ്റ് വില വർദ്ധിപ്പിക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ടെന്ന് മേയർ VV രാജേഷ്. തിയേറ്ററുകളിലെ ഭക്ഷണവിലയിൽ ഇടപെടാൻ കോർപ്പറേഷന് പരിമിതിയുണ്ട്. ഇത് സംബന്ധിച്ച് തിയേറ്റർ ഉടമകളുടെ യോഗം ഉടൻ വിളിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.
3: സിനിമാ വ്യവസായം നിലനിൽക്കേണ്ടത് ഒരു സമൂഹത്തിന്റെ കൃത്യമായ ബാലൻസ് നിലനിർത്തി മുന്നോട്ട് കൊണ്ടു ആവശ്യമാണ്. ആ ഇക്കോസിസ്റ്റം കീപ്പ് ചെയ്യണമെങ്കിൽ എല്ലാ വ്യവസായവും അതിന്റേതായ രീതിയിൽ നിലനിന്ന് പോകണം. അപ്പൊ സിനിമാ വ്യവസായത്തിന് എന്തെങ്കിലും ഒരു പോറലേറ്റ് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വരുന്നവരുടെ ജീവിതത്തെ ബാധിക്കും. സിനിമയിലൂടെ ഒരുപാട് മാറ്റം സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഭരണപരമായോ നിയമപരമായോ ഉള്ള ഇടപെടലിന് മുൻപ് തന്നെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യങ്ങളിലേക്ക് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എത്തണമെന്നാണ് മേയർ എന്നുള്ള നിലയ്ക്ക് പറയുവാനുള്ളത്.
0: കൊച്ചി നഗരത്തിലെ ഷോപ്പിംഗ് മാളിൽ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ലീഗൽ മെട്രോളജി വിഭാഗവും സിവിൽ സപ്ലൈസ് വകുപ്പും ചേർന്ന് മിന്നൽ പരിശോധന നടത്തി. ഭക്ഷണത്തിന് അമിതവില ഈടാക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് നടപടി. മൾട്ടിപ്ലക്സിനോട് ചേർന്നുള്ള ഭക്ഷ്യശാലകളിലെ പോപ്കോൺ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ അളവ്, വില തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം ഉയർത്തി കേരള പോലീസിന്റെ കായികമേള 2026 ഭാഗമായി കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ദീപശിഖ പ്രയാണത്തിന് ഇന്ന് കോഴിക്കോട് സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ സ്വീകരണം ഒരുക്കും. ഇന്ന് വൈകിട്ട് കോരപ്പുഴ പാലത്തിന് സമീപത്തുനിന്ന് ദീപശിഖ പ്രയാണം കോഴിക്കോട് ബീച്ചിലെ പ്രധാന വേദിയിൽ എത്തിച്ചേരും. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമിഫൈനൽ യോഗ്യത

0: ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ആതിഥേയരായ UAE 6 വിക്കറ്റിന് ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഈ മാസം 9-ഉം 10-ഉം നടക്കുന്ന UGC നെറ്റ് പുനഃപരീക്ഷയ്ക്കായുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. UGC net.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. 9-ാം തീയതി രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3 മണിക്ക് ആരംഭിക്കുന്ന 2-ാം ഷിഫ്റ്റിൽ കോമേഴ്സും 10-ാം തീയതിയിലെ ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോളജിയും ക്രമീകരിച്ചിട്ടുണ്ട്. ആലപ്പി റിപ്പിൾസിനെ 36 റൺസിന് തോൽപ്പിച്ച് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് KCL ഫൈനലിൽ കടന്നു. കലാശ പോരാട്ടത്തിൽ തൃശൂർ ടൈറ്റൻസ് ആണ് കാലിക്കറ്റിന്റെ എതിരാളി. സെമിയിൽ ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് 218 റൺസ് എടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. അറിവിന്റെ വെളിച്ചം പകർന്ന ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ട് ഇന്ന് ദേശീയ അധ്യാപക ദിനം. രാഷ്ട്രപതി ദ്രൌപദി മുർമു ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. പാഠപുസ്തകങ്ങൾക്കപ്പുറം കുട്ടികളുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ അധ്യാപകർക്ക് സാധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ 2-ാം ഘട്ടം തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ വാഹനാപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ 8 വിദ്യാർത്ഥികൾ മരിച്ചു. സംഭവത്തിൽ പ്രോജക്ട് ഡയറക്ടറോട് വിശദീകരണം തേടി ജില്ലാ കളക്ടർ. കൊച്ചിയിൽ സിനിമാ തിയേറ്ററുകളിൽ ഭക്ഷണത്തിന് അമിതവില ഈടാക്കുന്ന പരാതിയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പും ലീഗൽ മെട്രോളജി വിഭാഗവും മിന്നൽ പരിശോധന നടത്തി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:09.
1: ആകാശവാണി. രഞ്ജിനി.

ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ആദ്യം നമ്മുടെ ആദ്യത്തെ ശ്രോതാവ് കൊല്ലം ആശ്രാമത്ത് നിന്നും ധർമ്മജൻ ഈക്കയാണ്. ചോദിച്ചിരിക്കുന്ന ഗാനം ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം എന്ന ചിത്രത്തിൽ കെ എസ് ചിത്ര പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഒ എൻ വി കുറുപ്പ്, സംഗീതം ഔസേപ്പച്ച്. ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത എന്റെ നഷ്ടബാല്യത്തിന് സമർപ്പിക്കുകയാണ് ഈ ഗാനം എന്ന് പറഞ്ഞിരിക്കുന്നു. ബാല്യകാല സ്മരണകൾ അയവിറക്കിക്കൊണ്ട് കേൾക്കാം ഈ ഗാനം.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: നമ്മുടെ അടുത്ത ശ്രോതാവ് ആലപ്പുഴ എടത്വയിൽ നിന്നും സജി മീനത്തേരിലാണ്. പ്രിയ രഞ്ജിനിക്ക്, ഞാൻ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് രഞ്ജിനിയിലേക്ക് കത്തെഴുതുന്നത്. ഈ ഗാനം കേൾപ്പിക്കില്ലേ? തീർച്ചയായിട്ടും കേൾപ്പിക്കാം. ഈ ഗാനം ആകാശവാണിക്കും ആകാശവാണി ശ്രോതാക്കൾക്കും കുട്ടനാട്ടുകാരനായ മങ്കൊമ്പ് സാറിന്റെ കുടുംബത്തിനും സമർപ്പിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. ചിത്രം കാലം കാത്തുനിന്നില്ല. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എ ടി ഉമർ. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം

0: 5 സെപ്റ്റംബർ 5 പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9,000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10,000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5,000-ലധികം വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിള്ളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിള്ളി ഏജൻസീസിലേക്ക്.
1: കോട്ടയം വെള്ളാവൂരുള്ള രോഹിണി രഘു എഴുതുന്നു, എനിക്ക് രഞ്ജിനിയിലൂടെ ഒരു പാട്ട് കേൾക്കണം. തീർച്ചയായിട്ടും കേൾക്കാം. ആവശ്യപ്പെടുന്ന ഗാനം മണിച്ചെപ്പ് തുറന്നപ്പോൾ എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിദേവിയും ആലപിച്ചതാണ്. ഈ പാട്ട് എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. സന്തോഷം, പാട്ട് കേൾപ്പിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കും. ഈ ഗാനത്തിന്റെ രചന ബിച്ചു തിരുമലയാണ്, സംഗീതം ദർശൻ രാമൻ.

നമ്മുടെ അടുത്ത ശ്രോതാവ് കൊട്ടാരക്കര നീലേശ്വരത്ത് നിന്നും സത്യശീലൻ കെ ആണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം മറവിൽ തിരിവ് സൂക്ഷിക്കുക എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: മലപ്പുറം ജില്ലയിലെ കൊല്ലംപടിയിൽ നിന്ന് അനീഷ് എഴുതിയിരിക്കുന്നു. തിരുവനന്തപുരം ആകാശവാണിയുടെ രഞ്ജിനി എന്ന പരിപാടി മുടങ്ങാതെ കേൾക്കുന്ന ശ്രോതാവാണ് ഞാൻ. മറ്റു പരിപാടികളും കേൾക്കാറുണ്ട്. എല്ലാം നല്ല നിലവാരം പുലർത്തുന്നു. അഭിനന്ദനത്തിന് നന്ദി. അനീഷോ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം കടത്തനാടൻ അമ്പാടി എന്ന ചിത്രത്തിൽ കേസ് ചിത്രയും സംഘവും പാടിയതാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ എഴുതുന്നു. സ്നേഹമുള്ള രഞ്ജിനിക്ക് ഒരു ഗാനം വെച്ചു തരാമോ? തീർച്ചയായിട്ടും വെച്ചു തരാമല്ലോ. കാലചക്രം എന്ന സിനിമയിലെ രാക്കുയിലിൻ രാഗ സദസ്സിൽ എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതീക്ഷയോടെ നിർത്തുന്നു. തീർച്ചയായിട്ടും ഗാനം കേൾക്കാം. ചിത്രം കാലചക്രം, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

ഉച്ചയ്ക്ക് 2:30. ആലപ്പുഴ ഇന്ദിരാ ജംഗ്ഷനിൽ നിന്നും സുജാത ഹീരാലാൽ എഴുതുന്നു. എനിക്ക് രഞ്ജിനിയിലൂടെ ഒരു പാട്ട് വെച്ചു തരണം. തീർച്ചയായും വെച്ചു തരാം. ഞാൻ ആദ്യമായിട്ടാണ് രഞ്ജിനിക്ക് കത്തെഴുതുന്നത്. സന്തോഷം. എനിക്ക് കേൾക്കേണ്ടത് ശരശയ്യ എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. തീർച്ചയായും കേൾപ്പിക്കാം. ചിത്രം ശരശയ്യ, ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഹായ് രഞ്ജിനി, എനിക്ക് നിന്നിലൂടെ പൂച്ച സന്യാസി സിനിമയിലെ ഒരു ഗാനം കേൾക്കണം, വെച്ചു തരുമല്ലോ? തീർച്ചയായും വെച്ചു തരാം. ആവശ്യപ്പെട്ടിരിക്കുന്നത് വടക്കേ വാവനൂരിൽ നിന്നും PV മുഹമ്മദാണ്. പൂച്ച സന്യാസി എന്ന ചിത്രത്തിൽ സ്വന്തം സംഗീതത്തിൽ യേശുദാസും ഒപ്പം P സുശീലയും പാടിയ ഗാനമാണ്. ഗാനരചന പൂവച്ചൽ ഖാദർ. കേൾക്കാം ആ ഗാനം.

ഇന്ന് രഞ്ജിനി സമാപിക്കുകയാണ്. കത്തുകൾ എഴുതിയ എല്ലാ ശ്രോതാക്കൾക്കും രഞ്ജിനിയുടെ ആശംസകൾ. കത്തുകൾ എഴുതേണ്ട വിലാസം: രഞ്ജിനി, കെറഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695-0-1-4.

0: രഞ്ജിനിയിൽ ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ശാന്തി മാധവി. ഇനി 1:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തുടർന്ന് 2 മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിദ്യാർത്ഥികളുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ ബാല്യം സംരക്ഷിക്കുന്നതിലും അധ്യാപകർ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയെ ഈ മാസം 26 കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശത്ത് നിന്ന് ഒരു കുട്ടിയുൾപ്പെടെ 3 പേരെ കൂടി രക്ഷപ്പെടുത്തിയതോടെ ആകെ രക്ഷപ്പെടുത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 169. ദുരന്തത്തിൽ മരിച്ചവരുടെ ആകെ എണ്ണം 1340 കടന്നു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിചക്ഷണനും തത്വചിന്തകനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ അക്കാദമിക

0: മികവ്, നൈപുണ്യ വികസനം, സംരംഭകത്വം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഇന്ത്യയെ ഒരു നോളജ് സൂപ്പർ പവർ ആക്കുന്നതിനൊപ്പം ലോകത്തിന്റെ സ്കിൽ ക്യാപിറ്റലായി ഉയർത്തുക എന്നതും രാജ്യത്തിന്റെ മുൻഗണനയാണെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി.
1: ജോ സമാജ് ശിക്ഷകോ കാ സമ്മാൻ കർത്താ ഹൈ ഓ സമാജ് സഹി അർത്ഥമേ പ്രഗതിശീൽ ഹോതാ ഹൈ ദേശ് കെ വികാസ് മേ അക്കാഡമിക് എക്സലൻസ് സ്കിൽ ഡെവലപ്മെന്റ് ഓർ എന്റർപ്രനർഷിപ് കാ ബഹുത് അധിക മഹത്വ ഹൈ ഭാരത് കോ നോളജ് സൂപ്പർ പവർ ബനാനേ കെ സാത് സാത് സ്കിൽ കാപിറ്റൽ ഓഫ് ദി വേൾഡ് കെ റൂപ് മേ സ്ഥാപിത് കർണ ഹമാരി രാഷ്ട്രീയ പ്രാഥമികതാ മേ സേ ശാമിൽ.
0: വിദ്യാർത്ഥികളുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ ബാല്യം സംരക്ഷിക്കുന്നതിലും അധ്യാപകർ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പാഠ്യപദ്ധതിയിൽ ഒതുങ്ങി നിൽക്കാതെ കുട്ടികളുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ മാത്രമേ യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂവെന്ന് അധ്യാപകരുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അമിതമായ സ്ക്രീൻ ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കാൻ കായിക വിനോദങ്ങൾ, സർഗാത്മക പഠന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ കുട്ടികളിൽ അവബോധം വളർത്തണമെന്നും ശ്രീ മോദി നിർദ്ദേശിച്ചു.
2: കിതാബോ സേ ബാഹർ നികൽ കർക്കേ സിലബസ് സേ ബാഹർ നികൽ കർക്കേ ബച്ചോ കി ജിന്ദഗി മേ ഗുസ്നാ പഡേ ബച്ചപൻ മർനേ നഹീ ദേനാ ചാഹിയേ ഔർ ബച്ചപൻ ബനായ രഖ്നേ കാ സബ്സേ ബഡാ കാം ടീച്ചർ കർ സക്താ ഹൈ. ടീച്ചർ കാ കാം ഹൈ കി ഉസ്കേ ഭീതർ കാ ബച്ചപൻ ബനാ രഹേ. एक विषय है स्क्रीन टाइम. अब ये एक प्रकार का एडिक्शन है. या तो वो बच्चा खेल कूद के अंदर बहुत रुचि लेने लग जाएगा. मैंने एक्चुअली मैदान में वो खेलना तो धीरे धीरे वो उसमें से बाहर आ सकता है.
0: അധ്യാപക ദിനാശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, ആഭ്യന്തരമന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ, രാജ്യത്തിന്റെ ഭാവിയുടെ ശില്പികളായ അധ്യാപകർ അറിവ് പകർന്നു നൽകിയും മൂല്യങ്ങൾ പരിപോഷിപ്പിച്ചും വികസിത ഭാരതത്തിന്റെ അടിത്തറ പാകിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. വിദ്യാർത്ഥികളെ അറിവ് നേടുന്നതിൽ വഴികാട്ടുകയും രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവന നൽകുകയും ചെയ്യുന്ന അധ്യാപകർക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസകൾ അറിയിച്ചു. അധ്യാപകർ വിദ്യാർത്ഥികളുടെ ഭാവിയെ അറിവ്, കഴിവുകൾ, ആത്മവിശ്വാസം എന്നിവയാൽ ശാക്തീകരിക്കുന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാത്രി 7 മണിക്ക് നടക്കുന്ന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനാഘോഷങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശത്ത് നിന്ന് ഒരു കുട്ടി ഉൾപ്പെടെ 3 പേരെ കൂടി രക്ഷപ്പെടുത്തിയതോടെ ആകെ രക്ഷപ്പെടുത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 169. 275 ഇന്ത്യക്കാരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും ബെയ്ലി പാലങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ദുരിതാശ്വാസ സാമഗ്രികൾ ഉടൻ നേപ്പാളിലെത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ നേപ്പാളിൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ ആകെ എണ്ണം 1340 കടന്നു. 5000 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പുതിയ സമാധാന പദ്ധതിയുമായി US പ്രതിനിധി സ്റ്റീവ് വിറ്റേകാഫും ജാറഡ് കുഷ്ണറും മോസ്കോയിലേക്കും കീവിലേക്കും തിരിക്കും. US പ്രതിനിധികൾ ആദ്യം മോസ്കോയും തുടർന്ന് യുക്രൈനും സന്ദർശിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും സ്ഥിരീകരിച്ചു. ചർച്ചകൾ നടക്കുന്ന സമയത്ത് വ്യോമാക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ റഷ്യയോട് യുക്രൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം കാണാൻ ഇന്ത്യ ഇരു രാജ്യങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. പോളണ്ട് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ റെഡോസ്ലാവ് സിക്കോർസ്കിയുമായി വാർസോയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം Instagram അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമിഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ആതിഥേയരായ UAE 6 ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ അവസാന പരിശീലന ക്യാമ്പ് ഭോപ്പാലിൽ ആരംഭിച്ചു. മനു ഭാക്കർ, ഈശാ സിംഗ് ഉൾപ്പെടെ 18 സംഘമാണ് ക്യാമ്പിലുള്ളത്. ഷൂട്ടിംഗ് മികവും കായികക്ഷമതയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ക്യാമ്പ് ഈ മാസം 14 അവസാനിക്കും. തുടർന്ന് ടീം ജപ്പാനിലേക്ക് തിരിക്കും. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ വാർഷിക ഉന്നതതല സമ്മേളനത്തെ ഈ മാസം 26 കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
4: ഈ മാസം 22 മുതൽ

0: എത്തിയിട്ടുവരെ നടക്കുന്ന പൊതുചർച്ചയിലാണ് ഇന്ത്യയുടെ നിലപാട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കുക. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ മൂലമുള്ള ഇന്ധന ഭക്ഷ്യ വിലക്കയറ്റവും ആഗോള ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലിയുടെ വാർഷിക ഉന്നതതല സമ്മേളനം നടക്കുന്നത്. സമുദ്രനിരപ്പ് ഉയരൽ, കാലാവസ്ഥാ വ്യതിയാനം, ആണവായുധ നിർമ്മാർജ്ജനം, മഹാമാരി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും. നിലവിലെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ അവസാന അസംബ്ലി സമ്മേളനമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞ 5 പേർ ഡിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സ്വദേശത്തേക്ക് കൊണ്ടുപോകും. ദേശീയപാത പ്രൊജക്ട് ഡയറക്ടറോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. മിസ് വേൾഡ് 2026 ഫൈനൽ ഇന്ന് വിയറ്റ്നാമിലെ ന്യാ ട്രാങ്കിൽ നടക്കും. 111 രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് കിരീടത്തിനായി മാറ്റുരയ്ക്കുന്നത്. നിലവിലെ ജേതാവായ തായ്ലന്റിന്റെ സുജാത ചുവാങ്ശ്രീ പുതിയ വിജയിക്ക് കിരീടം കൈമാറും. 2024 ഫെമിന മിസ് ഇന്ത്യ വേൾഡും മധ്യപ്രദേശ് സ്വദേശിയുമായ നികിത പോർവാളാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ISO ടാങ്ക് കണ്ടെയ്നറുകളിൽ പെട്രോളിയം ഇറക്കുമതി ചെയ്യാനും കൊണ്ടുപോകാനുമുള്ള അനുമതി കാലാവധി 3 വർഷമാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. കൃത്യമായ അപേക്ഷ സമർപ്പിച്ചാൽ 7 ദിവസത്തിനകം അനുമതി ലഭിക്കുന്ന സംവിധാനവും പെട്രോളിയം ഭേദഗതി ചട്ടങ്ങൾ 2026 കരടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീരുമാനത്തിൽ പൊതുജനങ്ങൾക്ക് 30 ദിവസത്തിനകം അഭിപ്രായങ്ങൾ അറിയിക്കാം. അന്താരാഷ്ട്ര കഴുകൻ അവബോധ ദിനത്തിൽ ജീവജാലങ്ങളുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിനായി കഴുകന്മാരെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. കഴുകന്മാർ രോഗങ്ങൾ പടരുന്നത് തടയുന്നതിലും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ കാണാതായ ബലൂച്ച് വിദ്യാർത്ഥി ഇമ്രാൻ അലി കൊല്ലപ്പെട്ട സംഭവത്തിൽ UN മനുഷ്യാവകാശ വിദഗ്ധർ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. കസ്റ്റഡിയിലെടുത്തതിനു ശേഷമുണ്ടായ മർദ്ദനത്തെയും കൊലപാതകത്തെയും കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് UN പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം ഭീകരവിരുദ്ധ സേന കസ്റ്റഡിയിലെടുത്ത ഇമ്രാൻ അലിയെ മെയ് മാസത്തിൽ ഏറ്റുമുട്ടലിൽ വധിച്ചതായി പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിദ്യാർത്ഥികളുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ ബാല്യം സംരക്ഷിക്കുന്നതിലും അധ്യാപകർ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലിയെ ഈ മാസം 26 കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശത്തു നിന്ന് 1 കുട്ടി ഉൾപ്പെടെ 3 പേരെ കൂടി രക്ഷപ്പെടുത്തിയതോടെ ആകെ രക്ഷപ്പെടുത്തിയ ഇന്ത്യക്കാരുടെ എണ്ണം 169. ദുരന്തത്തിൽ മരിച്ചവരുടെ ആകെ എണ്ണം 1340 കടന്നു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ട്രെയിൻ ഇറങ്ങി കവലയിലേക്ക് നടക്കുമ്പോൾ രാജേന്ദ്രന്റെ മനസ്സ് ആകെ പ്രക്ഷുബ്ധമായിരുന്നു. രാവിലെ ഒരു കാരണവുമില്ലാതെ ഭാര്യയുമായി വഴക്കുകൂടി. അതിന്റെ പ്രതികാരമായി അവൾ ഉണ്ടാക്കിയ ദോശകളൊക്കെ കരിച്ചുവെച്ചു. അവയുടെ ചവർപ്പ് ഇതുവരെ നാവിന്ന് പോയിട്ടില്ല. ആദ്യ അബുവിന്റെ കടയിൽ നിന്നും ഒരു നല്ല ചായ കുടിച്ച് തുടങ്ങണം, എന്നാലേ ശരിയാകൂ. കവലയൊക്കെ ഒഴിഞ്ഞുകിടക്കുന്നല്ലോ, എവിടെ പോയി എല്ലാവരും?
1: ബാ രാജേന്ദ്ര, ഇരിക്കി, ഒരു ചായ എടുക്കട്ടെ?
2: നല്ല കടുപ്പത്തിൽ ഒരെണ്ണം.
1: ആ ആയിക്കോട്ടെ, ദാ ഇപ്പൊ എടുക്കാം.
2: ഇന്ന് പുറത്താരെയും കാണാനില്ലല്ലോ, ഇവിടെ കടയിലും ആരുമില്ല, കരക്കാരും ഉണർന്നില്ല ഇതുവരെ. അതോ ചായയിൽ വിഷം കലർത്തി കൊടുത്ത് കൊന്നോ താനല്ലവരെ?
1: അതില് ഒരു തുടം വിഷം ബാക്കിയുണ്ട്, അത് തന്റെ ചായയിൽ ചേർക്കണുണ്ട്. അല്ല പിന്നെ, ദാ ചായ. അല്ല, അപ്പോ ഇയാള് കാര്യമൊന്നും അറിഞ്ഞില്ലേ?
2: എന്ത് കാര്യം?
1: അപ്പോ അറിഞ്ഞില്ലേ? താനൊരു കാര്യം ചെയ്, ഈ ചായ വേഗം മോന്തിയിട്ട് ആ പുഴക്കരയിലേക്ക് വെച്ച് പിടിച്ചോ, അമ്പലത്തിന്റെ പിന്നാമ്പുറത്തായിട്ട്.
2: ഞാൻ രാവിലെ കുളിച്ചതാ, തന്നെ പോലെയല്ല.
1: ഓ, അളിഞ്ഞ വിറ്റ്. എടോ, കാര്യമായിട്ടാ ഞാൻ പറഞ്ഞേ, നാട്ടുകാര് മുഴുവൻ അവിടെയുണ്ട്.
2: അവിടെ എന്താ?
1: അവിടെ സർക്കസ്. പോയി നോക്കടാ ഹിമാറേ.

0: രാജേന്ദ്രൻ മുടന്തി നടന്ന് പുഴക്കരയിലെത്തുമ്പോൾ വലിയൊരു ജനാവലിയുണ്ട് അവിടെ, പിന്നെ പോലീസ് ജീപ്പും ആംബുലൻസും. ഇതെന്താ സംഭവം? ആരെങ്കിലും പുഴയിൽ വീണ് ചത്തോ? പക്ഷേ എന്താണോ, വല്ലാത്തൊരു ഗന്ധം. രാജേന്ദ്രന്റെ രാവിലത്തെ കരിഞ്ഞ ദോശകൾ ഓർമ്മ വന്നു. അയാൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ നുഴഞ്ഞു കയറി. മുന്നിലെത്തിയപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ബിന്ദുവിൽ അയാളുടെയും നോട്ടം പതിഞ്ഞു. അയാൾക്കുള്ളിൽ നിന്ന് തികട്ടി വന്നു. കണ്ണുകളിൽ ഇരുട്ട് പടരുന്നതുപോലെ. ഇന്നുവരെ കണ്ടിട്ടില്ല ഇങ്ങനൊരു കാഴ്ച. ആകെ കത്തിക്കരിഞ്ഞ് അയാൾ തിരിഞ്ഞോടി. മുടന്തിയുള്ള അയാളുടെ ഓട്ടം ജീപ്പിന്റെ ബോണറ്റിന്മേൽ ഇരിക്കുകയായിരുന്ന എസ് ഐ ജയരാജ് കൗതുകത്തോടെ നോക്കി. അപ്പോഴേക്കും മഹസറുമായി ഹെഡ് കോൺസ്റ്റബിൾ ജോണി എത്തി.
1: എന്താ ജോണി, മഹസർ റെഡിയായോ?
2: ആ, കഴിഞ്ഞു സാർ. എന്നാ പിന്നെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കട്ടെ.
1: ശരി, നീ ആംബുലൻസ് സാറോട് ചെന്ന് പറയേ. പിന്നെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞില്ലേ?
2: സാർ, രാവിലെ പൂജാരി ബോഡി കാണുന്നവരെ ഇതാരും അറിഞ്ഞിട്ടില്ല.
1: ഇങ്ങനാണല്ലോ എല്ലാം രാവിലെ വന്ന് ആദ്യം കാണുന്നത്.
2: സാർ, എല്ലാവരും ഇന്നലെ ഉത്സവം കഴിഞ്ഞ് ക്ഷീണിച്ച് പതുക്കെയാണ് എണീറ്റത്. എല്ലാവരുടെയും മൊഴികൾ എടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യാൻ പൂജാരി ഉൾപ്പെടെ കുറച്ചു പേരെ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. സാർ, വേറെ എന്തെങ്കിലും
1: സംഭവം നടന്ന സമയത്തെ കുറിച്ച് വല്ല സൂചനയും കിട്ടിയോ?
2: കൃത്യമായി ഇല്ല സാർ. രാത്രി വൈകി ആയിരിക്കണമെന്ന് തോന്നുന്നു.
1: പോസ്റ്റ്മോർട്ടം കഴിഞ്ഞറിയാലോ, നീ ചെല്ലേ.
2: സാർ, പറയാൻ വിട്ടുപോയി. ചെറിയൂർ എസ് ഐയുടെ വയർലെസ് മെസ്സേജ് ഉണ്ടായിരുന്നു. സി ഐ സാറിന് സുഖമില്ലാതെ വീട്ടിലാണ്. ഇദ്ദേഹത്തോട് റിപ്പോർട്ടുമായി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു.
1: ശരി, ഒരു ക്രൈം പോലും ഇല്ലാതിരുന്ന ഈ ഗ്രാമത്തിൽ ഇപ്പോ ദാ ഒരു മോഷണം, ആക്രമണം, പിന്നെ ഇതും.
0: ഈശ്വരന്റെ ഏറ്റവും സുന്ദരവും സമ്പൂർണവുമായ സൃഷ്ടികളിൽ ഒന്നെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മനുഷ്യ ശരീരത്തിന്റെ ശേഷിപ്പെന്ന് തോന്നിപ്പിക്കാത്ത വിധം തീനാളങ്ങളുടെ കരാളഹസ്തങ്ങളാൽ ഒരു മനുഷ്യായുസിന്റെ അന്ത്യം എത്ര ഭയാനകവും ദയനീയവുമാണെന്നതിന്റെ പ്രതീകം പോലെ കത്തിക്കരിഞ്ഞ് വികൃതമായി സ്ട്രെച്ചറിന്റെ പുറത്ത് അതിന്റെ അനക്കത്തിനൊപ്പം കരിഞ്ഞ ഒരു തടിക്കഷ്ണം കണക്കെ ഇരുവശത്തേക്കും മെല്ലെ കിടന്നുരുളുന്ന ആ മാംസപിണ്ഡത്തെയും ഇനിയും കൗതുകമൊഴിയാതെ കണ്ടുമതിയാകാതെ അതിനെ പിന്തുടരുന്ന ജനാവലിയെയും സമ്മിശ്ര വികാരങ്ങളോടെ ജയരാജ് അല്പനേരം നോക്കി നിന്നു.

0: ഇവന്മാർക്ക് ഇതൊരു ഷീറ്റ് കൊണ്ട് മൂടിക്കൂടെ? വെറുതെ ഒരു പ്രദർശന വസ്തു പോലെ. പാവം. ആ ജോണി, ഞാൻ CSR വീട്ടിൽ പോയി കണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാം.
1: ഓക്കെ സാർ.
0: നീ ആംബുലൻസിന്റെ കൂടെ ചെല്ല്. ആശുപത്രിയിൽ എത്തിയാൽ ഉടൻ നീ പോലീസ് സർജൻ ഡോക്ടർ സുധീർ കുമാറിനെ കാണണം.
1: ശരി സാർ.
0: കേട്ടോ, പോസ്റ്റ്മോർട്ടത്തിനുള്ള ഏർപ്പാടുകൾ പുള്ളി ചെയ്യും. എന്റെ സുഹൃത്താ, കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാൻ ഞാൻ CSR വീട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് പറയാം. ജോണിയുടെ കൂടെ ആരാ വരുന്നത്?
1: സാർ, ഹരി വരും.
0: പ്രദീപിനെയും കൂട്ടിക്കോ.
1: ശരി സാർ.
0: ജീപ്പ് ഞാൻ എടുത്തോളാം. സ്റ്റേഷനിൽ വരാൻ പറഞ്ഞവരെയൊക്കെ ചോദ്യം ചെയ്തിട്ട് ഭാസ്കരൻ നായരോടും അജിത്തിനോടും കവലയിൽ ഒന്ന് കറങ്ങാൻ പറ. എന്തെങ്കിലും വിവരം കിട്ടിയാലോ.
1: ശരി സാർ. ഹരി, പ്രദീപേ, വാ, നമുക്ക് ആംബുലൻസിൽ കൂടെ പോവാം. ജീപ്പ് സാർ ഓടിച്ചോളും.

0: ആ ജയരാജ് വൈരിക്കേ.
1: ഇതെന്ത് പറ്റി സാർ? കമ്പിളിയൊക്കെ പുതച്ച്. സാറിന്റെ മുഖത്ത് നല്ല ക്ഷീണവും ഉണ്ടല്ലോ.
0: ശോഭയെ,
2: ഓ
0: രണ്ട് ചായ. താൻ വല്ലതും കഴിച്ചതാണോ?
1: ഞാൻ കഴിച്ചു സാർ. സാറിനിത് എന്തു പറ്റി?
0: രാത്രി മുഴുവൻ വല്ലാത്ത പനി. എഴുന്നേക്കാൻ തന്നെ ബുദ്ധിമുട്ട്. ഇല്ലെങ്കിൽ വിവരം അറിഞ്ഞ ഉടനെ ഞാനങ്ങ് എത്തുമായിരുന്നു. പുലർച്ചെയായപ്പോഴേക്കും ഒരൽപ്പം കൂടി. ശോഭയുടെ നിർബന്ധം കാരണം ഡോക്ടറെ കാണാൻ പോയി. അപ്പോഴാണ് താൻ ആദ്യം വിളിച്ചത്. തിരിച്ചു വന്നപ്പോൾ സനല വിവരം എന്നെ അറിയിച്ചത്. നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് തന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ശരിക്കും എന്താണോ സംഭവം, വിശദ വിവരങ്ങൾ അറിയാതെ എനിക്കിവിടെ ഇരിപ്പുറക്കുന്നില്ലായിരുന്നു.
2: എന്താ ജയരാജ്, പ്രശ്നങ്ങൾ തുടങ്ങിയല്ലേ?
1: എന്തു പറയാനാ ചേച്ചി?
2: ഇച്ചായൻ അങ്ങ് വരണം എന്നായിരുന്നു, ഞാനാ സമ്മതിക്കാത്തത്. ഇന്ന് ഒരു ദിവസമെങ്കിലും റെസ്റ്റ് വേണം എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ജോലിയിലല്ലേ റെസ്റ്റ്. ആ സംസാരിച്ചു കഴിഞ്ഞ് കാപ്പി കഴിച്ചിട്ടേ പോകാവൂ കേട്ടോ. പാലപ്പവും സ്റ്റൂ ഉണ്ട്, ഞാൻ എടുത്തു വയ്ക്കാം.
1: അയ്യോ ഞാൻ കഴിച്ചതാ ചേച്ചി.
2: ചുമ്മാ കള്ളം പറയണ്ട, കഴിച്ചിട്ടേ പോകാവൂ. എന്നിട്ടേ എസ് എ വിടാവേ ഇച്ചായ.
0: ജയരാജ്, ആ ബോഡി മുഴുവനായും കത്തിയിരിക്കുകയാണ്. ആദ്യം എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ആളെ തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു എന്നാണല്ലോ.
1: അതെ സാർ, ശരീരം ഒട്ടുമുക്കാലും കരിഞ്ഞിരുന്നു. ആദ്യം ഒറ്റനോട്ടത്തിൽ ആളാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. വളരെ പണിപ്പെട്ടാണ് ഒടുവിൽ തിരിച്ചറിഞ്ഞത്.
0: ആരാണ്?
1: ആ സ്വാമിയാണ് സാർ.
0: ഏഹ്,

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 10-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സൂത്രധാരൻ ശോഭി തിലകൻ, സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, ജോണി ശ്രീജിത്ത് പാല, രാജേന്ദ്രൻ കെ പി എസ് സി രാജേന്ദ്രൻ, അബു ഹസീം അമരവിള, ശോഭ ഡോക്ടർ പ്രിയ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 11-ാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: ജോലിയിൽ ഒരു വളർച്ച ആഗ്രഹിക്കുന്നുണ്ടോ? പുതിയ സാങ്കേതിക വിദ്യകളും തൊഴിൽപരമായ കഴിവുകളും ഓൺലൈനിലൂടെ നേടാം. കമ്പ്യൂട്ടർ കോഡിംഗ്, ഡേറ്റ സയൻസ്, സോഫ്റ്റ് സ്കിൽസ് തുടങ്ങിയ കോഴ്സുകൾക്ക് പണം മുടക്കേണ്ടതില്ല. സമയം കണ്ടെത്തി NPTELന്റെ സൗജന്യ ഓൺലൈൻ കോഴ്സുകളിൽ ചേരുക. നിങ്ങളുടെ പ്രൊഫൈൽ മെച്ചപ്പെടുത്തുക. മികച്ച തൊഴിൽ സാധ്യതകൾക്കായി ഇന്ന് തന്നെ ഡിജിറ്റലായി പഠനം ആരംഭിക്കൂ.
1: സെപ്റ്റംബർ 5 പിട്ടാപ്പിളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9,000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10,000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5,000-ലധികം വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിളി ഏജൻസീസിലേക്ക്.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സെപ്റ്റംബർ 7 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495 96 4321. ഇനിയൊരു നമ്പർ 9496 55 6321. ഒരു നമ്പർ കൂടി 9496 59 6321. അറിയിപ്പ് കഴിഞ്ഞു.
1: കിസാൻവാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.

ആകാശവാണി, സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രശസ്ത സംഗീത സംവിധായകൻ സലിൽ ചൌധരി ഈണം നൽകിയ ചില ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

അവിളക്ക് മലക്കൂടങ്ങൾ ചുവന്നു വിടർന്നിടുമ്പോൾ, കുളിത്തന്നൽ നിന്റെ നേത്തമും തുലച്ചിടുമ്പോൾ, കവിളത്ത് മലക്കൂടങ്ങൾ

0: സലിൽ ചൌധരി ഈണം നൽകിയ ചില ഗാനങ്ങളാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3:30 കേൾക്കാം. ആകാശവാണി
1: കൂട്ടുകാരി.
2: കൂട്ടുകാരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റായ ഡോക്ടർ AM മേരിക്കുട്ടിയാണ്. എന്താണ് ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റ്? ശ്രോതാക്കൾക്ക് അറിയണ്ടേ? നമ്മുടെ ഭാഷ, സംസാരം, ആശയവിനിമയം എന്നിവയിലുണ്ടാകുന്ന തകരാറുകൾ അല്ലെങ്കിൽ പരിമിതികൾ പഠിക്കുന്നതിനും വിലയിരുത്തുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും ചികിത്സിക്കുന്നതിനും ഭാഷാശാസ്ത്രം, സിദ്ധാന്തങ്ങൾ, രീതികൾ എന്നിവ പ്രയോഗിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റാണ് ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റ്. അതായത് ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റ് മെഡിക്കൽ രംഗവും ഭാഷാശാസ്ത്രവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി പ്രവർത്തിക്കുന്നു. നമുക്ക് ചില വാക്കുകളോ അക്ഷരങ്ങളോ വ്യക്തമായി ഉച്ചരിക്കാൻ കഴിയാതെ വരിക, വിക്കൽ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പക്ഷാഘാതം മൂലമോ തലച്ചോറിനേൽക്കുന്ന പരിക്കുകൾ മൂലമോ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെടുക, അതുപോലെ കുട്ടികളിലുണ്ടാകുന്ന ഓട്ടിസം, ഡൗൺ സിൻഡ്രോം തുടങ്ങിയ അവസ്ഥകളിൽ ഭാഷാവികാസം പതുക്കെയാവുക, ഈ അവസ്ഥകളിലെല്ലാം സംസാരരീതി, വ്യാകരണം, പദസമ്പത്ത് എന്നിവ വിശകലനം ചെയ്ത് ഏത് ഭാഗത്താണ് പ്രശ്നമെന്ന് കണ്ടെത്താൻ സഹായിക്കുകയും അതിനനുയോജ്യമായ ചികിത്സ നൽകുകയുമാണ് ഒരു ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റ് ചെയ്യുന്നത്. ഈ മേഖലയെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഡോക്ടർ AM മേരിക്കുട്ടിയുമായി സംസാരിക്കുന്നത് സെവിൽ ജിഹാൻ.
3: നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും ഭാഷ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആശയവിനിമയം എന്നത് വളരെ സങ്കീർണവും

0: സ്വഭാവമായ ഒരു പ്രക്രിയയാണ്. മാഡം ഒരു ലിംഗ്വിസ്റ്റിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അപ്പൊ എന്താണ് ഭാഷ എന്ന് പറയുമ്പോൾ?
1: ഞങ്ങളെ പഠിക്കുന്ന ഡെഫിനിഷൻ, ലാംഗ്വേജ് ഇസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒരാളുമായിട്ട് ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഉപാധിയാണ് ഭാഷ. അത് ഒരു ഭാഷയിൽ തന്നെ ഭാഷാഭേദം ഉണ്ടാവും, ഡയലക്ട് വേരിയേഷൻ. പരസ്പരം മനസ്സിലാക്കാവുന്ന ഒരു ഭാഷയാണ് നമ്മളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്.
0: മാഡം പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ട്രീമോ അല്ലെങ്കിൽ ഒരു MA ഡിഗ്രിയോ അത്ര ഫെമിലിയർ അല്ലെങ്കിൽ ആളുകൾക്ക് പരിചിതമല്ലല്ലോ ആ കാലഘട്ടത്തിൽ. ഇന്നത്തെ പോലെ സെർച്ച് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ. അപ്പോ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് അല്ലെങ്കിൽ ഈ സ്റ്റഡീസിലേക്ക് വന്നത്?
1: എന്നെ കല്യാണം കഴിച്ചത് ഒരു ലിംഗ്വിസ്റ്റാണ്, ലിംഗ്വിസ്റ്റിക്സ് പ്രൊഫസറായിരുന്നു. അങ്ങനെ ഞാൻ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് വളരെ യങ്ങായിരുന്നപ്പോൾ തന്നെ എത്തിച്ചേർന്നു. എനിക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരാമെന്ന് അങ്ങനെ ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചെങ്കിലും പെട്ടെന്ന് എനിക്ക് ചേരാൻ പറ്റിയില്ല, കാരണം എൻ്റെ ഹസ്ബൻഡിന് ഫുൾ ബ്രൈറ്റ് ഫെല്ലോഷിപ്പ് കിട്ടി, ഞങ്ങൾ അമേരിക്കയിൽ പോയി. അങ്ങനെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. കുട്ടി സ്കൂളിൽ പോയി തുടങ്ങി. സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റി ചേർന്ന് പഠിക്കാനുള്ളൊരു സാഹചര്യം ശരിയായി വന്നപ്പോൾ ഞാൻ MA ചേരുവാണ് ചെയ്തത്.
0: അതിനു മുൻപ് UG ഡിഗ്രി എന്തായിരുന്നു ചെയ്തത്?
1: ഞാൻ സുവോളജി ആയിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ കോപ്പറേറ്റീവ് ട്രെയിനിങ് കഴിഞ്ഞാണ്. അപ്പോൾ എനിക്ക് കൊച്ചിൻ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ഇപ്പോഴത്തെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ക്യാഷ്യറായിട്ട് ജോലിയുണ്ടായിരുന്നു. ആ സമയത്താണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അക്കൗണ്ടൻസി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു.
0: ഓൾറെഡി പഠിച്ചത് സുവോളജിയാണ്, പിന്നെ അതിൽ നിന്നാണ് ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മൾ ഇത് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യലോ സബ്ജക്ട്സ് തമ്മിൽ. അപ്പോൾ മാം ആദ്യകാലങ്ങളൊന്ന് ഓർത്തെടുക്കാമോ?
1: എൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ലിംഗ്വിസ്റ്റിക്സിലേക്ക് പഠിക്കാനായിട്ട് ചേരുന്നത്. പക്ഷേ എൻ്റെ വീട്ടിലെ മുഴുവൻ എപ്പോഴും ലിംഗ്വിസ്റ്റിക്സ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ PhD സ്റ്റുഡൻസ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൊളീഗ്സ്, ഇവരെല്ലാം, എൻ്റെ ഹസ്ബൻഡും യങ്ങായിരുന്നല്ലോ, അപ്പോൾ അവരെല്ലാം ഡെവലപ്പിംഗ് സ്റ്റേജായിരുന്നു. അപ്പോൾ എപ്പോഴും എൻ്റെ വീട്ടിൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു ലിസണറായിരുന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡ് സെമിനാറിനൊക്കെ പോകുമ്പോൾ പേപ്പർ എഴുതി കഴിഞ്ഞാൽ ആദ്യം വായിച്ചു കേൾക്കുന്നത് ഞാനാണ്. നമ്മുടെ സംസാര ഭാഷയെ കുറിച്ചിട്ടാണ് ഈ എല്ലാ എഴുത്തുകളും വരുന്നത്. അപ്പൊ നമ്മുടെ സംസാര ഭാഷയിലെ ഭാഷാഭേദം, സൗണ്ട് ചേഞ്ച്, അതെല്ലാം പുള്ളിക്കാരൻ എന്നോട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനും അതിനകത്തൊരു പാർട്ടായി മാറി. അപ്പൊ എനിക്ക് ലിംഗ്വിസ്റ്റിക്സിൻ്റെ പറ്റി ഒരു ധാരണയോടുകൂടി തന്നെയാണ് ഞാൻ കോഴ്സിനെ പോയി ചേർന്നത്. പക്ഷെ തിയറീസ് ഒന്നും അവെയർ അല്ലായിരുന്നു. ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. എന്റെ വീട് തന്നെ ലിംഗ്വിസ്റ്റിക്സ് മയമാണ്. ധാരാളം ബുക്സ് ഉണ്ട്. ആ ബുക്സ് എല്ലാം ലിംഗ്വിസ്റ്റിക്സ് ആണ്. എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത് അത്.
0: അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്.
1: അതെ, അതിനെപ്പറ്റി പേപ്പറുകൾ കേൾക്കുമ്പോൾ അതിന്റെ ടെക്നിക്കൽ ടേംസ് എനിക്ക് മനസ്സിലാവില്ല. പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എന്റെ ഹസ്ബൻഡ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക് പഠിക്കാനായിട്ട്. എല്ലാം റിനൗണ്ട് ലിംഗ്വിസ്റ്റ്, എല്ലാം മലയാളത്തിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പൊ ലിംഗ്വിസ്റ്റിക്സ് മുഴുവൻ ബുക്സ് എല്ലാം ഇംഗ്ലീഷുകാരുടെ ബുക്കുകളാണ്. പക്ഷെ അതിനെല്ലാം മലയാളത്തിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ടെക്നിക്സ് പറഞ്ഞുതരും. ഇപ്പൊ സിനിമാ പാട്ടിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, കഥയിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, റിഡിൽസിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം. ഇത് പുള്ളിക്കാരൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരനാണ് എന്നെ ഒരു തർക്കമില്ലാത്ത ലിംഗ്വിസ്റ്റാക്കി മാറ്റിയത്. അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് വളരെയേറെയുണ്ട്.
0: ഇപ്പൊ പറഞ്ഞു, ഇത് നമ്മളിങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെയാണ് ഓരോ പാട്ടില് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് അപ്ലൈ ചെയ്യുന്ന ടെക്നിക്സിനെ കുറിച്ച്, അപ്പൊ അതൊന്ന് വിശദമായിട്ട് പറയാമോ? ഒരു കാര്യം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറയാം.
1: ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുമ്പോൾ ശബ്ദങ്ങളെ കുറിച്ചും വാക്കുകളെ കുറിച്ചും സെന്റൻസുകളെ കുറിച്ചും അർത്ഥതലത്തിനെ കുറിച്ചും ഡയലക്ട് വേരിയേഷനെ കുറിച്ചും എല്ലാമാണ് പഠിക്കുന്നത്. ഡ്രവീഡിയൻ ലാംഗ്വേജസിനെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്. ജനറൽ ആയിട്ട് ഒരു ലാംഗ്വേജ് എങ്ങനെ അനലൈസ് ചെയ്യാം, അതിൻ്റെ ഡിസ്ക്രീറ്റ് യൂണിറ്റാക്കി മാറ്റിയെടുത്ത് അത് അനലൈസ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്, ജനറൽ റൂൾസ് ഫോർ ഓൾ ലാംഗ്വേജസ്. പക്ഷെ അതിന് അപ്ലൈഡ് ഏരിയാസ് ഉണ്ട്. നമുക്ക് ലിംഗ്വിസ്റ്റിക്സ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാമെന്നുണ്ട്. ഞാൻ ജോലി ഇപ്പൊ ചെയ്യുന്നത് ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റിക്സിനകത്താണ്. ആ ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റിക്സിനകത്തും വരുന്ന മൂന്ന് കാര്യങ്ങൾ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നതിന് 4 ഡൊമൈൻസ് ഉണ്ട്. ഹൗ ഡു വി അക്വയർ ലാംഗ്വേജ്, അക്വിസിഷൻ ഓഫ് ലാംഗ്വേജ്, ദെൻ കോംപ്രിഹെൻഷൻ ഓഫ് ലാംഗ്വേജ്, ദെൻ ആർട്ടിക്കുലേഷൻ ഓഫ് ലാംഗ്വേജ്, ആൻഡ് ദെൻ ഡിസൊല്യൂഷൻ ഓഫ് ലാംഗ്വേജ്. ആർട്ടിക്കുലേഷന് പകരം പ്രൊഡക്ഷൻ ഓഫ് ലാംഗ്വേജ്. അപ്പൊ ആ പ്രൊഡക്ഷൻ, സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷ നഷ്ടം, സ്ട്രോക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നിട്ട് നമുക്ക് ഭാഷ നഷ്ടമാവും. അപ്പൊ ഭാഷ ചിലരിൽ കംപ്ലീറ്റ് നഷ്ടമാവും, ചിലർക്ക് പാർഷ്യലി നഷ്ടമാകും. അപ്പൊ അത് ഏത് ഏരിയാസിലെല്ലാമാണ് നമുക്ക് വിട്ടുപോയിരിക്കുന്നതെന്ന് ഒരു ലിംഗ്വിസ്റ്റിന് ഭാഷയുടെ സ്ട്രക്ചർ അറിയാവുന്നത് കൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അത് കണ്ടുപിടിച്ചിട്ട് ആ ഭാഗങ്ങൾ

0: നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുള്ളൂ, ഒരു ന്യൂറോളജിസ്റ്റിനെ റിപ്പോർട്ട് ചെയ്യാണ്. ന്യൂറോളജിസ്റ്റ് അത് സ്പീച്ച് പതോളജിസ്റ്റിനെ റിപ്പോർട്ട് ചെയ്തിട്ട് അവരവരുടെ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് പറയും. ഒരു പരിധിവരെ ഞങ്ങൾക്കും കറക്ഷൻ പോസിബിൾ ആണ്, അത് ഡിസൊല്യൂഷൻ ഏരിയ. പിന്നെ അടുത്തതായിട്ട് പ്രൊഡക്ഷനിൽ, ലാംഗ്വേജ് പ്രൊഡക്ഷനിൽ വരുമ്പോൾ ലാംഗ്വേജ് ഡിലേഡ് ചിൽഡ്രൻ ഉണ്ട്, സംസാര വൈകല്യം, സംസാരം വൈകുന്ന കുട്ടികൾ. അപ്പൊ സംസാരം വൈകുന്ന കുട്ടികൾ ഒരു 10 മാസം ആകുമ്പോഴത്തേക്കും സാധാരണ കുട്ടികൾ വൺ വേർഡ് സ്റ്റേജ്, അപ്പ അമ്മ അങ്ങനെ വൺ വേർഡ് സ്റ്റേജിലെത്തും. ഒരു 16 മന്ത്സ് ആകുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരി ചെയ്യാം, 2 വേർഡ് സ്റ്റേജ് വരും, ഒരു ചെറിയ സെന്റൻസ് അമ്മ പാൽ എന്നൊക്കെ പറയാറ്. 20 മന്ത്സ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി അത് കൂടുതലായിട്ട് പറയാൻ തുടങ്ങും. 24 മന്ത്സ് ആകുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാം സംസാരിക്കാൻ തുടങ്ങും. ഒരു 24 മന്ത്സ് ആയിട്ടും കുട്ടി സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ 20 മന്ത്സ് ആയിട്ടും സംസാരിച്ചിട്ടില്ലെങ്കിൽ ദേർ ഇസ് എ ഡിലേ ഫോർ ലാംഗ്വേജ് അക്വിസിഷൻ, നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് മനസ്സിലാക്കി, ദേർ വിൽ ബി സം ബ്ലോക്ക് സംവേർ, എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് ആ കുട്ടിക്ക്. തീർച്ചയായിട്ടും പേരന്റ്സ് അവെയർ ആയിരിക്കണം, കുട്ടിയെ ഒരു പീഡിയാട്രീഷ്യന്റെ അടുത്ത് എത്തിക്കുക തന്നെ വേണം. നമ്മുടെ വീട്ടിലുള്ള പ്രായമായവരെല്ലാം പറയും ഈ കുട്ടിയുടെ അച്ഛൻ സംസാരിച്ചത് 3 വയസ്സിലാണ്, അങ്ങനെയെല്ലാം പറയുന്നത് നമ്മൾ ഒരിക്കലും ഇപ്പം അതിനെ ഒരു മുൻവിധിയായിട്ട് എടുക്കാതെ, 2 വയസ്സാകുമ്പോൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ച് അഡ്വൈസ് എടുക്കേണ്ടതാണ്. ഏർലി ഇന്റർവെൻഷൻ ആണ് എപ്പോഴും ലാംഗ്വേജ് അക്വിസിഷന് നല്ലത്. സൈക്കോലിംഗ്വിസ്റ്റിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് വരും. നമ്മുടെ ബ്രെയിനിൽ ലാംഗ്വേജ് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്നാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സിനകത്ത് പഠിക്കുന്നത്. ആ ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ടെമ്പറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്. ഓക്സിപിറ്റൽ ലോബിന്റെ ഫംഗ്ഷൻ ബ്രെയിനിന്റെ നമുക്ക് വളരെ അത്യാവശ്യമാണ്, വായിക്കുക, നോക്കുക, കാണുക, പ്രോസസ്സ് ചെയ്യുക. ടെമ്പറൽ ലോബ് കേൾക്കുക, പ്രോസസ്സ് ചെയ്യുക. നമ്മൾ പലരും കേട്ട് പഠിക്കുന്നവരുണ്ട്, ചിലർ കണ്ടു പഠിക്കുന്നവരുണ്ട്. എഡ്യൂക്കേഷൻ അക്കാഡമിക്സിൽ നമുക്ക് കണ്ടും കേട്ടും പഠിക്കണം. ഇത് ഈ രണ്ട് ഏരിയാസും പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് വേണം. ഫ്രോണ്ടൽ ലോബ് എക്സിക്യൂഷൻ ഓഫ് ദ ഫംഗ്ഷൻ ആണ്, ഇമാജിനേഷൻ ആണ്. പരൈറ്റൽ ലോബ് സ്പേഷ്യൽ ഓർഗനൈസേഷൻ ആണ്. ഇപ്പൊ ചില കുട്ടികളെ കണ്ടിട്ടില്ലേ ഒരു വശത്തുനിന്ന് എഴുതി നേരെ താഴോട്ട് എഴുതി വരുന്നത്, മാർജിൻ വിടാതെ പോകും അങ്ങനെ. പിന്നെ സ്കിപ്പിംഗ് ഓഫ് ലൈൻസ് ഉണ്ടാവും, സ്കിപ്പിംഗ് ഓഫ് അക്കോർഡിംഗ് ടു ദ ലീഷൻ, ലീഷന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് ഈ ഓമിഷൻ കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പോൾ ഈ ബേസിക് ലിംഗ്വിസ്റ്റിക് തിയറീസ് എങ്ങനെയാണ് ഒരു ക്ലിനിക്കില് ലാംഗ്വേജ് ഇമ്പയർമെന്റുമായിട്ട് വരുമ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് ഒരു ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റിന്റെ റോള്. അത് ശബ്ദങ്ങളുടെ തലത്തിലാവാം, വാക്കുകളുടെ തലത്തിലാവാം, സെന്റൻസുകളുടെ തലത്തിലാവാം. എങ്ങനെയാണ് ഭാഷ ഒരു സോഷ്യൽ സെറ്റപ്പിൽ ഉപയോഗിക്കുന്നത്, അത് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയും. ഈ വായിക്കാനും എഴുതാനും നന്നായിട്ട് അറിഞ്ഞിട്ട് ആ കുട്ടി കോംപ്രിഹെൻഡ് ചെയ്യുന്നുണ്ടോ, അതാണ് സെമാൻറ്റിക്സ്. ഇതെല്ലാം ആണ് ഞങ്ങൾ ഒരു ക്ലിനിക്കിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ.
1: ആദ്യമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്?
0: ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്തത് എന്റെ PhD സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് MA MPhil PhD കണ്ടിന്യൂസ് ആയിട്ട് പോയി. കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഡ്രവീഡിയൻ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ബംഗാളി പഠിക്കാനായിട്ട് ജൂനിയർ ഫെല്ലോ ആയിട്ട് ചേർന്നു. അപ്പോൾ ഒരു ബംഗാളി യൂണിറ്റ് ഉണ്ട് അവിടെ, ഒരു ബംഗാളിയെ മലയാളം പഠിപ്പിക്കുക, ആ ബംഗാളി എന്നെ ബംഗാളി പഠിപ്പിക്കുക. ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ പാസ്സായതാണ്. അപ്പൊ ആദ്യത്തെ ജോലി അതായിരുന്നു. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീ ചിത്രയുടെ ഒരു എപ്പിലെപ്സി ക്ലിനിക്കിൽ ഒരു സർവേ നടത്തി. എപ്പിലെപ്സി ഉണ്ടായിട്ട് കുട്ടികൾക്ക് പഠന വൈകല്യം ഉണ്ടോ എന്നറിയാനായിട്ട് കേരളത്തിലെ 8 ഡിസ്ട്രിക്റ്റിൽ റീഡിംഗ് ആൻഡ് റൈറ്റിംഗിന്റെ ഒരു ഡേറ്റ കളക്ട് ചെയ്തു. 80,000 ഡേറ്റ അവർ കളക്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഇവാലുവേഷൻ വേണമായിരുന്നു. അപ്പൊ അവരൊരു 40 BEd സൈക്കോളജി അങ്ങനെയുള്ളവരെല്ലാം എടുത്തു അത് ഇവാലുവേഷന് വേണ്ടിയിട്ട്. അതിന്റെ ഒരു കോർഡിനേറ്റർ ആയിട്ട് ഞാൻ ശ്രീചിത്രയിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ ശ്രീചിത്രയിൽ ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ ഡോക്ടർ PK സുരേഷാണ്. സാറാണ് ഒരു ജനറൽ ലിംഗ്വിസ്റ്റ് ആയ എന്നെ ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റിക്സിനകത്തേക്ക് കൊണ്ടുപോയത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ന്യൂറോ ലിംഗ്വിസ്റ്റിക്സും സൈക്കോ ലിംഗ്വിസ്റ്റിക്സും ഒക്കെ വായിക്കാൻ തുടങ്ങി. പിന്നെ സാറിന്റെ ക്ലാസ്സുകളുണ്ട്, ബ്രെയിൻ ഫംഗ്ഷൻ എല്ലാം സാറ് പഠിപ്പിച്ചു തരും. അപ്പൊ അങ്ങനെയാണ് ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റ് ആയിട്ട് മാറിയത്.
1: ഇപ്പൊ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഭാഷ ഉപയോഗിക്കുന്നുള്ള വൈകല്യം, ഡിലേ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഉള്ള ഓർമ്മയുണ്ടോ മാമിന്?
0: ഉണ്ട്, എല്ലാ കേസുകളെയും ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ കേസ് തെറപ്പി ചെയ്യുമ്പോൾ ആ കുട്ടികളുമായിട്ടൊരു നല്ല സ്നേഹബന്ധത്തിൽ ഏർപ്പെടും. കാരണം എന്താന്ന് വെച്ചാൽ ആ സ്നേഹം ഉപയോഗിച്ചാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. കാരണം ഇവർക്ക് പഠന വൈകല്യമുണ്ട്, വായിക്കാനും എഴുതാനും മടിയുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ആ പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ വളരെ സ്നേഹം അവരോട് കാണിക്കും, ഫ്രണ്ട്ലി, ബൈ ടച്ച്, ത്രൂ വേർഡ്സ് എല്ലാം നമ്മൾ വളരെ സ്നേഹമൊക്കെ

0: കാണിക്കുമ്പോൾ കുട്ടിക്ക് നമ്മളോട് ഒരു ആത്മബന്ധം സ്ഥാപിക്കാം. അപ്പൊ നമ്മൾ പറയുന്ന അനുസരിക്കാനുള്ള ഒരു സാഹചര്യം ആ കുട്ടിയിലുണ്ടാവും. അപ്പൊ നമ്മൾ പറയുന്നത് സ്ലോലി സ്ലോലി ചെയ്തുകൊണ്ട് വരും. എനിക്ക് എല്ലാ കുട്ടികളെയും ഓർമ്മയുണ്ട്, ഒരു ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. ലിംഗ്വിസ്റ്റ് കാണും, സ്പീച്ച് പതോളജിസ്റ്റ് കാണും, സൈക്കോളജിസ്റ്റ് കാണും, ഇങ്ങനെ എല്ലാവരും കൂടിയാണ് കാണുന്നത്. എല്ലാവരും കൂടി വിചാരിച്ചാലേ ഡിലേ വന്നിട്ടുള്ള ലാംഗ്വേജ് ഈ പ്രോബ്ലം ഉള്ള ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും. സംടൈംസ് ഇറ്റ് മേ ബി സൈക്കോളജിക്കൽ, സൈക്കോളജിയുടെ ആയിരിക്കും പ്രശ്നം. ചിലപ്പോൾ സ്പീച്ച് ആർട്ടിക്കുലേഷൻ പ്രോബ്ലം ആയിരിക്കും. ഞാൻ ചെയ്യുന്നത് എവിടെയാണ് ഈ കുട്ടിക്ക് ലാഗ് കുറവ് വന്നിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ചിട്ട് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എനിക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റും. അത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഒരു രീതിയാണ്, മലയാളം പഠിപ്പിക്കുന്നത് വേറൊരു രീതിയാണ്. ആ രീതി അറിയണമെങ്കിൽ നമ്മൾ ലാംഗ്വേജ് സ്ട്രക്ചർ കൃത്യമായിട്ട് അറിയണം.
1: ഇതിലിപ്പോ തന്നെ പല കേസുകളും കണ്ടിട്ടുണ്ട് മാം. അങ്ങനെ ഓർത്തിരിക്കുന്ന
0: ഒരു പഠന വൈകല്യമുള്ള ഒരു മോനുണ്ട്. ആ മോന് അവന്റെ പേഴ്സണാലിറ്റിക്ക് കുറച്ചൊരു പ്രശ്നമുണ്ട്. അവനൊരു സെൽഫ് കോൺഫിഡൻസ് കുറവുള്ള കുട്ടിയാണ്. അവന് ഉച്ചയാകുമ്പോ അവനെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരും, നല്ല നീറ്റായിട്ട് ഡ്രസ് ചെയ്യില്ല, അങ്ങനെ ഒക്കെയാണ് ആ കുട്ടി ഇരിക്കുന്നത്. പക്ഷെ അവൻ വളരെ റിച്ചാണ് വരുന്നത്, നല്ല സൗകര്യപ്രദമായിട്ട് കാറിലൊക്കെയാണ് വരുന്നത്. പക്ഷെ കുട്ടി ഒരു ക്ലംസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്നും എന്റെ റൂമിലേക്ക് വരുന്നത് കരഞ്ഞോണ്ടാ വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുക, എന്തിനാ കരഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് ഒരു കുട്ടി തല്ലി അടിച്ചു അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരില്ല, എന്താണ് ഇന്നലെ ഹോംവർക്ക് ചെയ്യാതിരുന്നത്, ഇന്നലെ തന്നു വിട്ടതല്ലേ, ഇന്ന് എന്താ ചെയ്യാതിരുന്നത്. അപ്പൊ ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, ഇന്നലെ ഞാൻ വീട്ടിലില്ലായിരുന്നു, അപ്പൊ എവിടെ പോയി? ഞാൻ കൊളാവത്ത് പോയി. കൊളാവത്ത് പോയി അതെന്താണെന്ന് ഞാൻ പിന്നെ ഒന്നോടെ ആലോചിച്ചു. എവിടെ പോയി? കൊളാവത്ത് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് വേഗം സ്ട്രൈക്ക് ചെയ്തു, കോവളത്താണ് എന്ന് മനസ്സിലായപ്പോ. ഞങ്ങൾക്കൊരു തിയറിയുണ്ട്, ലാംഗ്വേജ് അക്വിസിഷൻ സ്റ്റേജില് വാക്കുകളിലെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ട്രാൻസ്പോസിഷൻ ഓഫ് ലെറ്റേഴ്സ് എന്നാണ് പറയുന്നത്, മെറ്റാതീസിസ് എന്നാണ്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഈ മെറ്റാതീസിസ് നമുക്ക് ഉണ്ടാവും, പക്ഷെ നമ്മൾ ലേറ്റസ്റ്റ് സ്റ്റേജിൽ നമ്മൾ അത് ഓവർകം ചെയ്യും. ഈ കുട്ടിക്ക് 10-12 വയസ്സായിട്ട് ഈ കുട്ടി ഓവർകം ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ട്രാൻസ്പോസിഷൻ ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ മെറ്റാതീസിസ് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഈ കുഞ്ഞിന്റെ സർവാണ് ഓർക്കുന്നത്. ഒരു എറർ കൊണ്ട് നമുക്ക് അവന് ഒരു ട്രാൻസ്പോസിഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, പാറ്റേൺ ഓഫ് എറേഴ്സ് വേണം. പിന്നെ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ കുട്ടി വരുമ്പോൾ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങില്ല, കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ് ഫ്രണ്ട്ലി ആക്കും. അപ്പൊ പറഞ്ഞ്, ഇന്നലെ അച്ഛന് സുഖമില്ലായിരുന്നു, എന്ത് പറ്റി? അച്ഛന് പുറത്ത് വേദനയായിരുന്നു. ശരി, എന്നിട്ട് എന്ത് ചെയ്തു? അത് ശാന്ത തവടി കൊടുത്തു എന്ന് പറഞ്ഞു. അവന്റെ സ്പീച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ എറേഴ്സ് ഉണ്ട്. അപ്പം ഇന്നും പിന്നെ ഞാൻ ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി, യൂണിവേഴ്സിറ്റിയിൽ ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റിക്സ് പഠിപ്പിക്കുമ്പോഴും എനിക്ക് ഈ ട്രാൻസ്പോസിഷൻ ഓഫ് ലെറ്റേഴ്സിന് ബുക്കിലെ എക്സാമ്പിളോ ഇംഗ്ലീഷിലെ എക്സാമ്പിളോ ഒന്നും തപ്പണ്ട, ഈ പയ്യന്റെ ഇതിലേക്ക്. ഇന്നും ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്, ഒരിക്കലും മറക്കൂല. ഇപ്പൊ ആ കുട്ടി ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് മിടുക്കനായി പോയി കേട്ടോ. അങ്ങനെ ഒരു കുട്ടിയുണ്ട്. പിന്നെ ഒരു 4 വയസ്സായൊരു കുട്ടീനെ ഗൾഫ് കൺട്രീസ് ഇന്ന് കൊണ്ടുവന്ന്, കുട്ടി സംസാരിക്കില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് സൈക്കോളജിസ്റ്റ്, സ്പീച്ച് പതോളജിസ്റ്റ്, ഞാൻ സ്റ്റോറി വായിച്ചു കൊടുക്കും. ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടെക്നിക്ക് സ്റ്റോറി വായിച്ചു കൊടുക്കുകയാണ്. എന്തെങ്കിലും സംസാരിക്കുമെങ്കിൽ സ്റ്റോറിയിലെ ഓരോ സെന്റൻസ് വായിച്ചു കൊടുക്കുമ്പോഴും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കണം. രാമൻ കാട്ടിൽ പോയി. ആരാ കാട്ടിൽ പോയത്? രാമൻ. രാമൻ എവിടെയാ പോയത്? കാട്ടില്. അപ്പൊ അതിന്റെ കോംപ്രിഹെൻഷൻ ശരിയായി വരും. അത് കഴിഞ്ഞ് നമ്മൾ ഒരേ സ്റ്റോറി തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. 2-3 ദിവസം പറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കും. കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ സബ്ജക്റ്റും ഓബ്ജക്റ്റും ഒക്കെ മാറിപ്പോവും. സെന്റൻസിൽ, ഡിസ്കോഴ്സിൽ വളരെ ചെറുതായിരിക്കും, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ അത് നന്നായിട്ട് ഒരു പരിധി വരെ. ഈ ലാംഗ്വേജ് ഡിലേ ഉള്ളവർക്ക് ലാംഗ്വേജ് ക്രിയേറ്റിവിറ്റി കുറവാണ്. ലാംഗ്വേജ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും ഇട്ട് ഒരേ സെന്റൻസ്, ഒരേ കണ്ടന്റ് പറയാൻ പറ്റും. നമ്മള് കാണാത്ത ലാംഗ്വേജ് ഇൻ ഡിസ്പ്ലേസ്മെന്റ്, നമ്മൾ വരുന്ന വഴിയിൽ എന്തൊക്കെ സംഭവിച്ചു, വണ്ടി മറിഞ്ഞു, ആന ഓടി, ഇതെല്ലാം പറയാൻ പറ്റും. ഈ കുട്ടികൾക്ക് അതൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിംഗ്, നറേഷൻ അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഈ കുട്ടികൾ കളവും പറയില്ല. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നവർക്ക് മാത്രമാണ് കളവ് പറയാൻ പറ്റും. കുട്ടികൾ കളവ് പറയില്ല എന്ന് നമുക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ട് കുട്ടികൾ എന്തെങ്കിലും ശരിയല്ലാത്ത പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. നമുക്ക് ആ കാരണം തപ്പിയെടുത്ത് അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് അന്വേഷിക്കാൻ പറ്റും. ഓളോണേ സഡൻ കുട്ടി കളവ് പറയില്ല. അങ്ങനെയാണ് ഈ 4 വയസ്സുകാരി കുട്ടി എന്തോ ഒരു ബ്ലോക്കായിട്ടാണ് സംസാരിക്കാതിരുന്നത്. അങ്ങനെ സംസാരിക്കാതിരുന്ന ഒരു 2-3 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. വലിയ സന്തോഷമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ എല്ലാ റൂം വഴിയും കൊണ്ടുവന്ന ലിംഗ്വിസ്റ്റിന്റെ റൂം ഞാനിരിക്കുമ്പോൾ ബാക്കി എല്ലാവരും ചെറുപ്പക്കാരാണ്, ഞാൻ മാത്രമാണ് പ്രായമായിട്ടുള്ളത്. എൻ്റെ അടുത്ത് വന്നപ്പോൾ കുട്ടി ഉടനെ പറഞ്ഞു, അമ്മൂമ്മ അമ്മൂമ്മ ടീച്ചർ എന്ന് പറഞ്ഞു. അത് വലിയൊരു സന്തോഷമായിരുന്നു. കാരണം ആ കുട്ടിയിലെ ലാംഗ്വേജ് ഉറങ്ങി കിടക്കുന്നുണ്ടായിരുന്നു.

0: അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് ഒരു ഡിലേ വന്നതാണ് അതിൻ്റെ കാര്യം. ലാംഗ്വേജ് ആ കുട്ടി അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എൻകോഡ് ചെയ്യാനായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഡിലേ വന്നതാണ്. അപ്പം അതിനൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്ക് ഒരു പക്ഷെ സൈക്കോളജിക്കലായിരിക്കാം, അല്ലെങ്കിൽ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് ബ്ലോക്ക്ഡ് ആയിട്ട് നിന്നാണ്. സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചു. അമ്മമ്മ ടീച്ചർ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. അങ്ങനെ എല്ലാ കുട്ടികളെയും ഓർക്കും, ഒരു കുട്ടിയെ മറന്നു പോവില്ല.
1: കുറെ കുട്ടികളുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പേരൻസ് നമുക്ക് എങ്ങനെയാണ് ഇപ്പം ഒരു കുഞ്ഞിനെ പെട്ടെന്ന് എന്തെങ്കിലും ലക്ഷണങ്ങൾ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും സ്പീച്ച് ഡിലേ?
0: അതെ, ഇപ്പൊ സ്പീച്ച് ഡിലേ വരാവുന്ന കേസുകളുണ്ട്. ഇപ്പൊ ഡൗൺ സിൻഡ്രോം കുട്ടികൾ, ഡൗൺ സിൻഡ്രോം കുട്ടികൾക്ക് സ്പീച്ച് ഡിലേ വരും. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ മൗത്ത് ഓർഗൻ ഡീവിയന്റ് ആണ്. അവർക്ക് ലിപ്സ് വളരെ വലുതാണ്, ടങ് വലുതാണ്, ടങ് പ്രൊട്രൂഡഡ് ആണ്, ടീത്ത് നേരെയല്ല, ഫ്ലാറ്റ് നോസ് ആണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഓറൽ മസിൽസ് വീക്കാണ്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് സ്പീച്ച് ഡിലേ ഉണ്ടാവും. പിന്നെ അവരുടെ ഇന്റലിജൻസ് ലെവലും താഴെയായിരിക്കും. അതുകൊണ്ട് അവർക്ക് ലാംഗ്വേജ് അക്വിസിഷൻ, എല്ലാ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസും ഡിലേഡ് ആയിരിക്കും. കമന്നു വീഴുക, നടക്കുക, ഇരിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ സ്പീച്ചും ഡിലേഡ് ആയിരിക്കും. അപ്പോൾ ഈ കുട്ടികളുടെ സ്പീച്ചിന് മെയിനായിട്ട് വരുന്ന പ്രശ്നം മിസാർട്ടിക്കുലേഷനാണ്. എന്ന് വെച്ചാൽ പ്രൊട്രൂഡഡ് ടങ് ആണ്, വലിയ ടങ് ആണ്. അപ്പൊ നമ്മുടെ നാവ് വളച്ചിട്ട് സംസാരിക്കേണ്ടതൊന്നും, നമ്മുടെ മലയാളത്തിൽ ടാഷ നായ അങ്ങനെ ഒരുപാട് റെട്രോഫ്ലെക്സ് സൗണ്ട്സ് ഉണ്ട്. അതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതായത് പാലറ്റിലെ നാവിന്റെ നടുഭാഗം മുകളിലേക്ക് വേണം, വളരെ വലിയ നാവാണ് അവരുടെ വായിൽ കൊണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾക്കെല്ലാം അവർക്ക് ജനറലി പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ ലാംഗ്വേജിന്റെ എല്ലാ സ്ട്രക്ചറും അവർക്ക്, ഗ്രാമർ അവർക്ക് അഫക്റ്റഡ് ആവും. അപ്പൊ ഞാനൊരു സ്റ്റഡി നടത്തി, ഒരു 30 കുട്ടികളെ എടുത്തിട്ട് സ്റ്റഡി നടത്തി. ഇപ്പൊ പ്രൊനൗൺസ് യൂസ് ചെയ്യാൻ അറിയില്ല. അപ്പൊ അത് ഞാൻ ഉപയോഗിച്ചത്, ഇവർക്കെല്ലാം ടാഗ് നെയിം ടാഗ് ഉണ്ട്. അപ്പൊ നെയിം ടാഗ് എടുത്ത് ഇതാരുടെ ടാഗ്? കരിഷ്മ. പ്രൊനൗൺസ് ഉപയോഗിക്കില്ല, വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കില്ല. കരിഷ്മയുടെ എന്ന് പറയില്ല, എന്റെ എന്ന് പറയില്ല, കരിഷ്മയുടെ എന്ന് പറയില്ല, കരിഷ്മ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ചെക്ക് ചെയ്തപ്പോ എല്ലാ വിഭക്തികളും അവർ മിസ്സിംഗ് ആണ്. അവർക്ക് എല്ലാ പ്രൊനൗൺസും അവർ പറയില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്നത് നൗണിന്റെ കൂടെ ചേരുന്ന ഇൻഫ്ലക്ഷൻസും എല്ലാം ആബ്സെന്റ് ആണ്. നൗണിന്റെ കൂടെ ചേരേണ്ട എല്ലാ ഗ്രാമാറ്റിക്കൽ പാർട്സും ആബ്സെന്റ് ആയിരുന്നു ആ കുട്ടികളിൽ. അതേസമയം വെർബിന്റെ കൂടെ വളരെ കുറവേ വന്നിട്ടുള്ളൂ. വന്നു വരും, വരുന്നു എന്ന് അവർ പറയും. കാരണം വളരെ കുറച്ചേ വെർബിന്റെ കൂടെ മലയാളത്തിൽ വരുന്നതുള്ളൂ വെൻ കമ്പയർഡ് ടു നൗണ്. അപ്പം അമ്മമാരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ സംസാരിക്കുമ്പോ എന്റെ എന്ന് പറയണം, ഞങ്ങളുടെ എന്ന് പറയണം. അമ്മമാരാണ് ഏറ്റവും നല്ല ട്രെയിനർ. കാരണം വീട്ടിലാണല്ലോ നമ്മൾ കാണുന്നത്, ഒരു മണിക്കൂറായിരിക്കും. അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കുകയും എന്താണ് അതിന് പോകാൻ വഴിയെന്ന് പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്നത്. അമ്മമാര് വളരെ ശ്രദ്ധാലുക്കളാണെങ്കിൽ ആ കുട്ടികൾ തീർച്ചയായിട്ടും നന്നാവും. ഡൗൺ സിൻഡ്രോം കുട്ടികളെ നമുക്ക് ഇംഗ്ലീഷും മലയാളവും ഒക്കെ പഠിപ്പിക്കാനും വലിയ പ്രശ്നമില്ല, അവർക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് ഇല്ല. പിന്നത്തെ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികളാണ്. അവർക്കും മസിൽസിനെല്ലാം പ്രോബ്ലം ഉണ്ട്, അവർക്കും ആർട്ടിക്കുലേഷൻ പ്രോബ്ലം ഉണ്ടാകാം. പക്ഷെ അവർക്ക് ഗ്രാമറിലൊന്നും വലിയൊരു പ്രശ്നം വരുന്നില്ല. ഇന്റലിജൻസ് ലെവല് അവരുടെ വളരെ താഴെ പോയിട്ടില്ലെങ്കിൽ അവർ ഒരു പരിധി വരെയൊക്കെ ഭാഷ ഉപയോഗിക്കാൻ പ്രശ്നം വരുന്നില്ല. അടുത്ത മെയിൻ ഗ്രൂപ്പ് ഓട്ടിസമാണ്. ഓട്ടിസംകാർക്ക് സംസാരിക്കാൻ യാതൊരു താല്പര്യവുമില്ല. സംസാരിക്കുമെങ്കിൽ തന്നെ അവർക്ക് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒന്നും അല്ല വരുന്നത്. അവർക്ക് ആശ അവരുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെയും അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ താല്പര്യമില്ലായ്മ ഉണ്ട്. പിന്നെ അവർക്ക് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാതെ വരുന്നുണ്ട്. സംസാരിക്കാതിരിക്കുമ്പോൾ അവരൊരു സോഷ്യലി മിക്സപ്പ് ആവാതെ വരുമ്പോൾ അവർക്ക് വായിക്കാനും എഴുതാനും പ്രശ്നവും കൂടി വന്നു കഴിഞ്ഞാൽ വൊക്കാബുലറി ഡെഫിസിറ്റ് വരും. അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും, പക്ഷെ അവരുടെ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പീറ്റൻസ് അഫക്റ്റഡ് ആണ്.
1: വീട്ടിലിപ്പം നമ്മൾ നോർമലി എടുത്തു നോക്കിയാൽ പണ്ടത്തെ പോലെ അധികം സംസാരമില്ല, പകരം ഇപ്പൊ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ച് അങ്ങനത്തെ ഒരു ഉപയോഗം കൂടി വരുന്ന ഒരു സാഹചര്യത്തില് പലപ്പോഴും സാധാരണ കുട്ടികളിൽ തന്നെ ഒരു സ്പീച്ച് ഡിലേ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ?
0: ഇപ്പോഴങ്ങനെ പറയുന്നുണ്ട്. അത് നമ്മള് നോർമൽ സംസാര രീതി ഇല്ലാതെ മൊബൈല് നോക്കിയിരിക്കുമ്പോൾ നമ്മളോട് മാത്രമേ നമ്മൾ തിരിച്ച് സംസാരിക്കുന്നില്ല. അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അവര് കാണുന്നു, അതിനകത്ത് ഇൻട്രസ്റ്റഡായിട്ട് ഇരിക്കുന്നു, സംസാരിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നില്ല. പേരൻസ് ആണെങ്കിൽ ദേ ആർ ഓൾസോ, അവരും വളരെ തിരക്ക് പിടിച്ച് നടക്കുന്നു. അവർക്ക് വൈകുന്നേരം വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അപ്പൊ അവർക്കും സംസാരം വളരെ കുറവാണ്. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് സംസാര വൈകല്യം, സംസാരിക്കാൻ താമസം വരുന്നുണ്ട്. പിന്നെ അമ്മൂമ്മ അപ്പൂപ്പനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഥയും പാട്ടും ഒക്കെ കേൾക്കുക, അങ്ങനെ ഒരു സാഹചര്യവും ഇല്ല. ഇങ്ങനെയുള്ള കുട്ടികളെ വളരെ സാധാരണയായ സ്കൂളിൽ വിടണം. നമ്മൾ സംസാര ഭാഷ എഴുതാനും വായിക്കാനുമാണ് ആദ്യമായിട്ട് സ്കൂളിൽ പോകേണ്ടത്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പോകുമ്പോൾ ഈ കുട്ടിക്ക് വീട്ടിൽ മലയാളം ആയിരിക്കും സംസാരിക്കണം, അവിടെ പോയി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ രണ്ടും കുട്ടിക്ക് ബുദ്ധിമുട്ട്.

0: ബുദ്ധിമുട്ടാവും. അപ്പൊ ഈ സംസാരിക്കാൻ വൈകുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സാധാരണ ഉള്ള കുട്ടികൾ വരുന്ന സ്കൂളുകളിൽ വിടുമ്പോൾ അവർ കൂടുതലായിട്ട് ഇടപഴകുകയും സംസാരിക്കുകയും ചെയ്യും. അവിടെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം, അവർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം. അപ്പൊ അവരുടെ കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ സ്കില്ല് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യും, നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്.
1: നമ്മള് കുട്ടികളെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ വീട്ടില് നോർമലി എന്ത് ചെയ്യാൻ പറ്റും?
0: ഇപ്പൊ നമ്മള് കഥയൊന്ന് കേട്ടാലേ അവൻ ഉറങ്ങാറുള്ളൂ എന്നുള്ള പാട്ടുണ്ട്. വീട്ടില് അച്ഛനും അമ്മയും നമുക്ക് ഒരുപാട് കഥകൾ കേട്ടു. ഇപ്പൊ എന്റെ ചെറുപ്പത്തിൽ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഒക്കെ വീട്ടിലുണ്ടായിരുന്നു, എല്ലാവരും സംസാരിക്കുമല്ലോ, നമ്മളത് മുഴുവൻ നേരം കേട്ടോണ്ടിരിക്കും. നമ്മൾ ആവശ്യമുള്ളടത്ത് ആവശ്യമില്ലാത്തടത്ത് തിരിച്ചു പറയും. അപ്പൊ നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഹോംവർക്ക് ചെയ്യുക, പഠിക്കുക എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അത് കഴിയുമ്പോൾ ഭക്ഷണം, പിന്നെ ഉറക്കം, പിന്നെ ടി വി കാണൽ. ഇങ്ങനെ ഒരു കോമൺ ടോക്കിനുള്ള ഒരു സമയം ഇപ്പൊ വളരെ കുറവാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് കഥ വായിച്ചു കൊടുക്കണം, കഥ പറഞ്ഞു കൊടുക്കണം, വായനാശീലം വളർത്തണം കുട്ടികളെ. ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ബുക്സ് വായിച്ചിട്ടാണ് പഠിച്ചത്. ഇപ്പോഴത്തെ കുട്ടികളോട് എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ ഉടനെ മൊബൈൽ എടുത്ത് ഉത്തരം കണ്ടുപിടിക്കും. ഞങ്ങൾ ഒരു 10 പേജ് വായിച്ചാലായിരിക്കും ഒരു ലൈൻ ഉത്തരം കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്നതൊന്നും ആവശ്യമില്ല, ആ ഒറ്റ ലൈൻ ഒറ്റ അടിക്ക് കിട്ടും. അപ്പോൾ നമ്മളെ എക്സ്പോഷർ ടു ലാംഗ്വേജ് ഈസ് വെരി ലെസ്. അങ്ങനെയാണ് അതിനകത്ത് വരുന്നത്. കുട്ടികളോട് സംസാരിക്കുക, കുട്ടികൾ അടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ട് കളിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാക്കുക, അതെല്ലാമാണ് ഷെയറിങ്ങും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നത്.
1: ഇപ്പൊ പലപ്പോഴും ഈ കുട്ടികളുടെ ആശയവിനിമയത്തെ പറ്റി ആശങ്കപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. അപ്പൊ അവരോട് മാഡത്തിന് പറയാനുള്ളത് എന്താണ്?
0: ലാംഗ്വേജ് ഡിലേ വന്നാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 1.5 വയസ്സായിട്ടും കുട്ടി ഒരു വാക്ക് പോലും പറയുന്നില്ലല്ലോ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പീഡിയാട്രിഷ്യനെ കാണേണ്ടതായിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഈ കുട്ടിക്ക് ടങ് ടൈ ഉണ്ടോ, കുട്ടിക്ക് ചെവി ശരിക്കും കേൾക്കാമോ, കേൾക്കണം. നമ്മൾ ഏത് ഭാഷ സംസാരിക്കണമെങ്കിലും നമ്മൾ കേട്ടിരിക്കണം. ഇൻപുട്ട് ഉണ്ടായാലേ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. കുട്ടിക്ക് ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പീഡിയാട്രീഷ്യന്റെ അടുത്ത് പോയിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്പീച്ച് പതോളജിസ്റ്റിന്റെ അടുത്തേക്ക് റെക്കമെൻഡ് ചെയ്യും. അപ്പൊ അവര് അത് ഇമ്പ്രൂവ് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ടെക്നിക്സും അവരും ചെയ്യും, അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഒരു സ്പീച്ച് പതോളജിസ്റ്റോ ഒരു ലിംഗ്വിസ്റ്റോ ചെയ്യുന്നോർത്ത് മാത്രം പേരൻസ് ഇരിക്കരുത്. അവരാണ് ശരിയായ ടീച്ചേഴ്സ്. വീട്ടില് കുട്ടികൾക്ക് ധാരാളമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം.
1: ഇപ്പോ നിലവില് മാജിക് പ്ലാനറ്റിലാണല്ലോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്, വേറെ സ്ഥലങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കാണാൻ സാധിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ തോന്നിയ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം.
0: മാജിക് പ്ലാനറ്റില് 4 ടൈപ്പാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഡൗൺ സിൻഡ്രോം, CP, പിന്നെ ഓട്ടിസം ആൻഡ് ഇന്റലക്ച്വലി ഡിസേബിൾഡ്, കുറച്ച് ഹിയറിംഗ് ഇമ്പെയർഡ് ആൻഡ് വിഷ്വലി ഇമ്പെയർഡ് കുട്ടികളുണ്ട്. അവിടെ റീഡിംഗ് ആൻഡ് റൈറ്റിങ്ങിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവരുടെ സോഷ്യൽ സ്കിൽസും കമ്മ്യൂണിക്കേഷനും ഡെവലപ്പ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓട്ടിസം കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഒരു ലിംഗ്വിസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന ജോലി എന്താണെന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട വന്നു. അപ്പം ഈ ഓട്ടിസം കുട്ടികളെ മെയിൻ ആയിട്ട് ഇരിക്കുന്നത് ബീഡോവൻ എന്ന് പറഞ്ഞ മ്യൂസിക് ക്ലാസ്സിലാണ്. നന്നായി പാട്ട് പാടും, പക്ഷെ ഇവരാരും അർത്ഥം മനസ്സിലാക്കിയല്ല പാടുന്നത്, ജസ്റ്റ് റോഡ് സിംഗിങ് ആണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഈ കുട്ടികളുടെ മെമ്മറി വളരെ ഇന്റാക്ട് ആണ്. അപ്പൊ ഞാൻ ഈ കുട്ടികളെ ഒരു കവിത പഠിപ്പിച്ചാൽ എന്താ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ എന്തെങ്കിലും കഥ പറഞ്ഞു കൊടുക്കാനാണ് എന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ ഒരു കുട്ടി ഓട്ടംതുള്ളല് ഒരു മെഡിക്കൽ കോളേജ് അഭാരത എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിനുണ്ട്, ആ കുട്ടി അതിനകത്ത് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ആ കുട്ടി അത് വളരെ ഫാസ്റ്റായിട്ട് അത് പഠിച്ചു. അത് ചൊല്ലിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ അത് വളരെ നന്നായി അതേപോലെ തന്നെ ചൊല്ലാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ കവിതകൾ പഠിപ്പിക്കാൻ തുടങ്ങി. ONV വയലാറിന്റെ എല്ലാ കവിതകൾ, അത് എൻ്റെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അതിനകത്ത് ഒരു 4-5 കുട്ടികളെ, ഓട്ടിസം കുട്ടികളെ കവിതയെല്ലാം പഠിപ്പിച്ചപ്പോൾ അതിനകത്ത് ഒരു കുട്ടി മാത്രം വളരെ ഫീലോടുകൂടി അത് ചെല്ലും. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞങ്ങൾ ജനറേറ്റീവ് സിൻടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. ലാംഗ്വേജ് ഈസ് ക്രിയേറ്റീവ്, ബൈ യൂസിങ് ഹാൻഡ് ഫുൾ ഓഫ് ഫോണിംസ് വി ക്യാൻ കൺസ്ട്രക്ട് ഇന്യൂമറബിൾ സെന്റൻസ് എന്നാണ്. വളരെ കുറച്ച് ഇംഗ്ലീഷിൽ 26 അക്ഷരം, മലയാളത്തിലെ 52 അക്ഷരം ഉപയോഗിച്ച് നമ്മൾ എത്രയോ സെന്റൻസുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റി ഈ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ ആബ്സെന്റ് ആണ്. പക്ഷേ ഈ പാട്ട് പാടുമ്പോൾ ഈ ഒരു കുട്ടി മാത്രം വാക്കുകളുടെ അർത്ഥം അവന് മനസ്സിലാവുന്നില്ല, പക്ഷേ അതിൻ്റെ ഓവറോൾ മീനിങ് ആ കുട്ടി എങ്ങനെയോ സെൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങളാണ് ഒരു മനുഷ്യന് ഭാഷ പഠിക്കാനുള്ളത്. 1, കോമ്പീറ്റൻസ്. ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ടാവുമ്പോൾ ഹിസ് ബ്രെയിൻ ഈസ് വയേർഡ് ടു ഹാവ് ലാംഗ്വേജ് ടു വിച്ച് ഹീ ഈസ്

0: എക്സ്പോസ്ഡ് ടു. നമ്മൾ ഏത് ഭാഷയാണ് നമ്മുടെ ചുറ്റുപാടും സംസാരിക്കുന്നത് അത് പഠിക്കാനുള്ള വൈഭവത്തോടു കൂടിയാണ് നമ്മൾ ഒരു കുട്ടി ജനിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ്. ആ കോമ്പീറ്റൻസ് നമുക്ക് മനസ്സിലാവില്ല. കുട്ടി പെർഫോം ചെയ്താലേ, കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ആ കോമ്പീറ്റൻസ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് മെഷർ ചെയ്യാവുന്നത് പെർഫോമൻസ് ആണ്. അപ്പം മറ്റു കുട്ടികളിൽ നിന്ന് ഈ കുട്ടിയുടെ പെർഫോമൻസിനകത്ത് അവൻ്റെ കോമ്പീറ്റൻസ് ലെവൽ കുറച്ചും കൂടി ഹയറാണ്. അർത്ഥം മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ആ ഫീൽ ഉണ്ടാകുന്നത് എന്ന് ഞാൻ ഈ ഓട്ടിസം കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ മാത്രം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്.
1: ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഭാഷയുടെ ആ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈ ഭാഷാ വൈകല്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതിനെ കുറിച്ച്. അപ്പോ ഇവിടെ ഈ ഒരു സ്റ്റുഡിയോയിൽ എത്തിയതിന്, തിരക്കിനിടയിൽ എത്തിയതിന് ഒരുപാട് നന്ദി മാം.
0: വളരെ സന്തോഷം.
2: ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റായ ഡോക്ടർ എ എം മേരിക്കുട്ടിയുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സെപ്റ്റംബർ 7 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321. ഇനിയൊരു നമ്പർ 9495565321. ഇനിയൊരു നമ്പർ കൂടി 9496596321. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി, സമയം 3:30. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗുരു എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും സംഘവും പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ഇളയരാജ.

സ്ഫോടനം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും ജോളി എബ്രാഹമും വാണി ജയറാമൻ സംഘവും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ONV കുറുപ്പ്, സംഗീതം ശങ്കർ ഗണേശ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി, സമയം 4 മണി. ഇപ്പോൾ വെള്ളി വെളിച്ചം.
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
3: നിവേദിത.
2: എവിടെയാ നാട്?
3: തിരുവനന്തപുരം.
2: എന്തെയ്യുന്നു നിവേദിക?
3: ഞാനിപ്പോ ഫൈനൽ ഇയർ MBBS പഠിക്കുകയാണ്.
2: ആരൊക്കെ എന്റെ വീട്ടില്?
3: അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാൻ.
2: MBBS പഠിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാ?
3: എന്റെ അച്ഛൻ ഡോക്ടറാ, അപ്പൊ കുഞ്ഞിലെ മുതലേ ഞാൻ കാണുന്നതാ. അങ്ങനെ പിന്നെ വളരെ ഒരു നോബിൾ പ്രൊഫഷൻ ആണെന്ന് തോന്നി. അങ്ങനെ പിന്നെ എനിക്ക് സബ്ജക്ട് ഭയങ്കര ഇഷ്ടമാണ്, മെഡിസിൻ എന്നുള്ള സബ്ജക്ട്. അപ്പൊ അതുകൊണ്ടാണ് ചൂസ് ചെയ്തത്.
2: അപ്പോ ആസ്വദിച്ച് പഠിക്കുന്നുണ്ട്.
3: അതെ.
2: വേറെ ആരൊക്കെയാ വീട്ടില്?
3: ചേട്ടൻ, അമ്മ, അച്ഛൻ,
2: അരുമ കുട്ടിയാണോ?
3: അതെ.
2: അപ്പൊ പഠന സമയമൊക്കെ എങ്ങനെയാ?
3: ഞാൻ ഇവിടെ അല്ല, ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് വരും, പഠിക്കും, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ.
2: മരുന്നുകളോടുള്ള വഴക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഹോസ്റ്റലിൽ വരുമ്പോ എങ്ങനെയുണ്ട് ആ ഒരു വ്യത്യാസം?
3: ഭയങ്കര ടയറിങ് ആണ് ഫുൾ ഡേ. അപ്പം ഒരു റിലീഫ് ആണ് തിരിച്ചു വന്ന് നമ്മുടേതായ ഒരു സ്പേസിൽ ഇരിക്കുമ്പോ അതിന്റേതായ ഒരു റിലീഫ് ഉണ്ട്. പിന്നെ പാട്ട് കേൾക്കും, ബുക്ക് വായിക്കും, അങ്ങനെ പഠിത്തം അല്ലാത്തതും ചെയ്യുന്നുണ്ട്.
2: കോളേജിൽ പോകുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കോ അതോ കളിച്ചു ചിരിച്ചിരിക്കോ?
3: ഇതിന് അതിന്റേതായ ഒരു സീരിയസ്നെസ്സോടുകൂടെ ചെയ്യേണ്ട ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അങ്ങനെ അല്ല, ബ്രേക്ക് കിട്ടുമ്പം ഫ്രണ്ട്സിന്റെ കൂടെ ചായ കുടിക്കാൻ പോവും, എല്ലാം ചെയ്യും,
2: പിന്നെ ചിരിക്കാൻ പോവും. എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ജീവിതം?
3: ഹോസ്റ്റലിന്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫ്രണ്ട്സിന്റെ കൂടെ താമസിക്കുന്ന ഒരു വൈബ് ഉണ്ട്.
2: ഫുഡൊക്കെ ഇപ്പൊ എങ്ങനെയാണ്?
3: മെസ്സിന്നാണ്.
2: മെസ്സിലെ ഫുഡൊക്കെ ഇഷ്ടമായോ?
3: കുഴപ്പമില്ല, വീട്ടിലത്തെ പോലെ എന്തായാലും ആവില്ലല്ലോ.
2: നമ്മളെല്ലാം പൊരുത്തപ്പെട്ടു പോകും.
3: അതെ, അത്രേ ഉള്ളൂ.
2: പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ജോലി ചെയ്യോ വിദേശത്ത് പോവോ?
3: ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്യാനാണ് നോക്കുന്നത്.
2: നമ്മളെ നാട്ടുകാരെ സുഖപ്പെടുത്തണം.
3: അതെ, അതെ.
2: പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
3: പാട്ട് ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്, കുറച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ
2: നമുക്കൊരു കുഞ്ഞു പാട്ട് പാടിയാലോ?
3: വേണ്ട, അത് വേണ്ട.
2: വന്ന് കുറെ പേര് ഇങ്ങനെ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. നിവേദ്യത ഇപ്പൊ പാടുവേ, നിവേദ്യത ഇപ്പൊ പാടുവേ.
3: ആർക്കും ഒരു താല്പര്യമില്ല, കുഴപ്പമില്ല.
2: ഞാനും താല്പര്യപ്പെട്ട് പറഞ്ഞു.
3: ഞാനൊരു ബാത്റൂം സിംഗർ ആണ്, അത് കൂടുതൽ ഇല്ല.
2: ഇത് നമ്മളെ വീടുകളൊക്കെ തന്നെ.
3: അങ്ങനെ കുഴപ്പമില്ല,
2: എന്തൊരു ചെയ്താലും പാടൂല.
3: ഇല്ല,
2: എന്നാ പിന്നെ പാട്ട് കേൾക്കാം. ഏത് പാട്ട് കേൾക്കാം നമുക്ക്?
3: എനിക്ക് ഓം ശാന്തി ഓശാനയിലെ സ്നേഹം ചേരും നേരം ആ പാട്ട്.
2: എന്താ പാട്ടിനോട് ഇഷ്ടം തോന്നിയത്?
3: കേൾക്കാൻ ഭയങ്കര ഒരു പീസ്ഫുൾ സോങ്. ഇപ്പൊ പറഞ്ഞപ്പോഴും എനിക്കതാ

0: ഓർമ്മ വന്ന് പെട്ടെന്ന്. എന്റെ സ്പോട്ടിഫൈ എടുത്ത് നോക്കിയ വൺ ഓഫ് മൈ മോസ്റ്റ് പ്ലേഡ് സോങ്സ് അതായിരിക്കും. ഭയങ്കര ഒരു കാമിങ് എഫക്ട് ഉള്ള ഒരു സോങ് ആണ്.
1: അപ്പോൾ ഉറപ്പായിട്ടും ഇവിടുന്ന് ഒരു സ്നേഹം വന്ന് ചേർന്നിട്ടുണ്ടാവും?
0: അയ്യോ ഇല്ല ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല. പാട്ടുകളോ?
1: അപ്പോൾ സ്നേഹം വന്ന് ചേരാൻ വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ ഓക്കെ, താങ്ക് യു.

0: നമ്മൾ അടുത്ത സുഹൃത്തിലേക്ക് പോവുകയാണ്. എന്താണ് പേര്?
1: ആര്യ.
0: എവിടെയാണ് നാട്?
1: തിരുവനന്തപുരത്താണ് നാട്.
0: എന്ത് ചെയ്യുന്നു?
1: ടീച്ചറാണ്.
0: ഇങ്ങനെ വേഷമൊക്കെ ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു സുന്ദരിപ്പട്ടത്തിന് പോകുമായിരിക്കും. ഫോട്ടോ എടുക്കണം നമ്മൾ.
1: അതെ.
0: ഫോട്ടോ എടുത്ത് റീൽ ചെയ്യാനുള്ള പരിപാടിയാണ്?
1: അല്ലല്ല, വിവാഹമാണ്.
0: ആ, അടിപൊളി. ഒരു വലിയ സന്തോഷത്തിന്റെ ഇടയ്ക്കാണ് ഒരു കൊച്ചു സന്തോഷം കൂടെ നമ്മളെ കണ്ടുമുട്ടിയത് അല്ലേ. അപ്പൊ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും.
1: നന്ദി.
0: എന്താ ചെക്കന്റെ പേര്?
1: പ്രയാഗ്.
0: എന്ത് ചെയ്യുന്നു?
1: PWD വർക്ക് ചെയ്യുന്നു.
0: തിരുവനന്തപുരം തന്നെയാണ്?
1: തിരുവനന്തപുരം. തെങ്കോടാണ്.
0: നമ്മൾ എന്താ ചെയ്യുന്നത്?
1: ഞാന് ഹിന്ദി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്.
0: എത്ര നാളായി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്?
1: ഇപ്പൊ കയറിയതേ ഉള്ളൂ. 2026 BEd കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്കാണ് ജോലിക്ക് കയറിയതായിരുന്നു. 3 മാസം കഴിയുന്നു.
0: അപ്പൊ കുറെ സന്തോഷങ്ങൾ ഈ വർഷം സംഭവിച്ചു.
1: അതെ അതെ.
0: കിട്ടില്ലെന്നെ കിട്ടില്ല.
1: ഒത്തിരി സന്തോഷം.
0: അതെ, ഉറപ്പായിട്ടും.
1: പഠിച്ചു കഴിഞ്ഞപ്പോ തന്നെ ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ ജോലിക്ക് കയറി. അത് കഴിഞ്ഞ് വിവാഹം.
0: അതെ. ഇത്രയും ഭാഗ്യമുള്ള ഒരു കുട്ടിയെ നമ്മളിപ്പോ കാണാതെ പോയിരുന്നെങ്കിൽ നമുക്ക് വലിയ ഒരു നഷ്ടമായി പോയി.
1: അതെ.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: അമ്മ, അച്ഛൻ, ചേച്ചി. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡ്, കുഞ്ഞ്.
0: എന്ത് ചെയ്യുന്നു?
1: അച്ഛൻ കൂലിപ്പണിയാണ്, അമ്മ ഹൗസ് വൈഫ്. ചേച്ചി അബാക്കസ് ടീച്ചറാണ്, ചേട്ടൻ അക്കൗണ്ടന്റ് ആണ് ടെക്നോ പാർക്കില്. കുഞ്ഞ് PreKG പഠിക്കുക.
0: അപ്പൊ ചേച്ചിയും ഞാനും ടീച്ചറാണ്.
1: അതെ, രണ്ടുപേരും ടീച്ചറാണ്. അമ്മയുടെ ഇഷ്ടമാണ് രണ്ടുപേരും ടീച്ചറായിട്ട് വരണമെന്നുള്ളത്. അത് നമ്മള് സാധിച്ചു കൊടുത്തു.
0: അതെ, ഭാഗ്യമുള്ള അമ്മയും ഭാഗ്യമുള്ള മക്കളും.
1: അതെ, അങ്ങനെ തന്നെ പറയാം.
0: പിന്നെ ഈ ടീച്ചിങ് കഴിഞ്ഞുള്ള സമയങ്ങള് ഹോബീസ് ഒക്കെ എന്തൊക്കെയാ?
1: ഹോബീസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബർ ആണ്.
0: വെറുതെ ചടലമായിട്ട് നിന്ന് മറുപടി പറയുന്നത്.
1: ഹിന്ദിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്. ഹിന്ദി ക്ലാസ് ഒക്കെ എടുക്കാറുണ്ട്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആയിട്ട് എടുക്കാറുണ്ട്. ഇതൊക്കെയാണ് എന്റെ ഹോബീസ്. പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അങ്ങനെയൊക്കെ.
0: മൊത്തത്തിൽ പഠിപ്പീര്?
1: അതെ.

0: പഠിപ്പിക്കലും അതുപോലെ കുട്ടികളെ മനസ്സിലാക്കുന്ന ഒരു ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം.
1: ആ നല്ല കാര്യം, കുട്ടികളുടെ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്.
0: സത്യമായിട്ടും
1: നമ്മളിപ്പോ വഴിയെ നടന്നു പോകുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ തന്നെ ടീച്ചറേ ആ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മേഖലകളിൽ ജോലി ചെയ്ത് നമ്മളൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് ആ ടീച്ചറേ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലേ.
0: അതെ, അത് സത്യമായിട്ടാണ്. ഇവിടെ പോയാലും നമ്മളെ തിരിച്ചറിയുന്നു ആ മക്കള് ഞാൻ പഠിപ്പിച്ചിരുന്നു എന്നൊക്കെ പറയും കുട്ടികളൊക്കെ. പിന്നെ ടീച്ചർ എന്നുള്ള വിളി നമുക്ക് ജീവിതകാലം മുഴുവനും കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷമായിട്ടുള്ള, എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ആ ഒരു വിളി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആര്യ ടീച്ചർ എന്നുള്ള പേര് തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പേരാണ്.
1: ഇപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ശരിക്കും ഒരു വള്ളംകളി കാണാൻ പോയ പോലെ ഉണ്ട്.
0: ആ അതെ,
1: ഈ സന്തോഷം എല്ലാം കൂടെ വെച്ചുകൊണ്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ.
0: ഓക്കെ, എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാണ് ഈ ഹൃദയ സഖി എന്നുള്ള. അപ്പൊ ഞാൻ ആ പാട്ടൊന്ന് പാടാം.
1: ആ ഉറപ്പായിട്ടും.
0: ഹൃദയ സഖി സ്നേഹമായി ആത്മ

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: റിയ.
0: എവിടെയാ നാട്?
1: തിരുവനന്തപുരത്ത് തന്നെയാണ്.
0: എന്ത് ചെയ്യുന്നു?
1: MBBS കഴിഞ്ഞ് ഇപ്പം റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നു.
0: കഴിഞ്ഞ ഉടനെ നമുക്ക് ഡോക്ടർ ആവണം.
1: അതെ അതെ.
0: അടുത്ത പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞോ?
1: ഇപ്പൊ ഉടനെ പരീക്ഷ ഇല്ല, അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. പരീക്ഷകളെല്ലാം എഴുതി അങ്ങനെ.
0: പരീക്ഷ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ്?
1: അതെ അതെ.
0: നമ്മളൊന്ന് ശ്വാസം വിട്ട് ഇങ്ങനെ നടക്കുവാണ്.
1: അതെ, ശ്വാസം വിട്ട് ഒരു ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു സമയമാണ്.
0: പരീക്ഷ എഴുതി കഴിഞ്ഞ് ടെൻഷനൊക്കെ ഫ്രീ ആയിട്ട് എങ്ങനെയൊക്കെ ആ ഒരു റിലാക്സേഷൻ എങ്ങനെയായിരുന്നു?
1: എന്റെ ഗോ ടു ഇത് സിനിമ കാണലായിരുന്നു. സിനിമ അല്ലെങ്കിൽ സീരീസ് അത് കാണുന്ന എനിക്ക് ഇഷ്ടമാണ്. അപ്പം അതായിരുന്നു ഫ്രീഡത്തിന്റെ ഒരു എക്സ്പ്രഷൻ. അങ്ങനെ പോകുന്നു. കാരണം എക്സാമിന്റെ ഇടയിലൊന്നും അങ്ങനെ സിനിമ കാണാൻ അധികം സമയം കിട്ടത്തില്ല, കുറച്ചൊക്കെ കാണും. പക്ഷെ എന്നാലും നമുക്ക് വേറൊരു ഭാരമൊന്നും ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റിയൊരു സമയമാണിപ്പോ.
0: പഠിച്ചോണ്ടിരുന്നപ്പോ സിനിമ കാണുമായിരുന്നോ?
1: കുറച്ചൊക്കെ. ചില സീൻസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് റീവാച്ച് ചെയ്യുന്നത്, നമ്മുടെ ടിവിയിലൊക്കെ വരുമ്പോ ഒന്ന് കാണുന്നത്, അങ്ങനെയൊക്കെ ഉള്ളൂ.
0: തിയേറ്ററിൽ പോയി കാണൂല?
1: ഇപ്പം എക്സാം കഴിഞ്ഞ സമയമായിട്ട് കാണുന്നുണ്ട്. എക്സാമിന്റെ ഇടയിൽ കാണുന്നില്ലായിരുന്നു.
0: പിന്നെ നമുക്ക് എല്ലാ ദിവസം പോയി തിയേറ്ററിൽ പോയി കാണാം.
1: അതെ അതെ, തീർച്ചയായും.
0: വേറെ എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
1: വേറെ വരയ്ക്കാൻ ഇഷ്ടമാണ്, ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്.
0: വരെ പഠിച്ചിട്ടുണ്ടോ?
1: അധികം നാൾ പഠിച്ചിട്ടില്ല, സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് ആ ഒരു സമയത്ത് പഠിച്ചതേ ഉള്ളൂ.
0: അപ്പൊ എങ്ങനെ കണ്ടു വരയ്ക്കുവാണോ അതോ?
1: കണ്ടു വരയ്ക്കുന്നതാണ് കൂടുതൽ വശം.
0: എന്താ പിന്നെ തുടർന്ന് പഠിക്കാത്തേ?
1: കുറച്ച് മടിയും കൂടെ വന്നു അങ്ങനെയൊക്കെ.
0: അങ്ങനെ മടി വിചാരിക്കരുത്. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യണം? ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും വര തുടങ്ങാം.
1: അതെ അതെ. ഇപ്പം വെറുതെ ഇരിക്കുമ്പം ഒന്ന് നോക്കി വരയ്ക്കുമ്പോ അതിന്റെ റിലാക്സേഷൻ വേറെ ലെവൽ തന്നെയാണ്.
0: അതെ, ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ ഉടനെ പോയി രണ്ട് പടം വരച്ചിട്ട് വീണ്ടും വന്ന് ഓപ്പറേഷൻ ചെയ്യാം.
1: വരയ്ക്കേണ്ട ആൾക്ക് എവിടെ വേണമെങ്കിലും വരയ്ക്കാമല്ലോ.
0: അതെ,
1: ഗ്ലൗസിന്റെ പാക്കറ്റിലും വരയ്ക്കുന്നവരുണ്ട്. അതൊരു ചെറിയൊരു നേരം പോക്ക് പോലെ.
0: അതെ, ഇതൊക്കെ പിന്നെ വലിയ തയ്യാറെടുപ്പുകളൊന്നും വേണ്ട.
1: അതെ അതെ,
0: എപ്പോഴും വേണോ വരയ്ക്കാം.
1: അതെ, തീർച്ചയായും. നമ്മുടെ ഇപ്പൊ ഫോണിലാണേലും നമുക്ക് വരയ്ക്കാനുള്ള ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉള്ള ഒരു സമയമാണ് ഇപ്പൊ ഈ കാലഘട്ടം. അപ്പൊ അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്.
0: ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് നമുക്ക് മടിയെ മടിയെന്ന് പറഞ്ഞിരിക്കുന്നത്.
1: അത് ചില സമയത്ത് നമുക്ക് ഒന്നും ചെയ്യേണ്ട, നമുക്ക് വെറുതെ ഇരിക്കണം എന്നാണല്ലോ നമ്മുടെ ഒരു ആഗ്രഹം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മടിയൊക്കെ വന്ന് തുടങ്ങിയത്.
0: അതെ, നമ്മൾ രാവിലെ എണീച്ചാൽ തന്നെ പ്രാർത്ഥിക്കുന്നത് ഒന്നും ചെയ്യാതെ പൈസ കിട്ടണേ, ഒന്നും പൈസ കിട്ടണേ ദൈവമേ.
1: അതെ, കൈ തന്നെ അത് മീൻ പിടിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം.
0: അപ്പൊ നമ്മൾ വിചാരിക്കും അച്ഛനും അമ്മയും എന്തോ ഉണ്ടാവണേ.
1: തീർച്ചയായും.
0: പാട്ടുകളോടൊക്കെ എങ്ങനെ ഇഷ്ടം?
1: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പം ഓരോ മൂഡ് അനുസരിച്ച് ഓരോ ടൈപ്പ് മ്യൂസിക് കേൾക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം.
0: ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്?
1: കൂടുതൽ എൻജോയ് ചെയ്യുന്നത് തീർച്ചയായും മലയാളം തമിഴ് മെലഡീസ് ഒക്കെ തന്നെയാണ്.
0: പാട്ട് പാടുമോ?
1: ഇല്ല, അങ്ങനെ പാടാറില്ല.
0: പാടിപ്പിക്കുമെന്ന് പറഞ്ഞോ? അങ്ങനെ പാടാറില്ല. ചെറുനാട്ടിന്ന് പാടി നോക്കിയാലോ?
1: വേണ്ട വേണ്ട,
0: പാടൂല. അണ്ണാ പാടൂല?
1: ഇല്ല, പാടില്ല.
0: പാട്ട് കേട്ടാലോ?
1: അതെ, തീർച്ചയായും.
0: അപ്പൊ ഏത് പാട്ട് കേൾക്കാം?
1: യോബിന്റെ പുസ്തകത്തിലെ രാവേ എന്ന് പറഞ്ഞ സോങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
0: ആ ആലാപനത്തിന് പ്രത്യേക ഒരു ഭംഗി ഉണ്ടല്ലേ?
1: അതെ, തീർച്ചയായും. ഒരു പ്രത്യേക ഒരു ഹാർമോണിക് ഒരു എഫക്റ്റ് ഉണ്ട് അതിന്. എപ്പോഴും മനസ്സിന് തണുപ്പിക്കുന്ന ഒരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
0: അതെ അതെ, ഞാനും ഇപ്പൊ ഈ ചൂട് കാലത്തൊക്കെ പോയിരുന്ന ആ പാട്ടങ്ങ് കേൾക്കും.
1: അങ്ങനെ
0: വെറുതെ പറഞ്ഞു. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.
1: താങ്ക് യു.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: ലക്ഷ്മി.
0: എവിടെയാണ് നാട്?
1: ട്രിവാൻഡ്രം തന്നെയാണ്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാനിപ്പോ ബിഎഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ടീച്ചറാവണം?
1: അതെ, ടീച്ചറാവാൻ വേണ്ടി.
0: ഇന്ന് നമ്മൾ കണ്ട രണ്ടുപേരും ഡോക്ടർ മേഖലയിൽ നിൽക്കുന്നവരായിരുന്നു. ഇപ്പൊ കണ്ട രണ്ടുപേരും ടീച്ചർ മേഖല. എന്തുകൊണ്ടാണ് ഈ ടീച്ചർ മേഖല ഇഷ്ടപ്പെട്ടത്?
1: എനിക്ക് കുട്ടിക്കാലം മുതലേ ടീച്ചറാവാൻ ഭയങ്കര ഇഷ്ടമാണ്, പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. സോ ഞാൻ അത് തന്നെ തിരഞ്ഞെടുത്തു. പി ജി കഴിഞ്ഞിട്ട് ബി എഡ് തന്നെ തിരഞ്ഞെടുത്തു.
0: ഇപ്പൊ നിലവിൽ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ?
1: നിലവിൽ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. 10th വരെയുള്ള കുട്ടികളുണ്ട്. ഇപ്പോ ബി എഡ് കൂടി കഴിഞ്ഞാൽ ടീച്ചറായിട്ട് കയറണം.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടിലെ അമ്മ, ഞാൻ, പിന്നെ എന്റെ ബ്രദർ. അച്ഛൻ ജീവിച്ചിരിപ്പില്ല.
0: എന്ത് ചെയ്യുന്നു ബ്രദറും അമ്മയും ഒക്കെ?
1: ബ്രദർ എറണാകുളത്താണ്, എറണാകുളത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അമ്മ ഹൗസ് വൈഫാണ്.
0: അപ്പൊ അവരോടൊക്കെ നമ്മുടെ അന്വേഷണം പറഞ്ഞേക്കണം.
1: ആ ശരി, താങ്ക് യു.
0: ഒഴിവ് സമയങ്ങളൊക്കെ എങ്ങനെയാ ചെലവാക്കുന്നത്?
1: എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞാല് ഒഴിവ് സമയങ്ങൾ അങ്ങനെ കിട്ടാറില്ല. ഒരുപാട് വർക്ക്സ് ഉണ്ട് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാട്ടാണ് കേൾക്കുന്നത്. ഫുൾ ടൈം ഞാൻ എന്റെ ചെവിയിൽ ഹെഡ്സെറ്റ് ഉണ്ടാവും. പാട്ട് കേട്ടിട്ടാണ് ഒരുപാട് വർക്കുകളൊക്കെ എഴുതുന്നതും ഒക്കെ.
0: പാട്ട് പാടോ?
1: പാടാറില്ല, ഡാൻസ് ചെയ്യാറുണ്ട്.
0: നമുക്ക് പാട്ട് പാടി ഡാൻസ് ചെയ്താലോ?
1: അയ്യോ, അത് പറ്റത്തില്ല.
0: പാട്ട് കേട്ടൊരു ഡാൻസ് ചെയ്താലോ?
1: പാട്ട് കേട്ടിട്ട് ഡാൻസ് ചെയ്യുന്നില്ല. എനിക്കിപ്പോ പാട്ട് വെച്ച് തന്നാ മതി. ഇഷ്ടപ്പെട്ടൊരു പാട്ട് വെച്ച് തരാമോ?
0: എന്നാ പിന്നെ നമുക്കൊരു പാട്ട് കേൾക്കാം. ഏത് പാട്ട് കേൾക്കാം?
1: ടൊവിനോയുടെ മിന്നൽവിള എന്നുള്ളൊരു സോങ്ങില്ലേ, അതൊന്ന് വെച്ച് തരാമോ?
0: ഉറപ്പായിട്ടും. പിന്നെന്ത്, നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് SP വെങ്കടേഷ് ഈണം നൽകി ലതിക പാടിയത്. ചിത്രം രാജാവിന്റെ മകൻ.

ശ്യാമിന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് പാടിയ ഗാനം ഗാനരചന യൂസഫലി കെച്ചേരി. ചിത്രം നാടോടിക്കാറ്റ്.

കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിൽ കെ ചിത്രയും മധു ബാലകൃഷ്ണനും പാടിയത്. ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം ദേബ് ജ്യോതി മിശ്ര.

0: ഇയും ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം അദ്യതനെ സംസ്കൃത കാര്യക്രമേ വയം ഏകം പ്രഭാഷണം ശൃണുമഃ സംസ്കൃതം സംസ്കൃതി സംസ്കൃതാശ്രിതഃ ഇതി വിഷയമധികൃത്യ പ്രഭാഷണം കരോതി വെളിയന്നൂർ PSNM UP വിദ്യാലയസ്യ സംസ്കൃത അധ്യാപകഃ ശ്രീ ആദർശ് MM.
1: സർവേഭ്യഃ നമസ്കാരാഃ. കിം നാമ സംസ്കൃതം? സമ്യക്കൃതം സംസ്കൃതം. ഭാഷാസു മധുരാ മുഖ്യ ദിവ്യാ ഗീർവാണ ഭാരതി. അർത്ഥാത് ഭാഷാസു സംസ്കൃത ഭാഷ മധുര ശ്രേഷ്ഠ ദിവ്യാ ച അസ്തി. സംസ്കൃത ഭാഷ വിശ്വസ്യ പ്രാചീനതമാസു ഭാഷാസു അന്യതമാ അസ്തി. അസ്യാഹ ഇതിഹാസഃ സഹസ്രവർഷാണാം പരമ്പരാം വഹതി. അസ്മാകം മഹാന് സാംസ്കൃതിക വിരാസതഃ രാമായണം മഹാഭാരതം മഹാകവി കാളിദാസസ്യ കാവ്യാനി ജഗദ്ഗുരോഃ ശ്രീശങ്കരാചാര്യസ്യ ദർശനാനി ശ്രീനാരായണഗുരോഃ തഥാ ശ്രീചട്ടമ്പിസ്വാമിനഃ ഉപദേശാശ്ച സംസ്കൃതഭാഷയാ സമൃദ്ധാഃ അഭവന്. ഏഷാ ഭാഷാ ജാതിമതഭേദാദീനാം മാനവതായാഃ സന്ദേശം ദദാതി. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ഇതി അസ്യാഃ മഹാന് സന്ദേശഃ. അസ്യാഃ പ്രാചീനഭാഷായാഃ സംരക്ഷണായ പ്രചാരായ ച ഭാരതസർവകാരേണ നവഷഷ്ട്യധിക നവശതോത്തര ഏകസഹസ്രതമേ വർഷേ ശ്രാവണപൂർണിമ സംസ്കൃതദിവസരൂപേണ ആചരിതും നിർണയഃ കൃതഃ. അനന്തരം ശ്രീ അടൽ ബിഹാരി വാജ്പേയി മഹാഭാഗസ്യ നേതൃത്വേ സംസ്കൃത സപ്താഹസ്യാപി ആയോജനം പ്രചലിതം. അദ്യാപി അസ്മാകം രാഷ്ട്രസ്യ ധേയവാക്യാനി അനേകാനാം ശാസകീയ സംസ്ഥാനാനാം ധേയവാക്യാനി ച സംസ്കൃതഭാഷായാമേവ സന്തി. ആകാശവാണ്യാഃ ബഹുജനഹിതായ ബഹുജനസുഖായ ഇതി ധേയവാക്യമപി സംസ്കൃതഭാഷായാഃ ഗൗരവം പ്രകാശയതി. അദ്യാപി ഭാരതെ കേചന ഗ്രാമാഃ സംസ്കൃതസംഭാഷണപരമ്പരാം പാലയന്തി. കർണാടകരാജ്യസ്യ മത്തൂർ ഗ്രാമഃ സംസ്കൃതഗ്രാമരൂപേണ പ്രസിദ്ധഃ അസ്തി. കേരളരാജ്യേപി തിരുവനന്തപുരസ്യ കരമന തഥാ തൃശൂരസ്യ അടാട്ട് ഇത്യാദിഷു സ്ഥാനേഷു സംസ്കൃതപ്രചാരകാര്യാണി പ്രശംസനീയരീത്യാ പ്രചലന്തി. അതഃ വയം സർവേ സംസ്കൃതഭാഷാം പഠാമഃ വദാമഃ പ്രചാരയാമഃ ച. സംസ്കൃതം കേവലം പ്രാചീനഭാഷാ ന അപിതു ഭാരതീയ സംസ്കൃതേഃ പ്രാണഃ അസ്തി. ഏതത് സർവം ദൃഷ്ട്വാ അസ്മാഭിഃ ഏകഃ പ്രശ്നഃ ചിന്തനീയഃ. അദ്യ സംസ്കൃതസ്യ ആവശ്യകത കിം? കേചന ജനാഃ മന്യന്തേ സംസ്കൃതം കേവലം പ്രാചീനാ ഭാഷ ഇതി. കിന്തു തത് സത്യം നാസ്തി. സംസ്കൃതഭാഷ അദ്യാപി ജീവതി. സ വിദ്യാലയേഷു മഹാവിദ്യാലയേഷു വിശ്വവിദ്യാലയേഷു ച അധ്യാപ്യതേ. ആകാശവാണ്യാം സംസ്കൃതവാർത്താഃ പ്രതിദിനം പ്രസാര്യന്തേ. ദൂരദർശനേ അപി സംസ്കൃതകാര്യക്രമാഃ ദൃശ്യന്തേ. വിശ്വസ്യ അനേകാസു വിശ്വവിദ്യാലയേഷു സംസ്കൃതഭാഷായാഃ അധ്യയനം അന്വേഷണം ച പ്രചലതി. അമേരിക്കാദേശേ ജർമ്മനീദേശേ ഫ്രാൻസ് ദേശേ ജാപ്പാൻ ദേശേ ച ബഹവഃ ഛാത്രാഃ സംസ്കൃതഭാഷാം അധീയന്തേ. ഏതത് അസ്മാകം ഗൗരവസ്യ വിഷയഃ അസ്തി. സംസ്കൃതഭാഷാ കേവലം സാഹിത്യസ്യ ഭാഷാ നാസ്തി. ആയുർവേദഃ യോഗഃ ജ്യോതിഷം ഗണിതം ദർശനശാസ്ത്രം നാട്യശാസ്ത്രം വ്യാകരണം ഇത്യാദയഃ ജ്ഞാനവിഭാഗാഃ സംസ്കൃതഭാഷയാ സമൃദ്ധാഃ സന്തി. പാണിനേഃ വ്യാകരണം അദ്യാപി വിശ്വസ്യ മഹാന് വ്യാകരണഗ്രന്ഥഃ ഇതി സ്വീകൃതമസ്തി. അസ്യ വൈജ്ഞാനിക വ്യവസ്ഥ അനേകാൻ അനുസന്ധാനകർത്തൃൻ ആകർഷയതി. പ്രിയ വിദ്യാർത്ഥിനഃ, പ്രിയ ശ്രോതാരഃ, യൂയം സംസ്കൃത ഭാഷാം ന കേവലം പരീക്ഷാർത്ഥം പഠന്തു, സംസ്കൃതം ജീവനാർത്ഥം പഠന്തു. പ്രതിദിനം കിഞ്ചിത് സംസ്കൃതം വദന്തു. മിത്രൈഹി സഹ സരളവാക്യാനി പ്രയുജ്യത്വം യഥാ കഥമസ്തി, അഹം കുശലി, ഭവാൻ കുത്ര ഗച്ഛതി, അഹം വിദ്യാലയം ഗച്ഛാമി. ഏവം ശനൈഹി ശനൈഹി സംസ്കൃത സംഭാഷണസ്യ അഭ്യാസഃ ഭവേത്. അസ്മാകം ഗുരവഃ സംസ്കൃത ഭാഷായാഃ പ്രചാരായ മഹാൻ പരിശ്രമം കുറുവന്തി. തേഷാം പ്രയാസൈഃ ബഹവഃ ഛാത്രാഃ സംസ്കൃത ഭാഷായാം രുചിം പ്രാപ്നുവന്തി. തേഷാം സർവേഷാം പ്രതി വയം കൃതജ്ഞാഃ സ്മഃ. അസ്മാഭിഃ അപി ഏകഃ സങ്കൽപ്പഃ കരണീയഃ. വയം സംസ്കൃത ഭാഷായാഃ ഗൗരവം രക്ഷാമഃ. സംസ്കൃത ഗ്രന്ഥാൻ പഠാമഃ. സംസ്കൃത ഗീതാനി ശൃണുമഃ. സംസ്കൃത ശ്ലോകാൻ സ്മരാമഃ. സംസ്കൃത സംഭാഷണസ്യ അഭ്യാസം കുറുമഃ. യദി വയം സംസ്കൃതം രക്ഷാമഃ തർഹി ഭാരതീയ സംസ്കൃതിമപി രക്ഷാമഃ. യദി സംസ്കൃതം വർദ്ധതേ തർഹി ഭാരതസ്യ സാംസ്കൃതിക വൈഭവം വർദ്ധതേ. ഇദാനീമഹം ഭവദ്ഭ്യഃ ഏകം സുന്ദരം സുഭാഷിതം നിവേദയാമി. വിദ്യാ ദദാതി വിനയം, വിനയാത് യാതി പാത്രതാം, പാത്രത്വാത് ധനമാപ്നോതി, ധനാത് ധർമ്മം തതഃ സുഖം. അതഃ വയം സർവേ വിദ്യാം അധീയാമഹേ, സംസ്കൃതഭാഷാം സേവാമഹേ, ഭാരതീയ സംസ്കൃതിം ച ഗൗരവേണ ധാരയാമഹ. സംസ്കൃതം കേവലം പ്രാചീനാ ഭാഷാ നാസ്തി, സാ അസ്മാകം സംസ്കൃതേഃ ജ്ഞാനസ്യ ദർശനസ്യ വിജ്ഞാനസ്യ ച ആധാരഃ അസ്തി. വേദാഃ ഉപനിഷദഃ ഭഗവത്ഗീത രാമായണം മഹാഭാരതം യോഗശാസ്ത്രം ആയുർവേദഃ ഗണിതം ജ്യോതിഷം ഏതാനി സർവാണി സംസ്കൃതഭാഷായാമേവ വിരചിതാനി സന്തി. സംസ്കൃതം സർവാസാം ഭാരതീയ ഭാഷാണാം ജനനി ഇതി കഥ്യതേ. ഭാരതസ്യ പ്രായഃ സർവാസു ഭാഷാസു സംസ്കൃതസ്യ ഗാഢഃ പ്രഭാവഃ ദൃശ്യതേ. സംസ്കൃതം വിനാ ഭാരതീയ ഭാഷാണാം പൂർണ്ണം സ്വരൂപം കൽപ്പയിതുമപി ന ശക്യതേ. അദ്യ ഭാഷാവിദഃ വദന്തി യത് അസ്മാകം നിത്യജീവനേ പ്രയുജ്യമാനാനാം ബഹൂനാം ശബ്ദാനാം മൂലം സംസ്കൃതമേവ അസ്തി. മലയാളഭാഷായാമപി ബഹവഃ ശബ്ദാഃ സംസ്കൃതാത് ആഗതാഃ സന്തി. ഉദാഹരണാർത്ഥം സുഖം, ദുഃഖം, മുഖം, ഹൃദയം, വിദ്യ, വിദ്യാലയഃ, മാതാ, പിതാ, മിത്രം, ജലം, ദീപഃ ഇത്യാദയഃ ശബ്ദാഃ സംസ്കൃതമൂലകാഃ.

0: സന്തി ഏതത് ദർശയതി യത് സംസ്കൃതം അദ്യാപി അസ്മാകം ദൈനംദിന ജീവനേ സജീവം വർത്തതെ. അസ്മാകം രാഷ്ട്രഗീതം വന്ദേ മാതരം അപ്പി സംസ്കൃതഭാഷയാ ഏവ രചിതം. ഏതത് ഗീതം ഭാരതീയാനാം രാഷ്ട്രഭക്തിം ജാഗരയതി. സംസ്കൃതഭാഷ കേവലം ദേവഭാഷ ന അപിതു രാഷ്ട്രൈക്യസ്യ അപി ഭാഷ അസ്തി. സ്വാമി വിവേകാനന്ദഃ യദാ കേരളരാജ്യം സമാഗതഃ തദാ അസ്യ പ്രദേശസ്യ ഏകം വിശേഷഗുണം അത്യന്തം അപ്രീണാത്. അത്ര ബഹവഃ ജനാഃ സംസ്കൃതഭാഷാം ജാനന്തി ഇതി തഥ്യം തസ്യ അത്യന്തം അഭിരോചത. ഏതത് കേരളീയാനാം സംസ്കൃതപരമ്പരായാഃ ഗൗരവം പ്രകാശയതി. സംസ്കൃതഭാഷ ന കേവലം അതീതസ്യ ഭാഷ അപിതു ഭവിഷ്യസ്യ അപി ഭാഷ അസ്തി. അദ്യ കമ്പ്യൂട്ടർ വിജ്ഞാനേ കൃത്രിമബുദ്ധിമത്തായാം യോഗേ ആയുർവേദേ അനുസന്ധാനക്ഷേത്രേഷു ച സംസ്കൃതസ്യ മഹത്വം വർദ്ധതേ. അതഃ വയം സർവേ സംസ്കൃതഭാഷാം കേവലം പരീക്ഷാർത്ഥം ന പഠേമ അപിതു ജീവനസ്യ ഭാഗത്വേന സ്വീകുര്യാമ. പ്രതിദിനം കിഞ്ചിത് സംസ്കൃതം വദാമ ലിഖാമ പഠാമ ച. അതഃ വയം സർവേ സംസ്കൃതഭാഷാം പഠാമഃ പ്രചാരയാമഃ ച. സംസ്കൃതം കേവലം പ്രാചീനഭാഷ ന അപിതു ഭാരതീയ സംസ്കൃതേഃ പ്രാണഃ അസ്തി. അസ്മിൻ ശുഭദിനെ ഏകം സുഭാഷിതമപി സ്മരാമഃ. വിദ്വത്വം ച നൃപത്വം ച നൈവ തുല്യം കദാചന. സ്വദേശേ പൂജ്യതേ രാജാ വിദ്വാൻ സർവത്ര പൂജയേത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: ഇദാനീം സംസ്കൃത ഗാനാലാപനം ശൃണ്മഃ. ഗായിക ദേവദീക്ഷിത എസ് എൽ.

0: സംസ്കൃത കാര്യക്രമേ ഏതാവതാ ശ്രുതം സംസ്കൃതം സംസ്കൃതി സംസ്കൃതാശ്രുതഃ ഇതി വിഷയമധികൃത്യ പ്രഭാഷണം ആസീത്. പ്രഭാഷകഃ വെളിയന്നൂർ PSNM UP വിദ്യാലയസ്യ സംസ്കൃത അധ്യാപകഃ ശ്രീ ആദർശ് MM. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.
1: സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ പഠിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലറിയാൻ ഡിജിറ്റൽ വിദ്യാഭ്യാസ വേദികൾ ഉപയോഗപ്പെടുത്തുക. മികച്ച പ്രൊഫസർമാരുടെ വീഡിയോ ക്ലാസുകൾ, പഠന സാമഗ്രികൾ എന്നിവ സൌജന്യമായി ലഭ്യമാണ്. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാനും അറിവ് വർദ്ധിപ്പിക്കാനും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. പഠനം എളുപ്പമാക്കാം, സ്മാർട്ടാക്കാം.

0: ആകാശവാണി
1: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് ചെട്ടിക്കുളങ്ങര GS ജയകുമാറും സംഘവും അവതരിപ്പിക്കുന്ന പുള്ളുവൻ പാട്ട് കേൾക്കാം.

0: പാട്ടുകളത്തിൽ പൊള്ളുവൻ പാട്ട് അവതരിപ്പിച്ചത് ചെട്ടിക്കുളങ്ങര GS ജയകുമാറും സംഘവും. കൂടെ പങ്കെടുത്തവർ മണികണ്ഠൻ പാരിപ്പള്ളി, ജലജ ദിനേശ് കലവൂർ.
1: കിസാൻവാണി.
2: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻവാണി. മറക്കാതെ കേൾക്കുക കിസാൻവാണി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി. ഇനിയൊരു ചലച്ചിത്രഗാനം. ഈ ഗാനം ശരത്തിന്റെ സംഗീതത്തിൽ യേശുദാസും സംഘവും പാടിയത്. രചന കൈതപ്രം, ചിത്രം ക്ഷണക്കത്ത്.

ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ യേശുദാസ്, രാധിക തിലകർ എന്നിവർ പാടിയ ഭക്തിഗാനങ്ങൾ. ആദ്യഗാനം യേശുദാസ് പാടിയത് ഗം ഗണനായകം വന്ദേഹം എന്നു തുടങ്ങുന്നു.

മൃദുസപ്തസ്വരലയവാസം പ്രപഞ്ച ഹൃദയം കുറുകുക വന്ദ്യ പ്രണവലോഭുവം ഗണനായകം വന്ദേഹം വാരണവദനം ദുരിത നിവാരണ മകണ ഗുണമുടമരുമൃത ഗണപരിഗമ്യം

ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സമഗ്ര ശിക്ഷാ അഭിയാൻ, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി. മികച്ച ഉൽപാദനത്തിനും വരുമാനത്തിനും ശാസ്ത്രീയ വാഴക്കൃഷി. മഞ്ജു തോമസുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മുതൽ വിമൻസ് ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് ടൂർണമെന്റ്. 2026 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം ഡൽഹി റിലേ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ ഹെൽത്ത് മിഷൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 8:45 സമാചാര സന്ധ്യ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത്. 6:00 ഉഷമലരി, ഉള്ളൂരിന്റെ ഭൂതക്കണ്ണാടി എന്ന കവിത ആലാപനം പി സുശീലാദേവി. 6:15 ഉദയഗീതം ജെയിൻ സാപ്പ് പാടിയത്. 6:30 പ്രഭാതഫേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഇതിൽ ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 132 ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. രചന എം കെ ശ്രീകുമാർ. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് ചിതറ എസ് ദിലീപ് കുമാർ. പഠിക്കുന്നത് റിജി ശിവദാസ്. 9:00 ഓർമ്മച്ചപ്പ്. 10:00 എഴുത്തുപട്ടി. 10:20 നിയമരംഗം. ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ. അഡ്വക്കേറ്റ് ലക്ഷ്മി പ്രിയ ആർ സംസാരിക്കുന്നു. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ബാലലോകം. തിരുവനന്തപുരം ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 എന്തരോ മഹാനുഭാവലു. 12:00 ഏകധാര, ലളിത സംഗീത പരിപാടി, കെ പി വിജയ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാൻ ആകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 2:45 ഹരിതവാണി പുനഃപ്രക്ഷേപണം. 3:00 ദേശീയ സംഗീത പരിപാടി. 4:00 സായന്ത്രം ജൈവ കർഷകനും ഫാം ജേർണലിസ്റ്റുമായ സുരേഷ് കുമാർ കളർക്കോട് പങ്കെടുക്കുന്നു. 4:30 സൺഡേ സെലക്ഷൻ. 5:00 മൊഴിയുറവുകൾ. 5:30 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഭക്തിഗാനങ്ങൾ. കൊല്ലക സെന്റ് തോമസ് മാർത്തോമ ചർച്ച് കൊയർ അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ദീൻദയാൽ അന്ത്യോദയ യോജന. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും. ജൈവ കൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം എൻ ജി ബാലചന്ദ്രനാഥ് സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. 8:00 നാട്ടുചിന്ത. കെ വി ശ്രീദേവിയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻ തുള്ളൽ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 പണ്ട് പണ്ട് പണ്ട്. 9:30

0: ഗാനം അക്ഷരസൗരഭം, 10 മണിക്ക് രവി വാസരിയ അഖില ഭാരതീയ സംഗീതസഭ, ഇതിൽ എൻ ആർ പ്രശാന്ത് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 FM Gold ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 25.2°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3°C, കുറഞ്ഞ താപനില 25.6°C. അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനും വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനുമായി കേന്ദ്ര സർക്കാർ 2018 ആവിഷ്കരിച്ച പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. സർവശിക്ഷ അഭിയാൻ, അതായത് SSA, രാഷ്ട്രീയ മാധ്യമിക ശിക്ഷ അഭിയാൻ, അതായത് RMSA, അധ്യാപക വിദ്യാഭ്യാസം, അതായത് TE, എന്നീ 3 പദ്ധതികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് 2018 വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഉതകുന്ന സമഗ്ര ശിക്ഷ അഭിയാന് കേന്ദ്ര സർക്കാർ രൂപം നൽകുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിലെ സാമൂഹികവും ലിംഗഭേദപരവുമായ വിടവുകൾ നികത്തുക, പ്രീ പ്രൈമറി മുതൽ +2 വരെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലും തുല്യത ഉറപ്പാക്കുക, സ്കൂൾ പഠന രീതിയിൽ മികച്ച നിലവാരം ഉറപ്പാക്കുക, വിദ്യാഭ്യാസത്തിൻ്റെ തൊഴിൽവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം, അതായത് RTE അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഇത് നടപ്പിലാക്കുന്നതിൽ സംസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുക, അധ്യാപക പരിശീലനത്തിനുള്ള നോഡൽ ഏജൻസിയായി SCERT അല്ലെങ്കിൽ സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഡയറ്റ് എന്നിവയെ ശക്തിപ്പെടുത്തുകയും നവീകരിക്കുകയും ചെയ്യുക. ഇപ്പറഞ്ഞ ലക്ഷ്യങ്ങളും ഈ പദ്ധതിക്ക് പിന്നിലുണ്ട്. 11.6 ലക്ഷം സ്കൂളുകൾ, 15.6 കോടി വിദ്യാർത്ഥികൾ, എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളുകളിലെ 57 ലക്ഷം അധ്യാപകർ എന്നിവർ ഈ പദ്ധതിയുടെ ഭാഗമാണ്. അധ്യാപകർ, അധ്യാപകരെ പരിശീലിപ്പിക്കുന്നവർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, കമ്മ്യൂണിറ്റി, സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയ സ്കൂളിലെ പഠനാന്തരീക്ഷവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഈ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ തലങ്ങളിലുമുള്ള പ്രധാന ഇടപെടലുകൾ ഇവയാണ്: അടിസ്ഥാന സൗകര്യ വികസനവും സാർവത്രിക പ്രവേശനവും, മറ്റൊന്ന് ലിംഗഭേദവും തുല്യതയും, 3 വിദ്യാഭ്യാസം അതിൻ്റെ ഗുണനിലവാരം, 4 അധ്യാപക ശമ്പളത്തിനുള്ള സാമ്പത്തിക സഹായം, 5 ഡിജിറ്റൽ സംരംഭങ്ങൾ, 6 യൂണിഫോം, പാഠപുസ്തകങ്ങൾ മുതലായവ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ അവകാശങ്ങൾ, ഇത്തരം അവകാശങ്ങൾ, പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, 8 തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, 9 കായിക വിദ്യാഭ്യാസം, ശാരീരിക വിദ്യാഭ്യാസം, 10 അധ്യാപക വിദ്യാഭ്യാസവും പരിശീലനവും ശക്തിപ്പെടുത്തുക, 11 നിരീക്ഷണം, മറ്റൊന്ന് പ്രോഗ്രാം മാനേജ്മെൻറ്റ്. ഇങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള പ്രധാന ഇടപെടലുകൾ സമഗ്ര ശിക്ഷ അഭിയാൻ വഴി നടക്കുന്നുണ്ട്. ഇവ മെച്ചപ്പെടുത്തുവാനുള്ള പദ്ധതി 2018 ആരംഭിച്ചത്. സമഗ്ര ശിക്ഷ അഭിയാനെ കുറിച്ചുള്ള ഒരു പരിപാടിയാണ് ഇതുവരെ കേട്ടത്. രചന മാധ്യമപ്രവർത്തകനായ അനിരു അശോകൻ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Valsa Williams. President Draupadi Murmu has said, a Vikasit Bharat will only be possible with quality education. She said a society that respects their teachers is a progressive society in right terms. The President was addressing the National Teachers Award Ceremony 2026 in New Delhi on the occasion of Teachers Day today. The President stressed that education is the most effective means of realizing the ideal of equality of opportunity enshrined in our Constitution. She said the achievement of negligible primary school dropout rate has been made possible through the efforts of teachers.
2: हम सब देशवासी विकसित भारत के निर्माण के लक्ष्य की ओर आगे बढ़ रहे हैं. विश्व स्तरीय शिक्षा व्यवस्था के बल पर ही विकसित भारत का निर्माण संभव है. हमारे शिक्षक शिक्षा व्यवस्था में प्राणवायु का संचार करते हैं. हमारा ये प्रयास होना चाहिए कि हमारे देश में एक भी विद्यार्थी अच्छी शिक्षा के अवसर से वंचित ना हो.
1: Chief Justice of India Justice Surya Kant today emphasized on the importance of the culture of healthy disagreement and deliberation. As a part of the ongoing BRICS Chief Justices Forum in New Delhi, Justice Surya Kant addressed the delegations from BRICS member states and partner countries. He emphasized the timely and predictable delivery of justice is necessary. Justice Surya Kant reminded how Nalanda University used to be the most eminent educational center, where students and researchers from all over the world used to be admitted without any discrimination or barriers. He added that BRICS should also be known as the living Nalanda University. Finance Minister Nirmala Sitharaman has said India is increasingly confident in studying and reclaiming its own heritage, from inscriptions and maritime trade to mathematics. Addressing the annual History Prize Award ceremony and the Dr. S. L. Bhairappa Memorial Lecture in New Delhi today, the Finance Minister said decolonization should mean expanding the historical archive, bringing in more languages and giving a wider circle of scholars a voice in interpreting the country's past. She said India is now self-assured and no longer waits for anyone else's permission to study and understand its own heritage. The chairperson of the African Union Commission, Mahmoud Ali Yusuf, has welcomed the United Nations General Assembly resolution that encourages the use of the Equal Earth Cartographic Projection in maps worldwide to replace the Mercator projection widely used so far, which distorts the sizes of continental landmasses. The UN General Assembly has voted to replace the traditional world map with one that reflects the size of Africa more accurately. The Correct the Map resolution, sponsored by Togo and backed by African Union members, passed with the support of 164 nations, including India. Floods continue to affect normal life in several parts of Bihar. The Ganga and several other major rivers are flowing above the danger mark at various places. The administration has intensified relief and rescue operations on a war footing to assist the affected people. In Patna, the water level of the Ganga at Gandhi Ghat, Banka Ghat and Bandarak is flowing above the highest flood level. More than 1,20,000 people have so far been provided meals through community kitchens. The death toll from the devastating flash floods in Nepal has risen to 1,344. Rescue operations are underway in 8 affected districts, while around 5,000 people remain missing. More than 13,000 people have been rescued so far. In Nuwakot district, a 60-year-old woman was rescued alive after being trapped for 10 days under the debris of a 4-story house. She was shifted to hospital for treatment. Nepal has begun using DNA testing to identify victims, as many bodies have been severely damaged or recovered in parts. So far, only 96 bodies have been identified and handed over to their families. In women's cricket, India will take on arch rivals Pakistan in the final Group A clash of T20 Asia Cup at the Dubai International Stadium tonight. The match will begin at 8 p.m. Indian Standard Time. The Melghat and Penj Tiger Reserves in Maharashtra have emerged as India's most successful sites for the reintroduction of captive-bred vultures, recording encouraging survival rates. And with that, we end this news bulletin.
3: ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ഇടുക്കി ചൊക്രമുടിയിലെ നീലക്കുറിഞ്ഞി ഉദ്യാനം തുറന്നു നൽകിയതോടെ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം. ബൈസൺ വാലി പഞ്ചായത്ത് അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 2195 മീറ്റർ ഉയരത്തിലുള്ള മലനിരകളിലാണ് 12 വർഷങ്ങൾക്ക് ശേഷം നീലക്കുറിഞ്ഞി വീണ്ടും വിരിഞ്ഞിരിക്കുന്നത്. സുരക്ഷ മുൻനിർത്തി നിലവിൽ 500 മീറ്റർ ദൂരത്തിൽ മാത്രമാണ് പ്രവേശനം. വരും ദിവസങ്ങളിൽ വെയിൽ തെളിയുന്നതോടെ ചൊക്രമുടി മലനിരകൾ പൂർണ്ണമായും നീലവസന്ത മണിയുമെന്നാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ. ഗ്യാപ് റോഡിന് സമീപമുള്ള കവാടം വഴിയാണ് പ്രവേശനം. 200 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. സഞ്ചാരികൾക്കായി KSRTC ഷട്ടിൽ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. ചൊക്രമുടിക്ക് പുറമെ മീശപ്പുലിമല, എടലിമേട്, ചിന്നക്കനാൽ മേഖലകളിലും കുറിഞ്ഞി വിരിഞ്ഞു തുടങ്ങി. അതേസമയം നീലക്കുറിഞ്ഞി ചെടികൾ നശിപ്പിച്ചാൽ 25,000 രൂപ പിഴയും 3 വർഷം വരെ തടവും ലഭിക്കുമെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മാസങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് മൂന്നാർ മാട്ടുപെട്ടി ഡാമിൽ ബോട്ടിംഗ് പുനരാരംഭിച്ചു. ജലനിരപ്പ് കുറഞ്ഞതിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന സർവീസുകളാണ് വീണ്ടും തുടങ്ങിയത്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ മാട്ടുപെട്ടിയിൽ ബോട്ടിംഗ് പുനരാരംഭിച്ചത് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവേകിയിട്ടുണ്ട്. ശാന്തമായ ജലാശയത്തിലൂടെ ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളും കണ്ടുള്ള യാത്ര ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് ഇപ്പോൾ മാട്ടുപെട്ടിയിലേക്ക് എത്തുന്നത്. പഴുത്തു തുടുത്ത ആപ്പിൾ തോപ്പുകളുമായി സഞ്ചാരികളെ സ്വീകരിച്ച വിനോദസഞ്ചാര കേന്ദ്രമായ കാന്തല്ലൂർ. മരങ്ങളിൽ നിന്ന് നേരിട്ട് ആപ്പിൾ പറിച്ച് കഴിക്കാമെന്നതാണ് കാന്തല്ലൂരിലെ പ്രത്യേകത. നീലക്കുറിഞ്ഞി കാണാനെത്തുന്നവർ കാന്തല്ലൂരിലെ ആപ്പിൾ തോട്ടങ്ങളും സന്ദർശിച്ചാണ് മടങ്ങുന്നത്. സംസ്ഥാനത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി വിജയം കണ്ട ഏക കേന്ദ്രമാണ് കാന്തല്ലൂര്. HRMN 90, ട്രോപ്പിക്കൽ ബ്യൂട്ടി, ട്രോപ്പിക്കൽ റെഡ് ഡിലീഷ്യസ് എന്നീ ഇനങ്ങളാണ് ഇവിടെ പ്രധാനമായും വിളയുന്നത്. പൂർണമായും ജൈവരീതിയിൽ വിളയിച്ചെടുക്കുന്ന ഒരു മരത്തിൽ നിന്ന് 30 കിലോയോളം ആപ്പിൾ ലഭിക്കുന്നുണ്ട്. ആപ്പിളിന് പുറമെ ഓറഞ്ച്, പ്ലംസ്, സ്ട്രോബെറി തുടങ്ങിയ ഫലവൃക്ഷങ്ങളും ഇവിടുത്തെ കാഴ്ചകൾക്ക് മാറ്റുകൂട്ടുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ കേന്ദ്ര ഡാം സുരക്ഷാ അതോറിറ്റിയുടെ 5-അംഗ വിദഗ്ധ പാനൽ നടത്തിയ സമഗ്ര സുരക്ഷാ പരിശോധന പൂർത്തിയായി. BR ജോഷി അധ്യക്ഷനായ സമിതി 3 ദിവസങ്ങളിലായാണ് അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയും ഭൂകമ്പ പ്രതിരോധശേഷിയും വിലയിരുത്തിയത്. പ്രധാന ഡാം, ബേബി ഡാം, സ്പിൽവേ, ഗാലറി എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയ ശേഷം സംഘം കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. പുതിയ അണക്കെട്ട് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കേരളം സമ്പൂർണ്ണ സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് സമിതിയോട് ആവശ്യപ്പെട്ടു. സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഡൽഹിയിൽ ഉന്നതതല യോഗം വിളിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി അറിയിച്ചു. കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന മൂന്നാറിന് ഭംഗിയേകി ചെറി ബ്ലോസം പൂക്കൾ പൂത്തുലഞ്ഞു. മാട്ടുപെട്ടി, കുണ്ടള, നല്ലതണ്ണി, മൂന്നാർ ടൗൺ തുടങ്ങിയ എസ്റ്റേറ്റ് മേഖലകളിലും റോഡരികുകളിലുമാണ് പിങ്കും വെള്ളയും നിറങ്ങളിൽ ചെറി ബ്ലോസം കാഴ്ച വിരുന്നൊരുക്കുന്നത്. തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പിനിടയിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ കാണാനും ചിത്രങ്ങൾ പകർത്തി മടങ്ങാനും നിരവധി സഞ്ചാരികളാണ് വഴിയോരങ്ങളിൽ വാഹനങ്ങൾ നിർത്തുന്നത്. തണുത്ത കാറ്റും കോടമഞ്ഞും ചെറി ബ്ലോസത്തിന്റെ വർണ്ണപ്പകിട്ടും ചേർന്ന് മൂന്നാറിന് ഇപ്പോൾ വേറിട്ടൊരു ഭംഗിയാണ് നൽകുന്നത്.
3: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

നാളെ വൈകുന്നേരം 5 മണിക്ക് മൊഴിയുറവകൾ. ആദ്യ മന്ത്രിസഭയെക്കുറിച്ചുള്ള സ്മരണകൾ പങ്കുവച്ചുകൊണ്ട് EMS നമ്പൂതിരിപ്പാട്. ഗാന്ധിജിയെ ആദ്യമായി കണ്ട അനുഭവം പങ്കുവച്ചുകൊണ്ട് പട്ടം എ താണുപിള്ള നടത്തിയ പ്രഭാഷണം. മുഖ്യമന്ത്രി എന്ന നിലയിൽ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് സി അച്യുതമേനോൻ പങ്കുവയ്ക്കുന്ന സ്മരണകൾ. നാളെ വൈകുന്നേരം 5 മണിക്ക് മൊഴിയുറവകൾ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര. പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

നാളെ രാത്രി 7:35 യുവവാണിയിൽ നവനീത് കൃഷ്ണന്റെ വയലിൻ വാദനം, അമൽ കൃഷ്ണയുടെ ലളിതഗാനം, നിഖിലേഷ് ശിവയുടെ പുല്ലാങ്കുഴൽ വാദനം എന്നിവ കേൾക്കാം. നാളെ രാത്രി 7:35 യുവവാണിയിൽ.

നാളെ രാത്രി 9:30 അക്ഷര സൗരഭത്തിൽ എഴുത്തിൽ തെളിയുന്ന ദേശങ്ങൾ ചിത്രീകരണം രചന യമുന ഹരീഷ്.

നാളെ രാവിലെ 10:20 നിയമരംഗം. ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ. അഡ്വക്കേറ്റ് ലക്ഷ്മി പ്രിയ ആർ സംസാരിക്കുന്നു.

പതിനൊന്ന് മണിക്ക് ബാലലോകം. ഇതിൽ തിരുവനന്തപുരം ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.

0: ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചക ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. ഗുണവത്താപൂർണ ശിക്ഷയൈവ വികസിത ഭാരതസ്യ നിർമ്മാണം സംഭവേദിതി രാഷ്ട്രപതിഹി ദ്രൗപദി മുർമുഹു പ്രഖ്യാപയത്. അത്രാവസരെ സാ അഷ്ടചത്വാരിംശത് ശിക്ഷകേഭ്യഃ രാഷ്ട്രീയ പുരസ്കാരാനപി പ്രദത്തവതി. ഛാത്രാണാം ജീവന സംസ്കാരായ പാഠ്യപുസ്തകേഭ്യഃ പരം ഗന്തും ശിക്ഷകാൻ പ്രാചോദയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സഹ ബാലകേഷു പട്ടല ദർശന വ്യസനസ്യ ന്യൂനീകരണായ ക്രീഡാ ബഹിരംഗ പ്രവൃത്തിനാം ച സംവർദ്ധനായ ആഹ്വാനം അകരോത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ സായം നവദില്യാം ശ്രീരാം കോളേജ് ഓഫ് കോമേഴ്സ് ഇത്യസ്യ ശതാബ്ദി സമാരോഹം സംബോധയിഷ്യതി. ഭാരതസ്യ പ്രധാന ന്യായാധീശ സൂര്യകാന്തഃ നവദില്യാം ജായമാനേ ബ്രിക്സ് മുഖ്യ ന്യായാധീശ മഞ്ചെ സ്വസ്ഥ അസഹമതേഃ വിമർശ സംസ്കൃതേശ്ച മഹത്വം പ്രതിപാദിതവാൻ. ജലൌഘ പ്രഭാവിതായ നേപാളദേശായ ഭാരതേന 95 ടൺ പരിമിതാ സഹായതാ സാമഗ്രി പ്രേഷിതാ. അപി ച മഹിളാനാം ഏഷ്യ ചഷക 20-20 പ്രതിസ്പർധായാഃ എ വർഗസ്യ അന്തിമ രോമാഞ്ചകദ്വന്ദ്വേ അദ്യ രാത്രൌ ദുബൈ നഗരെ ചിര പ്രതിദ്വന്ദ്വിനാ പാകിസ്ഥാനേന സഹ യോത്സ്യതെ ഭാരതം. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു അദ്യ ഉദഘോഷയത് യത് വികസിത ഭാരതസ്യ സ്വപ്നഃ തദൈവ സംപത്സ്യതെ യദാ ശിക്ഷാ ഗുണവത്താപൂർണാ സംഭവിഷ്യതി. ശിക്ഷക ദിവസാവസരെ നവദില്യാം ആയോജിത്തെ 26,000 രാഷ്ട്രീയ ശിക്ഷക പുരസ്കാര സമാരോഹെ സംബോധയന്തി സാ പ്രാവോചത് യത് യഃ സമാജഃ ശിക്ഷകാനാം ആദരം വിദധാതി സ ഏവ വസ്തുതഃ പ്രഗതിശീലഃ സമാജഃ മന്യതെ. രാഷ്ട്രപതിഃ പ്രത്യപാദയത് യത് അസ്മാകം സംവിധാനെ നിഹിതസ്യ സമാനാവസരസ്യ യഥാർത്ഥ പ്രാപ്തൌ ശിക്ഷൈവ സർവോത്കൃഷ്ടം സാധനം വർത്തതെ. പ്രാഥമിക വിദ്യാലയേഷു ഛാത്രാണാം വിദ്യാത്യാഗമാനാങ്കസ്യ ദൂരീകരണേ ശിക്ഷകാണാം പ്രയാസാഃ ഏവ ഹേതുഭൂതാസ്സന്തി. സാന്യരൂപയത് യത് ശൈക്ഷിക ഉത്കൃഷ്ടത കൗശല സംവർദ്ധനം ഉദ്യമിതാ ച രാഷ്ട്രസ്യ വികാസേ നിർണായകം യോഗദാനമാവഹന്തി. ഭാരതം ജ്ഞാനശക്തിം വിധായ ജഗതി കൗശലരാജനാധാനിത്വേന പ്രതിഷ്ഠാപയിതും ദേശസ്യ പ്രാഥമികത വർത്തതെ. സാ പ്രതിപാദിതവതി യത് ജ്ഞാനം ശക്ത്യാഃ മഹത്തരഃ സ്രോതഃ അസ്തി യജ്ജനം സ്വാതന്ത്ര്യേണ ചിന്തയിതും സുവിജ്ഞാതാന് നിർണയാന് ഗ്രഹീതും രാഷ്ട്രവികാസേ സാർത്ഥകം അവദാനം ദാതും ച സാമർഥ്യം പ്രയച്ഛതി. രാഷ്ട്രപതിവര്യ അവദത് യത് കർത്തവ്യനിഷ്ഠാഃ ശിക്ഷകാഃ രാഷ്ട്രനിർമ്മാണസ്യ അഗ്രിമപംക്തൌ തിഷ്ഠന്തഃ ശില്പിനഃ സന്തി.
2: ഹമാരേ സംവിധാൻ മേ നിഹിത അവസര കി സമാനതാകെ ആദർശകോ കാര്യരൂപ ദേനേ കാ സബ്സേ പ്രഭാവീ മാധ്യമ ശിക്ഷാ ഹേ. ഹമാരേ ദേശ് മേ പ്രൈമറി സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ് 12 വർഷ പേലെ ലഗ്ഭഗ 4.5% താ. അബ് യേ ഡ്രോപ്പ് ഔട്ട് റേറ്റ് നിഹി കെ ബരാബർ ഹേ. യേ ഉപലബ്ധി ശിക്ഷകോ കെ പ്രയാസോ സേ സംഭവ ഹോ സകി ഹേ. ഇസ് രാഷ്ട്രീയ സഫലതാ കെ ലിയേ മേ സഭി ശിക്ഷകോ ബഹുത് ബഹുത് ബധായി ദേനാ ചാഹുംഗാ.
1: രാഷ്ട്രപതിനാ നാരീണാം അധികാര സംരക്ഷണായ സാവിത്രിബായി ഫുലെ മഹോദയായാഃ പാവന സ്മൃതിരപി സപ്രശ്രയം സമുദ്ഭാവിത. അത്രാവസരെ രാഷ്ട്രപതി മഹോദയ രാഷ്ട്രീയ ശിക്ഷക പുരസ്കാരാൻ സമർപ്പയത്. 27 രാജ്യേഭ്യഃ 7 കേന്ദ്രശാസിത പ്രദേശേഭ്യഃ കേന്ദ്രസർവകാരസ്യ 6 സ്വായത്ത സംഘടനേഭ്യശ്ച ചിതാഃ 48 വിദ്യാലയീയാഃ അധ്യാപകാഃ ഏതാന് പുരസ്കാരാന് പ്രാപ്തവന്തഃ. സഹൈവ രാഷ്ട്രപതിഃ ഉച്ച ശിക്ഷണ സംസ്ഥാനാനാം അഥ ച പോളിടെക്നിക് സംസ്ഥാനാനാം 21 പ്രാധ്യാപകേഭ്യഃ രാഷ്ട്രീയ സമ്മാനം പ്രായച്ഛത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യാപകാന് സമാഹൂതവാന് യത് തേ കേവലം പാഠ്യപുസ്തകേഷു ആത്മാനം ന ബദ്ധ്വാ ഛാത്രാണാം ജീവന സംസ്കാരേ ബാല്യഭാവസ്യ സുരക്ഷായൈ മഹത്തരം ദായിത്വം നിർവഹേയുഃ. ഗതദിനെ നവദില്യാം രാഷ്ട്രീയ ശിക്ഷക പുരസ്കാര വിജേതൃഭിഃ സഹ സംവാദം കുർവൻ ശ്രീമോദി ഏതാൻ വിചാരാൻ ന്യരൂപയത്. സാമാജിക സഞ്ചാരപട്ടലെ അസ്യ സംവാദസ്യ കതിപയാൻ ദൃശ്യക്ഷണാൻ സംയോജ്യ പ്രേഷിതേ കസ്മിൻ सन्देशे प्रधानमन्त्रिणा विशेषतया बलं दत्तं यत् शिक्षकाः सुनिश्चिनुयुः यत् प्रत्येकस्मिन् छात्रे विद्यमानः बालकः सदा सजीवः तिष्ठेत्। तदर्थं शिक्षकाः स्वान्तर्गतमपि बाल्यभावं रक्षयेयुः। सः प्रत्यपादयत् यत् बालकेषु वास्तविकपरिवर्तनमानेतुं शिक्षकाः केवलं पाठ्यक्रमे सीमिताः न भूत्वा तेषां समग्रजीवनेन सह एकी भवेयुः।
3: मैं पूरी शिक्षा जगत से ये कहना चाहता कि हमें पहले से ज्यादा किताबों से बाहर निकल करके, सिलेबस से बाहर निकल करके बच्चों की जिंदगी में घुसना पड़ेगा। बचपन मरने नहीं देना चाहिए और बचपन बनाए रखने का सबसे बड़ा काम टीचर कर सकते। टीचर का काम है कि उसके भीतर का बचपन बना रहे।
1: स्वास्थ्य सामाजिक प्रकरणेषु कथयन् श्रीमोदी बालकेषु प्रवर्धमानां पटलदर्शनव्यसनं प्रति गभीरां चिन्तां प्रकटितवान्। अस्य पटलव्यसनस्य उपशमनाय सः क्रीडाप्रोत्साहनं, बहिः क्रीडाप्रवृत्तिः, सर्जनात्मककार्याणि च प्रभावशालिनः उपायाः सन्तीति व्यचारयत्।
3: एक विषय है स्क्रीन टाइम। अब ये एक प्रकार का एडिक्शन है। मेरे मन में एक विचार आता है, या तो वो बच्चा खेल कूद के अंदर बहुत रुचि लेने लग जाएगा। फिर खेल कूद मतलब वीडियो गेम नहीं, एक्चुअली मैदान में वो खेलना, तो धीरे धीरे वो उसमें से बाहर आ सकता। और ऐसे में क्रिएटिविटी की तरफ हम बच्चों को जितना ज्यादा जोड़ेंगे, और हमने ऐसे कुछ न कुछ कार्यक्रमों को आदत बनानी चाहिए।
1: संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज़ ऑन एआईआर चलदूरभाषीयतन्त्रांशे अपि समुपलब्धो भविष्यति। प्रधानमन्त्री नरेन्द्रमोदी अद्य शिक्षकदिवसावसरे राष्ट्रपतिनः द्रौपदी मुर्मुवर्यायाः एकं वशिष्टम् आलेखं सामाजिकसञ्चारपटले प्रासारयत्। स्वीये सन्देशे श्रीमोदी अलिखत् यत् अयमालेखः अध्यापनकर्म, मानवतायाः नवनिर्माणस्य, स्वतन्त्रचिन्तनस्य, जिज्ञासाभावस्य च प्रवर्धनार्थं पवित्रकार्यत्वेन सविस्तरं प्रस्तौति। सः न्यरूपयत् यत् राष्ट्रपतिः छात्रान् उत्तमं मानवरूपेण निर्मातुं शिक्षकाणां समाह्वानं कृतवती। प्रधानमन्त्री नरेन्द्रमोदी अद्य सायं नवदिल्ल्यां श्रीराम कॉलेज आफ् कॉमर्स इत्यस्य शताब्दी समारोहं सोत्साहं भागं भजिष्यति। अत्रावसरे श्रीमोदी सभामपि सम्बोधयिष्यति। दिल्ली विश्वविद्यालयस्य शीर्षघटकरूपेण प्रतिष्ठितः श्रीराम कॉलेज आफ् कॉमर्स इत्येतत् भारतस्य उच्चशिक्षासंस्थानेषु अग्रगण्यः मन्यते। विदेशमन्त्रालयः अवदत् यत् नेपालदेशस्य जलाप्लावितात् त्रिशूलीयापणक्षेत्रात् पञ्चवर्षीय बालकेन सह इतोपि त्रयः भारतीयाः नागरिकाः रक्षिताः, येन रक्षितानां भारतीयानां संख्या 179,000 अभवत्। एमईए प्रवक्ता रणधीर जायसवालः ह्यः अवदत् यत् 75,200 यावत् भारतीयाः नागरिकाः लुप्ताः सन्ति। प्रवक्ता अवदत् यत् गतमासस्य 26 दिनाङ्के नेपालदेशे विनाशकारी आकस्मिक जलाप्लावनात् आरभ्य भारतेन नेपालदेशाय प्रायः 95 टन्मिता सहायता सामग्री प्रेषिता। विदेशमन्त्रालयस्य प्रवक्ता अवदत् यत् नेपालस्य सर्वकारस्य आवश्यकतानुसारं भारतं नेपालाय निरन्तरं साहाय्यं प्रदास्यति। भारतस्य मुख्यन्यायाधीशः सूर्यकान्तः अद्य स्वस्थमतभिन्नतायाः विचारविमर्शस्य च संस्कृतेः महत्त्वम् अधोरेखितवान्। नवदिल्ल्याम् आयोक्ष्यमाणस्य ब्रिक्स मुख्यन्यायाधीशानां मञ्चस्य अंशत्वेन भारतस्य मुख्यन्यायाधीशेन अद्य ब्रिक्स सदस्यराष्ट्राणां सहभागीराष्ट्राणां च प्रतिनिधिमण्डलं सम्बोधितम्। समयोचितं पूर्वानुमेयं च न्यायदानम् आवश्यकमिति सः अस्मिन् विषये बलं प्रदत्तवान्। सः स्मरणम् अकरोत् यत् कथं नालन्दाविश्वविद्यालयः अत्यन्तं प्रख्यातं शैक्षणिककेन्द्रमासीत्, यत्र समग्रविश्वस्य छात्राः, संशोधकाः च विना कस्यापि भेदभावेन बाधया वा प्रवेशिताः आसन्। महिलानाम् एशियाचषकविंशतिप्रतिविंशतिप्रतिस्पर्धायाः ए वर्गस्य अन्तिमरोमाञ्चकद्वन्द्वे अद्य रात्रौ दुबईनगरे चिरप्रतिद्वन्द्विना पाकिस्तानेन सह भारतं योत्स्यते। इति वार्ताः।
0: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റും 5 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ.

0: better than this.
1: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി വി അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. വനിതാ 2020 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. KCL മൂന്നാം സീസൺ ഫൈനലിൽ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണ ബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യയെ വിജ്ഞാന ശക്തിയാക്കുന്നതിനൊപ്പം ലോകത്തിന്റെ നൈപുണ്യ തലസ്ഥാനമായി ഉയർത്താനാണ് മുൻഗണന നൽകുന്നതെന്നും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാനാകൂവെന്നും രാഷ്ട്രപതി പറഞ്ഞു. ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് സമ്മാനിച്ചു. ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത്. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ സ്കൂളുകളിൽ അധ്യാപക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുതിർന്ന അധ്യാപകരെ ആദരിച്ചു. കവരത്തി PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന പരിപാടിയിൽ മുൻ രാഷ്ട്രപതി ഡോ എസ് രാധാകൃഷ്ണന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അല്പസമയത്തിനകം ആരംഭിക്കുന്ന പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് സംസ്ഥാന അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമന അംഗീകാരം തടസ്സപ്പെട്ടിരുന്ന 1600 അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേറ്ററ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുന്നതിനായി സുപ്രീംകോടതിയിൽ ക്യൂറേറ്റീവ് ഹർജി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വെബ്സൈറ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. തിരുവനന്തപുരം

0: കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമിഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3rd സീസണിന്റെ ഫൈനൽ പോരാട്ടം ഇന്ന്. പുതിയ കിരീട വിജയി ആരാകുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം നടക്കുന്ന മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
2: കഴിഞ്ഞ മാസം 20 തുടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3rd സീസണിന്റെ കലാശ പോരാട്ടത്തിന് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. ഉജ്ജ്വല പോരാട്ടങ്ങളോടെ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും കിരീടപ്പോരിൽ ഇറങ്ങുമ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തീ പാറും. ഇന്നലെ നടന്ന സെമിഫൈനലിൽ തൃശൂർ ട്രിവാൻഡ്രം റോയൽസിനെയും കാലിക്കറ്റ് ആലപ്പി റിപ്പിൾസിനെയും തകർത്താണ് ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കിയത്. കേരള ക്രിക്കറ്റിന് പുത്തൻ താരങ്ങളെ സമ്മാനിച്ചാണ് KCL 3rd സീസണ് കൊടിയിറങ്ങുന്നത്.
0: ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടി കോട്ടയം ജില്ലയിൽ ഈ മാസം 7 മുതൽ 14 വരെ ബ്ലോക്ക് തലത്തിൽ നടക്കും. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. കിലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശീലന പരിപാടികളിൽ തദ്ദേശ വകുപ്പും സംസ്ഥാന ശുചിത്വ മിഷനും പങ്കാളികളാണ്. കണ്ണൂർ ജില്ലാ ഭരണകൂടം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ബീക്കൺ ടൌൺ പദ്ധതിയുടെ ഭാഗമായി മട്ടന്നൂരിനെ മാതൃകാ നഗരമാക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: പ്രോജക്ട് ബീക്കൺ ടൌണിന്റെ ഭാഗമായി ഇരിട്ടി റോഡ് ജംഗ്ഷനിലെ ക്ലോക്ക് ടവർ മുതൽ വായന്തോട് വരെയാണ് ആദ്യഘട്ടത്തിൽ സൗന്ദര്യവൽക്കരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഉരുവച്ചാലിനെ ബീക്കൺ ടൌണാക്കി മാറ്റും. ശുചീകരണ പ്രവൃത്തികൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. വഴിവിളക്കുകളും ഇരിപ്പിടങ്ങളും സ്ഥാപിക്കുന്നതും ഓവുചാലുകളുടെയും മറ്റും നവീകരണവും രണ്ടാം ഘട്ടത്തിലാണ് നടപ്പിലാക്കുന്നത്. അടുത്ത മാർച്ച് വരെയാണ് രണ്ടാംഘട്ട പ്രവൃത്തികൾ നടത്തുന്നതിനുള്ള കാലപരിധി. പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഇവ നടപ്പാക്കുക.
0: സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6 മണിക്കും 12 മണിക്കുമിടയിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KSEB അറിയിച്ചു. ഉയർന്ന വൈദ്യുതി ആവശ്യകത മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് വർദ്ധിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് നടപടി. സ്വർണ്ണവിലയിൽ ഇന്ന് കുറവ് രേഖപ്പെടുത്തി. പവന് 1,360 രൂപ താഴ്ന്ന് 113,520 രൂപയും ഗ്രാമിന് 14,190 രൂപയുമാണ് ഇന്നത്തെ വില. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. തൃശൂർ കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അനുശോചനം അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ട്രക്കിൽ കാറിടിച്ച് അപകടമുണ്ടായത്. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് എൻഎച്ച്എയുടെ നേതൃത്വത്തിൽ അധിക സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും കൂടുതൽ ശക്തമായ ബാരിക്കേഡിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു. മലപ്പുറം അരീക്കോട് വെറ്റിലപ്പാറയിലെ ക്വാറിയിലുണ്ടായ അപകടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മക്കരപ്പറമ്പ് സ്വദേശി ഉനൈസിന്റെ മൃതദേഹമാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. ക്വാറിയിൽ പാറ പൊട്ടിക്കുന്ന യന്ത്രം മറിഞ്ഞതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. മാനന്തവാടി നഗരത്തിൽ വാഹനങ്ങളുടെ വൺവേ സമയം രാവിലെ 8 മുതൽ രാത്രി 9 വരെയായി ദീർഘിപ്പിച്ചു. നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഗതാഗത ക്രമീകരണ സമിതി യോഗത്തിലാണ് തീരുമാനം. ഈ മാസം 10 മുതൽ സമയക്രമീകരണം പ്രാബല്യത്തിൽ വരും. ഭിന്നശേഷി വ്യക്തികൾക്ക് താൽക്കാലിക താമസവും പരിചരണവും ഉറപ്പാക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന അൻപ് വീട് പദ്ധതിയുടെ താൽപര്യപത്രം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചു. അർഹരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും രേഖകൾ സഹിതം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം.

0: നാളെ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. വനിതാ T20 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. KCL മൂന്നാം സീസൺ ഫൈനലിൽ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി,
2: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. പ്രതികൂല കാലാവസ്ഥയെയും അപകട സാധ്യതയെയും തോൽപ്പിച്ച് ഇന്ത്യൻ കരസേന നടത്തിയ അതിസാഹസികമായ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ വാർത്തയാണ് നല്ല വാർത്തയിൽ ആദ്യം. സമുദ്രനിരപ്പിൽ നിന്ന് 18,600 അടി ഉയരമുള്ള ലഡാക്കിലെ കഠിനമായ മലനിരകളിൽ ട്രക്കിംഗിനിടെ പരിക്കേറ്റ് കുടുങ്ങിയയാളെ സാഹസികമായി രക്ഷപ്പെടുത്തി ഇന്ത്യൻ കരസേനയുടെ പൈലറ്റുമാർ. കഠിനമായ തണുപ്പും ശക്തമായ കാറ്റും കുറഞ്ഞ വായുസാന്ദ്രതയും വെല്ലുവിളിയായ ദൌത്യത്തിൽ ഹെലികോപ്റ്റർ ഇറക്കാൻ സൌകര്യമില്ലാത്ത കുത്തനെയുള്ള മലഞ്ചെരുവിൽ വൺ സ്കിഡ് ലാൻഡിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പൈലറ്റുമാർ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഹെലികോപ്റ്ററിന്റെ ഒരു വശത്തെ സ്കിഡ് മാത്രം പാറക്കെട്ടിൽ ഉറപ്പിച്ചു നിർത്തി ബാക്കി ഭാഗം വായുവിൽ ബാലൻസ് ചെയ്ത് നിർത്തിയാണ് ആളെ ബോർഡിലേക്കെടുത്തത്. അപകട സാധ്യതയേറിയ ഈ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ദുർഘട സാഹചര്യങ്ങളിലും സേവനമനുഷ്ഠിക്കാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ സന്നദ്ധതയും പ്രൊഫഷണൽ മികവുമാണ് തെളിയിക്കപ്പെട്ടത്. ദുരന്തമുഖങ്ങളിൽ ഒരു നിമിഷത്തെ ശരിയായ തീരുമാനം എത്രയോ ജീവനുകളെയാണ് കാത്തുരക്ഷിക്കുന്നത്. അത്തരത്തിൽ 1,000 വിദ്യാർത്ഥികൾക്ക് രക്ഷകനായി മാറിയ ഒരു അധ്യാപകനുണ്ട് നേപ്പാളിൽ. നേപ്പാളിലുണ്ടായ പ്രളയത്തിൽ നിന്നും സമയോചിതമായ ഇടപെടലിലൂടെ 1,643 വിദ്യാർത്ഥികളുടെ ജീവൻ രക്ഷിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ രാജേന്ദ്ര ദാവടി. നേപ്പാളിലെ നുവാക്കോട്ട് തൃശൂലി താഴ്വരയിലുള്ള ത്രിപുര ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനും പ്രിൻസിപ്പലുമാണ് രാജേന്ദ്ര. പ്രളയം വരുന്നതായി സുഹൃത്തിന്റെ സന്ദേശം ലഭിച്ചെങ്കിലും നദിയിൽ നിന്ന് 60 മീറ്ററോളം ഉയരത്തിലാണ് സ്കൂൾ എന്നതിനാൽ ആദ്യം ആശങ്കപ്പെട്ടിരുന്നില്ല. എന്നാൽ വെള്ളം അതിവേഗം ഉയരുകയാണെന്ന് ഒരു രക്ഷിതാവ് ഓടിയെത്തി അറിയിച്ചതോടെ പ്രിൻസിപ്പൽ ഉടൻ തന്നെ സ്കൂൾ ബെല്ലടിക്കുകയും കുട്ടികളോട് സമീപത്തെ ഉയർന്ന കുന്നിൻമുകളിലേക്ക് ഓടി രക്ഷപ്പെടാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. സ്കൂളിലേക്ക് വരികയായിരുന്ന ബസ്സുകളും അദ്ദേഹം തിരിച്ചുവിട്ടു. എല്ലാവരും സുരക്ഷിത സ്ഥാനത്ത് എത്തി നിമിഷങ്ങൾക്കകം പ്രളയജലം സ്കൂൾ കെട്ടിടത്തെ പൂർണ്ണമായും വിഴുങ്ങി. വിപത്തിന്റെ നടുവിലും പരിഭ്രാന്തനാകാതെ സ്വന്തം ജീവനേക്കാൾ കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയ പ്രിൻസിപ്പൽ രാജേന്ദ്ര ദാവടിയുടെ ഈ മനക്കരുത്ത് ലോകമെമ്പാടുമുള്ള അധ്യാപക സമൂഹത്തിന് തന്നെ വലിയൊരു മാതൃകയാണ്. വ്യോമസേനയുടെ ഗാംഭീര്യവും ചരിത്രവും നേരിട്ടറിയാൻ ആക്കുളത്ത് ഒരു മ്യൂസിയം ഒരുങ്ങുന്നു. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. ഒരു വലിയ യുദ്ധവിമാനത്തിന്റെ മാതൃകയിലാണ് 2 നിലകളിലുള്ള ഈ മ്യൂസിയം മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. മ്യൂസിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതോടെ നമ്മെ കാത്തിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിന്റെ നേർക്കാഴ്ചകളാണ്. വിവിധതരം യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ മാതൃകകൾ, അത്യാധുനിക മിസൈലുകൾ, തോക്കുകൾ, റഡാറുകൾ തുടങ്ങി പ്രതിരോധ മേഖലയുടെ സാങ്കേതിക മികവ് വിളിച്ചോതുന്ന കാഴ്ചകൾ ഇവിടെയുണ്ട്. എന്നാൽ ഈ മ്യൂസിയത്തിലെ ഏറ്റവും വലിയ ആകർഷണം ഒരു യഥാർത്ഥ യുദ്ധവിമാനം പറത്തുന്ന അനുഭവമൊരുക്കുന്ന ഫ്ളൈറ്റ് സിമുലേറ്റർ സംവിധാനമാണ്. കേവലം കാഴ്ചകൾക്കപ്പുറം ഒരു യുദ്ധവിമാനത്തിന്റെ കോക്പിറ്റിലിരുന്ന് പൈലറ്റാകുന്ന അനുഭവം കാണികൾക്ക് ഇത് സമ്മാനിക്കും. കൂടാതെ വ്യോമസേനയുടെ ധീരമായ ചരിത്രവും നേട്ടങ്ങളും വിവരിക്കുന്ന പ്രത്യേക മോട്ടിവേഷൻ റൂമും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ടൂറിസം വകുപ്പും ദക്ഷിണ വ്യോമസേനാ കമാൻഡും കൈകോർത്തപ്പോൾ രൂപപ്പെട്ട ഈ മ്യൂസിയം നാളെയുടെ കാവലാളുകളാകാൻ കൊതിക്കുന്ന യുവതലമുറയ്ക്ക് വലിയൊരു പ്രചോദനമാകും. കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനും സുരക്ഷിതമായ ഭാവിക്കുമായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. സംസ്ഥാനത്തെ അംഗനവാടി

ഈ കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന ബാല്യസ്പന്ദനം സമഗ്ര അങ്കണവാടി ബാല ആരോഗ്യ പരിശോധനാ പദ്ധതിക്ക് തുടക്കമായി. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും അവരുടെ വളർച്ചയും ആരോഗ്യനിലയും കൃത്യമായി വിലയിരുത്തി ആവശ്യമായ ഇടപെടലുകൾ സമയബന്ധിതമായി നടത്തുന്നതിനുമാണ് ബാല്യസ്പന്ദനം പദ്ധതി ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ 33,120 അംഗണവാടികളിലൂടെ കുട്ടികൾക്ക് സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ വിദഗ്ധ ചികിത്സയും തുടർ പരിചരണവും ലഭ്യമാക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കുട്ടികളുടെ ശാരീരിക വളർച്ച, പോഷകാഹാരനില, കാഴ്ച, കേൾവി തുടങ്ങിയ ആരോഗ്യ ഘടകങ്ങൾ പരിശോധിക്കുന്നതിനോടൊപ്പം ആവശ്യമായ മെഡിക്കൽ ഇടപെടലുകൾ ഉറപ്പാക്കാനും പദ്ധതി സഹായകമാകും. ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പരിശോധനകളും തുടർ നടപടികളും ഏകോപിപ്പിക്കും. കുട്ടികളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തി ഇടപെടുന്നത് അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കും ഭാവിയിലെ പഠന വികസന സാധ്യതകൾക്കും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യമാണ് നമ്മുടെ സമൂഹത്തിന്റെ ഭാവിയുടെ അടിത്തറ. നാളെയുടെ വാഗ്ദാനങ്ങളായ കുരുന്നുകൾക്ക് കൃത്യമായ പരിചരണവും ആരോഗ്യ സുരക്ഷയും ഉറപ്പു നൽകുന്ന മികച്ചൊരു മാതൃകയാണ് ബാല്യസ്പന്ദനം പദ്ധതി. ലോക ചെസ് വേദികളിൽ ഭാരതത്തിന്റെ അഭിമാനം ആകാശത്തോളം ഉയർത്തി ഗ്രാൻഡ് ചെസ് ടൂറിൽ ചരിത്ര വിജയം കുറിച്ച് പ്രജ്ഞാനന്ദ. ഗ്രാൻഡ് ചെസ് ടൂറിൽ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന അപൂർവ നേട്ടമാണ് പ്രജ്ഞാനന്ദ സ്വന്തമാക്കിയത്. ആവേശം നിറഞ്ഞ ഫൈനൽ പോരാട്ടത്തിൽ അമേരിക്കയുടെ നിലവിലെ ജേതാവായ ഫാബിയാനോ കരുവാനയെ കീഴടക്കിയാണ് 21-കാരനായ ചെന്നൈ സ്വദേശി ഈ ചരിത്ര വിജയം കുറിച്ചത്. ഫൈനലിലെ റാപ്പിഡ് വിഭാഗത്തിലെ രണ്ട് കളികളിലും വിജയിച്ച് മുന്നേറിയ പ്രജ്ഞാനന്ദ 4 മത്സരങ്ങളുടെ പരമ്പരയിൽ ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവച്ചത്. ഈ വിജയത്തോടെ അടുത്ത സീസണിലെ ഗ്രാൻഡ് ചെസ് ടൂറിലേക്ക് നേരിട്ട് യോഗ്യത നേടാനും പ്രജ്ഞാനന്ദയ്ക്കായി. 2013 അണ്ടർ 8 യൂത്ത് ചാമ്പ്യൻഷിപ്പ് ജേതാവായാണ് പ്രജ്ഞാനന്ദ ലോക ചെസ് വേദികളിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. 2016 പത്താം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്റർനാഷണൽ മാസ്റ്ററായ പ്രജ്ഞാനന്ദ 12 വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവിയും നേടി. 2024 ഒളിമ്പ്യാഡിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിലും പ്രജ്ഞാനന്ദ അംഗമായിരുന്നു. ചെറുപ്പകാലം മുതൽ വിജയങ്ങൾ ഒന്നൊന്നായി വെട്ടിപ്പിടിച്ച ഈ യുവതാരം ഇന്ത്യയുടെ കായികരംഗത്തിന് നൽകുന്ന ഊർജ്ജവും പ്രചോദനവും വളരെ വലുതാണ്. മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടുകൂടി. സംസ്ഥാനത്ത് സാനിറ്ററി മാലിന്യ സംസ്കരണത്തിന് അത്യാധുനിക പ്രാദേശിക പ്ലാന്റുകൾ ഒരുങ്ങുന്നു. സ്ഥലലഭ്യതക്കുറവും ഉയർന്ന സാമ്പത്തിക ചെലവും പരിഹരിക്കുന്നതിനായി സാനിറ്ററി മാലിന്യ സംസ്കരണത്തിന് കേന്ദ്രീകൃത പ്ലാന്റുകൾക്ക് പകരം മേഖലാ പ്ലാന്റുകളാണ് സജ്ജീകരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പും ക്ലീൻ കേരള കമ്പനിയും ചേർന്ന് കൊല്ലം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ പ്രാദേശിക സാനിറ്ററി ഇൻസിനറേഷൻ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ്. ഇവ പൂർണ്ണ സജ്ജമാകുന്നതോടെ സംസ്ഥാനത്തെ പ്രതിദിന സംസ്കരണ ശേഷി 120 ടണ്ണായി ഉയരുമെന്ന് ക്ലീൻ കേരള അറിയിച്ചു. ക്ലീൻ കേരള കമ്പനി നൽകുന്ന സുരക്ഷിത പാക്കിംഗ് കവറുകളിൽ വീടുകൾ, ആശുപത്രികൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യത്തിന് കിലോഗ്രാമിന് 27 രൂപ യൂസർ ഫീ ഈടാക്കും. 1300 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള ഡബിൾ ചേംബർ ഇൻസിനറേറ്ററുകളിലാണ് മാലിന്യം സംസ്കരിക്കുക. വായുമലിനീകരണം തടയാൻ 30 മീറ്റർ ഉയരമുള്ള ചിമ്മിനികളും മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് തത്സമയ വിവരങ്ങൾ കൈമാറുന്ന നിരീക്ഷണ സംവിധാനങ്ങളും പ്ലാന്റിലുണ്ടാകും. ശുചിത്വവും ആരോഗ്യവുമുള്ള ഒരു നാളേക്കായി ശാസ്ത്രീയ മാലിന്യ സംസ്കരണ മാർഗനിർദ്ദേശങ്ങൾ മാതൃകാപരമായി നടപ്പിലാക്കുകയാണ് നമ്മുടെ സംസ്ഥാനം. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000 ലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ആകാശവാണി.

0: കിസാൻ വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
0: കിസാൻ വാണി.
2: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് സ്വാഗതം. സ്നേഹത്തിനും ബഹുമാനത്തിനും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു പങ്കുണ്ട്. സ്നേഹം ഹൃദയങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുമ്പോൾ ബഹുമാനം ആ ബന്ധങ്ങൾക്ക് ആഴവും നിലനിൽപ്പും നൽകുന്നു. സ്നേഹമില്ലാത്ത ജീവിതം നിറം മങ്ങിയതുപോലെയും ബഹുമാനമില്ലാത്ത ബന്ധങ്ങൾ വേരുകളില്ലാത്ത മരത്തെപ്പോലെയുമാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു പങ്കെങ്കിലും വഹിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും വികാരങ്ങളെയും അഭിപ്രായങ്ങളെയും മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഒരു നല്ല വാക്ക് സ്നേഹത്തിന്റെ തുടക്കമാകാം. ഒരു ചെറിയ കരുതൽ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കാം. ഒരു ഹൃദയം നിറഞ്ഞ ബഹുമാനം ഒരു ബന്ധത്തെ ജീവിതകാലം മുഴുവൻ നിലനിർത്തുകയും ചെയ്യാം. സ്നേഹം നൽകുമ്പോൾ ഹൃദയങ്ങൾ അടുക്കുന്നു, ബഹുമാനം നൽകുമ്പോൾ ബന്ധങ്ങൾ ശക്തമാകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരോടും സ്നേഹത്തോടെയും കരുതലോടെയും ബഹുമാനത്തോടെയും പെരുമാറാം. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി വാഴകൃഷിയെക്കുറിച്ചാണ്. എങ്ങനെ ശാസ്ത്രീയമായും ആദായകരമായും വാഴകൃഷി ചെയ്യാമെന്ന് നോക്കാം. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, എന്താണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം.
3: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
4: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
3: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
4: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
3: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഒരു കാലത്ത് കേരളത്തിൽ നാട്ടിൻപുറങ്ങളിലെ വീടുകളിൽ ഒരു വാഴയെങ്കിലും ഇല്ലാത്ത പറമ്പുകൾ വിരളമായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ വീടിന്റെ വടക്കേ പുറത്ത് ഒഴിയാതെ ഏത്തനും കപ്പവാഴയും പാളയംതോടനും ഒക്കെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ കുലകൾ വെട്ടിവിറ്റ് അമ്മ വീട്ടു സാധനങ്ങൾ വാങ്ങുന്നതും കാണാം. അങ്ങനെ വാഴ മലയാളിയുടെ ഒരു വികാരം തന്നെയായിരുന്നു. ഇല മുതൽ കുല വരെ, കായ മുതൽ പൂവ് വരെ മനുഷ്യന് പ്രയോജനപ്പെടുന്ന വാഴ ഒരു വിള മാത്രമല്ല, നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമാണ്. നാടൻ വാഴയിനങ്ങളുടെ വൈവിധ്യവും ആധുനിക കൃഷിരീതികളും മികച്ച വരുമാന സാധ്യതകളും ഒത്തുചേരുമ്പോൾ വാഴകൃഷി കർഷകന് പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. മണ്ണിൽ വേരുറപ്പിച്ച് ആകാശത്തേക്ക് ഇലകൾ വിരിച്ചു നിൽക്കുന്ന വാഴകളിലൂടെ നമുക്ക് വാഴകൃഷിയുടെ പച്ചപ്പാർന്ന ലോകത്തേക്ക് പോകാം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം വെള്ളനാട് മിത്രാനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശ്രീമതി മഞ്ജു തോമസ് ആണ്. മഞ്ജു തോമസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
5: മഞ്ജു മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
6: താങ്ക് യു
5: മേഡം. വാഴകൃഷി മിക്ക കർഷകരും ചെയ്യുന്നതാണ്, നമ്മുടെ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഒരു കൃഷിയാണല്ലോ. അപ്പൊ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാം. പക്ഷെ ചില കർഷകർക്ക് നല്ല ലാഭം കിട്ടുന്നുണ്ട്, ചിലർക്ക് അത്ര ലാഭം കിട്ടാറില്ല. ഇതിന്റെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നുന്ന ഒരു ശാസ്ത്രീയമായ നമ്മുടെ ഒരു അപ്രോച്ച് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ എന്ന് പറയുന്നത് തന്നെ വാഴയ്ക്ക് വേണ്ടി ഫേമസ് ആണല്ലേ.
6: അതെ, വാഴയെ സംബന്ധിച്ച് പറയുമ്പോഴ് നമ്മുടെ പരമ്പരാഗത വിളയാണ്, നമ്മുടെ സംസ്കാരവുമായിട്ട് ഇഴചേർന്ന് കിടക്കുന്ന ഒരു വിളയാണ് വാഴ. പിന്നെ ഇന്നിപ്പോഴും നമ്മൾ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളിൽ ഏറ്റവും ആദായകരമായിട്ട് കർഷകർ കൃഷി ചെയ്യുന്ന വിളകളിൽ ഒന്നാണ് വാഴ. പിന്നെ കേരളത്തിന്റെ മണ്ണ് മണ്ണും കാലാവസ്ഥയും, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ മണ്ണും കാലാവസ്ഥയും ഒക്കെ വാഴക്കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. പിന്നെ നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വാഴ ഇനങ്ങൾ കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അപ്പൊ അങ്ങനെ വാഴ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. മാർക്കറ്റിൽ മിക്കവാറും ഒക്കെ തന്നെ നല്ല ഡിമാൻഡ് ഉണ്ട്, കർഷകർക്ക് തെറ്റില്ലാത്ത വില കിട്ടുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും വളരെയധികം സാധ്യതകളുള്ള ഒരു വിളയാണ് വാഴ.
5: മേഡം, നമ്മൾ ഇനങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ മേഡം പറഞ്ഞു ഇവിടെ ഒത്തിരി അധികം ഇനങ്ങൾ കർഷകർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടി ഒരു കർഷകൻ ഒരു കൃഷി ചെയ്യുമ്പം നല്ല ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ടോ?
6: ധാരാളം വാഴ ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് നേന്ത്രവാഴയാണ്, ഏത്തവാഴയാണ്. ഈ ഏത്തവാഴയിൽ തന്നെ പല ഇനങ്ങളുണ്ട്. വടക്കൻ കേരളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ മഞ്ചേരി നേന്ത്രനുണ്ട്, തൃശൂർ ജില്ലക്കാർക്ക് ചെങ്ങാലിക്കോടനുണ്ട്, പിന്നെ ഒരു കർഷകൻ തന്നെ ഉരുത്തിരിച്ചെടുത്ത ക്വിന്റൽ നേന്ത്രനുണ്ട്, പിന്നെ ഇടുക്കി ജില്ലക്കാർക്ക് പടലമറിയൻ എന്ന് പറയുന്ന ഇനമുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല ഇനം നേന്ത്രവാഴ ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഉൽപാദന ക്ഷമതയുള്ള ഇനങ്ങളാണ്.
5: ഇതിന്റെയൊക്കെ വിത്തൊക്കെ കർഷകർ തന്നെ ഉൽപാദിപ്പിക്കുക, അല്ലാതെ ശാസ്ത്രീയമായിട്ട് നമ്മുടെ മറ്റ് വിളകളെ മാതിരി ഇതിന്റെ വിത്തുകളൊക്കെ എങ്ങനെ കിട്ടാറുണ്ടോ?
6: വാഴയിൽ പ്രധാനമായിട്ടും നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് വാഴക്കന്നുകളാണ്. ഒരു 3-4 മാസം പ്രായമുള്ള സൂചിക്കന്നുകളാണ് പ്രധാനമായിട്ടും നടീൽ വസ്തുക്കളായിട്ട് കർഷകര് ഉപയോഗിക്കുന്നത്. അത് കീടരോഗബാധയൊക്കെ ഇല്ലാത്ത അത്യുൽപാദനക്ഷമതയുള്ള മാതൃവൃക്ഷങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ ഇളക്കിയെടുക്കുന്ന കന്നുകളാണ് നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ കർഷകർക്ക് ടിഷ്യു കൾച്ചർ തൈകളും നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ടിഷ്യു കൾച്ചർ തൈകളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു ലഭ്യത കുറവുണ്ട് എങ്കിൽ പോലും കുറച്ച് കർഷകര് ടിഷ്യു കൾച്ചർ തൈകളും നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നു.
5: അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു പ്ലാന്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചാൽ എന്തായാലും ഒരു ശാസ്ത്രീയ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു സ്പേസിംഗ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. പിന്നെ ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങും നമുക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
6: സാധാരണ നമ്മൾ വാഴക്കൃഷിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം 50 സെന്റിമീറ്റർ നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികൾ 2 മീറ്റർ ഇടയകലം കൊടുത്താണ് നടുന്നത്. അതായത് 1 ഏക്കറിൽ 1000 വാഴ അല്ലെങ്കിൽ 1 സെന്റിൽ 10 വാഴ നിൽക്കത്തക്ക രീതിയിലാണ് ശാസ്ത്രീയമായ രീതിയിൽ ഏത്തവാഴ അല്ലെങ്കിൽ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നത്. ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ് അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷി എന്ന് പറയുമ്പോൾ കർഷകർ പൊതുവെ അതിനെ ഇരട്ടവാഴ കൃഷി എന്ന് പറയും. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇടയകലം കൂട്ടിക്കൊടുക്കും. അതായത് വരികൾ തമ്മിൽ 3 മീറ്ററും ഓരോ വരികളിലെയും കുഴികൾ തമ്മിൽ 2 മീറ്റർ ഇടയകലം കൊടുത്ത് കുഴികൾ എടുത്തതിന് ശേഷം ഒരു കുഴിയിൽ നമ്മൾ 2 വാഴക്കന്ന് അല്ലെങ്കിൽ 2 ടിഷ്യൂ കൾച്ചർ തൈകൾ വീതം നടും. അപ്പം നമ്മൾ 1 ഏക്കറിൽ നോർമലി 1000 വാഴ കൃഷി ചെയ്യുന്നിടത്ത് ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങിൽ അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷിയിൽ നമുക്ക് 1300 വാഴകൾ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൃഷിഭൂമിയുടെ ലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ, അതുപോലെ കൃഷി ചെലവ് ക്രമാതീതമായിട്ട് ഉയരുന്ന സാഹചര്യത്തിൽ, നമ്മൾ കൃഷി ചെയ്യുന്ന ഓരോ സെന്റ് ഭൂമിയിൽ നിന്നും ഉൽപാദന വർധനവാണ് നമ്മൾ ലക്ഷ്യമിടേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കർഷകർക്ക് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു മികച്ച ടെക്നോളജിയാണ് ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ് അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷി. ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വളം ചെയ്യുമ്പോൾ സാധാരണ വാഴക്കൃഷിയിൽ നമ്മൾ വളം ചെയ്യുന്നതിനേക്കാൾ 25% അധികം വളം നമ്മൾ ഓരോ കുഴിയിലും കൊടുക്കണം. പിന്നെ ടിഷ്യു കൾച്ചർ തൈകളാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു കുഴിയിലുള്ള 2 തൈകളും ഒരുപോലെ കയറി വരും. എന്നാൽ വാഴക്കന്നാണ് നമ്മൾ നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോ കുഴിയിലും വെക്കുന്ന വാഴക്കന്നുകൾ ഒരേ വലുപ്പവുമുള്ള കന്നുകൾ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കുഴിയിൽ വെച്ചേക്കുന്ന 2 കന്നിൽ 1 എണ്ണം വലുതും 1 എണ്ണം ചെറുതുമാണെങ്കിൽ വലുത് കയറി വരികയും ചെറുത് അങ്ങ് അടഞ്ഞു നിന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരേ വലുപ്പമുള്ള കന്നുകൾ ഓരോ കുഴിയിലും തെരഞ്ഞെടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം.
5: ഈ കുഴിയിൽ നടുമ്പോൾ ഒന്നിച്ചാണോ നടുന്നത്? അവിടെ കുറച്ച് സ്പേസിംഗ്
6: അല്ല, കുഴിയിൽ നമ്മൾ സാധാരണ നടുമ്പോഴേ ഒരു കുഴിയിൽ നടുന്ന കന്നുകൾ തമ്മിൽ 1.5 അടി ഇടയകലം കൊടുത്തു വേണം നടാനായിട്ട്. അതുപോലെ നമ്മൾ മാതൃസസ്യത്തിൽ നിന്ന് കന്നിളക്കിയെടുക്കുന്ന ആ മുറിപ്പാടിന് എതിർവശത്തേക്കായിരിക്കും കുലകൾ ചായുന്നത്. അപ്പൊ അതിനനുസരിച്ച്

0: നമുക്ക് രണ്ട് കന്നുകൾ ഒരു കുഴിയിൽ വെക്കുമ്പോൾ ഈ രീതിയിൽ നമ്മൾ കന്നിന്റെ ആ ഒരു പ്ലാന്റിങ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ
1: രണ്ട്
0: സൈഡിലോട്ടും കൊല ചായത്തക്ക രീതിയിൽ വേണം നമ്മൾ നടാനായിട്ട്.
1: ഇത് നടുന്നതിന് മുന്നേ നമ്മൾ ഈ മേഡം പറഞ്ഞ മാതിരി കുഴി എടുക്കുമ്പോൾ ജൈവവളവോ മറ്റേ അടിവളവോ ഒക്കെ ഇട്ടിട്ട് നടുന്നതാണല്ലോ രീതി.
0: നമ്മൾ വാഴക്കുഴികൾ എടുത്തതിന് ശേഷം മേൽമണ്ണും ജൈവവളങ്ങൾ, ജൈവവളങ്ങൾ എന്ന് പറയും ചാണകപ്പൊടി, ആകാങ്ക ചാണകപ്പൊടി, കമ്പോസ്റ്റ്, അതുപോലെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, നമ്മുടെ സാഹചര്യത്തിനും സാമ്പത്തികത്തിനും അനുസരിച്ചുള്ള ജൈവവളങ്ങളും മേൽമണ്ണും കൂടെ ചേർത്ത് കുഴി ഒരു പകുതി മുക്കാൽ ഭാഗം മൂടിയതിന് ശേഷം അതിന് നടുവിൽ ഒരു പിള്ളക്കുഴി എടുത്താണ് നമ്മൾ സാധാരണ കന്ന് വെക്കുന്നത്. ഈ പിള്ളക്കുഴിയിൽ വേണമെങ്കിൽ നമുക്ക് അല്പം വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ വേപ്പിൻ കുരു ചതച്ചതോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മാണവണ്ടിന്റെയൊക്കെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വളരെ സഹായകരമാണ്.
1: ഇതുവരെ പരിചരണം വല്ലതും ചെയ്യേണ്ടതിരിക്കുന്നു നമ്മുടെ ഈ കന്ന് നടുമ്പോൾ?
0: കന്ന് നടുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം, കന്നിനകത്ത് മാണവണ്ടിന്റെ ആക്രമണം ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കർഷകർ പൊതുവെ പറയും കരിച്ചക്കേടെന്ന് പറയും. അപ്പൊ അത് ചെത്തി വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് മാണവണ്ടിന്റെ പുഴുക്കളും മറ്റും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ കരിച്ചക്കേട് ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന രീതിയിൽ ചാണകവും ചാരവും കൂടെ കലക്കി അല്പ കട്ടി കൂടിയ ഒരു ലായനി തയ്യാറാക്കി അതിനകത്ത് ഈ കന്നുകൾ, ചെത്തി വൃത്തിയാക്കിയ കന്നുകൾ മുക്കി വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി നടുന്നതാണ് നല്ലത്. ഇനി വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കർഷകർക്ക് ചിലപ്പോഴ് ഇത് പ്രായോഗികമല്ല എന്ന് പലപ്പോഴും കർഷകർ പറയാറുണ്ട്. 500ഉം 1000ഉം വാഴക്കന്നുകളൊക്കെ നടുമ്പോൾ ഇതെല്ലാം തന്നെ ചെത്തി വൃത്തിയാക്കി ഈ പറയുന്ന പോലെ ചാണകം ചാരത്തും ലൈനിയിൽ മുക്കി ഉണക്കുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല എന്ന് പലപ്പോഴും കർഷകർ അഭിപ്രായപ്പെടാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും കന്ന് ചെത്തി വൃത്തിയാക്കി ഏതെങ്കിലും കീടനാശിനി ലൈനിയിൽ മുക്കി നടുന്നത് ഈ പറയുന്ന മാണവണ്ടിന്റെ പുഴുക്കളെയൊക്കെ നശിപ്പിക്കുന്നതിനും നമ്മുടെ നടീൽ വസ്തുക്കളിലൂടെ മാണവണ്ടുകൾ നമ്മുടെ കൃഷിത്തോട്ടങ്ങളിലേക്ക് എത്തുന്നത് തടയുന്നതിനും സഹായകരമാണ്.
1: വാഴയെക്കുറിച്ച് പറയുമ്പം ഏറ്റവും അധികം ന്യൂട്രിയൻ്റ് എടുക്കുന്ന ഒരു ക്രോപ്പാണ് പറയാറുള്ളത്. നമുക്ക് പോഷകം ഒത്തിരി അധികം വേണം. അപ്പം ഇതിൻ്റെ ഒരു മാനേജ്മെൻ്റ് എങ്ങനെയാണ് കർഷകർ ചെയ്യേണ്ടത്?
0: വാഴയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഏത്തവാഴ കൃഷിയിൽ ന്യൂട്രിയൻ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ വളപ്രയോഗം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇപ്പം നമ്മൾ പറയുന്നത് യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് തുടങ്ങിയ നേർവളങ്ങൾ, അത് നമ്മൾ ഒരു ശുപാർശയുണ്ട്. അതായത് ആദ്യത്തെ മാസം നമ്മളൊരു 90-95 ഗ്രാം യൂറിയ, 300 ഗ്രാം രാജ്ഫോസ്, 100 ഗ്രാം പൊട്ടാഷ്, അങ്ങനെ ഓരോ മാസത്തേക്കും നമുക്കൊരു നിഷ്കർഷിച്ചിരിക്കുന്ന റെക്കമെൻഡഡ് ഡോസ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ നേർവളങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഒരു 5-6 വളം ചെയ്യാനായിട്ടാണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം, പലപ്പോഴും കർഷകർ കോംപ്ലക്സ് വളങ്ങളും മറ്റും ഉപയോഗിക്കും. കോംപ്ലക്സ് വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശരിയായ അനുപാതത്തിൽ ഇത് കൂട്ടി യോജിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോംപ്ലക്സ് വളങ്ങളോടൊപ്പം പൊട്ടാഷ്യം ഒക്കെ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വാഴയ്ക്ക് പലപ്പോഴും മതിയായ അളവിൽ പോഷകങ്ങൾ ലഭിക്കാതെ വരും. അതും പ്രത്യേകിച്ച് വാഴയെ സംബന്ധിച്ച് പറയുമ്പോൾ പൊട്ടാഷ് എന്ന് പറയുന്ന മൂലകം ഒരു ലക്ഷറി കൺസംപ്ഷന് വേണ്ടുന്ന മൂലകമാണ്. പലപ്പോഴും നമ്മൾ കോംപ്ലക്സ് വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ മതിയായ അളവിൽ പൊട്ടാഷ് ഇതിനോട് കൂട്ടി യോജിപ്പിക്കാതെ വരും, അല്ലെങ്കിൽ കോംപ്ലക്സ് വളങ്ങൾ മാത്രമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ വാഴയ്ക്ക് മതിയായ അളവിൽ പൊട്ടാഷ് ലഭ്യമാകാതെ വരികയും അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും നമ്മുടെ വാഴത്തോട്ടങ്ങളിൽ സർവ്വസാധാരണയായിട്ട് കണ്ടുവരികയും ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഈ പൊട്ടാഷ് അധികമായിട്ട് നമുക്ക് കോംപ്ലക്സ് വളം എന്ന് പറഞ്ഞാൽ അപ്പം 18-18-18 എന്ന് പറഞ്ഞാൽ 3 NPK 3 സെയിം ആയിരിക്കും, പൊട്ടാഷ്യവും സെയിം ആയിരിക്കും.
0: അപ്പൊ അതോടൊപ്പം നമ്മൾ മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്യം കൂടെ കൂട്ടി യോജിപ്പിച്ച് വേണം ആവശ്യാനുസരണം നമുക്ക് ആ ശുപാർശ ചെയ്യപ്പെട്ട അളവിൽ വാഴയ്ക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ അതിനോടൊപ്പം MOP കൂടെ കൂട്ടി യോജിപ്പിച്ച് വേണം കൊടുക്കാനായിട്ട്. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മണ്ണിലെ കുമ്മായ പ്രയോഗം. ഞാൻ ആദ്യമേ പറഞ്ഞപ്പോഴേ കൃഷിക്ക് കുഴിയെടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ തന്നെ പറയേണ്ടതായിരുന്നു, മണ്ണില് നമ്മുടെ കേരളത്തിലെ മണ്ണ് നല്ല അമ്ല സ്വഭാവമുള്ള മണ്ണാണ്. അപ്പൊ മണ്ണിന്റെ അമ്ലത ക്രമീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പോഷക നമ്മൾ വളങ്ങൾ പ്രയോഗിച്ചാൽ തന്നെ ഈ ചെടികൾക്ക് ഈ പോഷകങ്ങൾ മണ്ണിൽ നിന്ന് ലഭ്യമാകണമെങ്കിൽ മണ്ണിന്റെ പുളിപ്പ് അല്ലെങ്കിൽ അമ്ലത ക്രമീകരിക്കപ്പെടണം. നമ്മൾ ഒരു വാഴയ്ക്ക് ശുപാർശ ചെയ്യുന്നത് ഏകദേശം 1 കിലോയോളം കുമ്മായമാണ്. അപ്പൊ വാഴക്കുഴി എടുക്കുന്ന ആദ്യ ഘട്ടത്തിൽ നമുക്ക് ഒരു കുഴിക്ക് 1/2 കിലോ വീതം കുമ്മായം കൊടുക്കാം. പിന്നീട് നമ്മൾക്ക് 2-3 മാസം ഇടവിട്ട് ഒരു 250 ഗ്രാം വീതം കുമ്മായം കൊടുക്കുന്നത് മണ്ണിന്റെ അമ്ലത ക്രമീകൃതമാകുന്നതിനും അതുപോലെ ശരിയായ രീതിയിൽ പോഷക ലഭ്യത ഉറപ്പാക്കുന്നതിനും സഹായകരമാണ്.
1: പിന്നെ ഈ സൂക്ഷ്മമൂലകം ഇതിന് എത്ര ഇമ്പോർട്ടന്റ് ആണ്?
0: തിരുവനന്തപുരം ജില്ലയിലെ ഏത്തവാഴത്തോട്ടങ്ങളിൽ എവിടെ പോയി കഴിഞ്ഞാലും ഈ ഉപമൂലകങ്ങളുടെയും സൂക്ഷ്മമൂലകങ്ങളുടെയും അഭാവം മൂലമുള്ള പ്രശ്നങ്ങൾ വളരെ വ്യാപകമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇലകളിലുള്ള ഒരു വലിച്ചില്, അതുപോലെ ഇലകളുടെ വിസ്തൃതി കുറുകി കുറുകി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ

0: ചില സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നടുനാമ്പ് കരിഞ്ഞു പോകുന്നത്, നടുനാമ്പ് ഒടിഞ്ഞു തൂങ്ങുന്നത്, അതുപോലെ ചിലയിടത്ത് ചെടി നാമ്പെടുക്കാൻ മടിച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം ഉപമൂലകങ്ങളുടെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും അഭാവം മൂലമുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിനായിട്ട് നമ്മുടെ കേരള കാർഷിക സർവകലാശാല അയറെന്ന് പറയുന്ന ഒരു മൂലകക്കൂട്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് ഒരു വാഴയ്ക്ക് 200 ഗ്രാമാണ് അവർ ശുപാർശ ചെയ്യുന്നത്. ഈ 200 ഗ്രാം നമ്മൾ ഒറ്റ തവണയായിട്ടല്ല, 2 തവണകളായിട്ടാണ് കൊടുക്കേണ്ടത്. അത് 2ാം മാസം മണ്ണിൽ 100 ഗ്രാം കൊടുക്കുക, 4ാം മാസം 100 ഗ്രാം കൊടുക്കുക. ഈ രീതിയിൽ 2 തവണകളായിട്ടാണ് അയർ കൊടുക്കേണ്ടത്. മറ്റൊരു സൂക്ഷ്മ മൂലക കൂട്ടുകൂടി കേരള കാർഷിക സർവകലാശാല ഇറക്കിയിട്ടുണ്ട്, സമ്പൂർണ മൾട്ടിമിക്സ്. ഇത് വെള്ളത്തിൽ ലയിക്കുന്ന വളമാണ്. ഇത് ഇലകളിൽ സ്പ്രേ ചെയ്താണ് കൊടുക്കേണ്ടത്. അപ്പം വാഴയ്ക്കുള്ള സമ്പൂർണ വാങ്ങിയതിന് ശേഷം 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനെന്നുള്ള തോതിൽ നേർപ്പിച്ച് 2 മാസത്തെ ഇടവേളകളിൽ 3 സ്പ്രേ ഇലകളിൽ കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഉപമൂലകങ്ങളുടെ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്.
1: പിന്നെ വാഴത്തോട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കാറ്റും മഴയും എപ്പം വേണമെങ്കിലും വരാം. അപ്പം ലോഡ്ജിങ് അല്ലെങ്കിൽ വാഴ വീഴുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അപ്പൊ അതിനുവേണ്ടി പുതിയ ടെക്നിക്കൊക്കെ KVKS ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
0: വാഴയിൽ കുല വരുന്ന സമയത്ത് അത് ചെറിയ കാറ്റൊക്കെ അടിച്ചാൽ പോലും വാഴ മറിഞ്ഞു പോകുന്ന സാഹചര്യം, ഒടിഞ്ഞു വീഴുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മൾ സാധാരണ കുലകൾ വലിച്ചു കെട്ടാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഒരു കോളാർ റിംഗ് ആൻഡ് സ്ട്രിംഗ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ചെലവ് കുറഞ്ഞ രീതിയിൽ കർഷകർക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റും. തിരുവനന്തപുരം KVKയിലെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം കർഷകർക്ക് ഫീൽഡിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല റിംഗ് ആൻഡ് സ്ട്രിംഗ് വാഴയ്ക്ക് സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുന്ന കോളാർ റിംഗും മറ്റും KVKയിൽ നിന്ന് കർഷകർക്ക് ഫാബ്രിക്കേറ്റ് ചെയ്ത് ലഭ്യമാക്കുന്നുമുണ്ട്.
1: ഇത് നമുക്ക് ഒരു വർഷമല്ല, ഒരു പ്രാവശ്യം വീണ്ടും
0: ഉപയോഗിക്കാൻ
1: സാധിക്കും. വാഴയിൽ കൊല വരുമ്പം ബഞ്ച് കവറിംഗ് അല്ലെങ്കിൽ അത് കവർ ചെയ്യുന്നത് ഒരു പ്രധാന ഘടകമാണല്ലേ.
0: വാഴയിൽ ഇന്ന് ധാരാളം പ്രശ്നങ്ങൾ, എലിയെ, വവ്വാല്, അണ്ണാന് തുടങ്ങിയവയുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. പിന്നെ ഇപ്പം വാഴയിൽ വ്യാപകമായിട്ട് ഒരു കുഴിപ്പുള്ളി രോഗം കാണാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ പ്രതിരോധിക്കുന്നതിന്, അതുപോലെ വാഴക്കൊലകളുടെ ഭംഗി കൂട്ടുന്നതിനും അതിന്റെ മാർക്കറ്റ് അക്സെപ്റ്റബിലിറ്റി കൂട്ടുന്നതിനും ഒക്കെ വാഴക്കൊലകൾ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് നല്ലതാണ്. കേരള കാർഷിക സർവകലാശാല ആണ് ഒരു ബഞ്ച് കവറിംഗ് ഡിവൈസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ടെക്നോളജി കാർഷിക സർവകലാശാലയിൽ നിന്നും വാങ്ങിയിട്ട് നമ്മുടെ തിരുവനന്തപുരത്തുള്ള മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രം അത് കർഷകർക്ക് വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത് ലഭ്യമാക്കുന്നുണ്ട്. ഈ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് നല്ല പ്രാക്ടീസ് ഉള്ള ഒരു വ്യക്തിക്ക് 20 മുതൽ 30 കൊലകൾ വരെ 1 മണിക്കൂറിനുള്ളിൽ കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഉപയോഗിക്കുന്ന കവറ് കർഷകർക്ക് 2-3 പ്രാവശ്യമൊക്കെ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാനായിട്ടും പറ്റും. അത് കർഷകർക്ക് KVKയിലെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗവുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരതിന്റെ ഡെമോൺസ്ട്രേഷൻസും അതുപോലെ ഈ ഡിവൈസും ഒക്കെ ലഭ്യമാക്കുന്നത്.
1: പിന്നെ നമ്മൾ ഏത് വിള ചെയ്താലും അതിന്റെ വിളവെടുക്കുന്നത് ഒരു പ്രധാന കാര്യമാണല്ലോ. അത് ശരിയായിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിൽ നമ്മൾ ഇത്രയും എഫോർട്ട് ചെയ്ത അതിന്റെ ഒരു ലാഭം നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഇതിനെ കുറിച്ച് മാഡത്തിന് എന്താണ് പറയാനുള്ളത്?
0: അത് പറയുമ്പോൾ നമ്മൾ വിളവെടുപ്പിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വാഴയിൽ പൊട്ടാഷിന്റെ ലഭ്യതയെ കുറിച്ചും ഒക്കെ. ഇപ്പം വാഴക്കൊലകളുടെ തൂക്കം കൂട്ടുന്നതിനും വാഴത്തോട്ടങ്ങളുടെ വിളവ് കൂട്ടുന്നതിനും കർഷകർക്ക് വിളവെടുപ്പിലേക്ക് കൊലകൾ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്, അല്ലെങ്കിൽ SOP. ഇത് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വളമാണ്. ഇത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനെന്നുള്ള തോതിൽ നേർപ്പിച്ച് വാഴക്കൊലകൾ വരുന്ന സമയത്ത്, കൊലകൾ നിരന്നതിന് ശേഷം നമ്മൾ വാഴ കൊടപ്പനൊടിക്കും. കൊടപ്പനൊടിച്ച് നീക്കിയതിന് ശേഷം ഇലകളിലും കൊലകളിലും ആദ്യത്തെ ഒരു സ്പ്രേ കൊടുക്കുക. അതിനുശേഷം കൊലകൾ ഒരു അര വിളവായി കഴിയുമ്പോഴേ, ഒരു ഹാഫ് മെച്യൂർ സ്റ്റേജ് ആയി കഴിയുമ്പോഴേ 2ാമത് ഒരു സ്പ്രേ കൂടെ കൊടുക്കുക. അപ്പൊ ഈ രീതിയിൽ കൊടുക്കുമ്പോൾ ഈ പറയുന്ന ലക്ഷറി കൺസംപ്ഷന് വേണ്ടുന്ന പൊട്ടാഷ്യന്റെ ലഭ്യത നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കൃഷിയുടെ പരീക്ഷണങ്ങളിൽ കണ്ടിട്ടുള്ളത് വാഴക്കൊലകളുടെ തൂക്കം നമുക്ക് 1.5 മുതൽ 2 കിലോ വരെ മെച്ചപ്പെടുത്താനായിട്ടും സാധിക്കും. തീർച്ചയായിട്ടും കർഷകർക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് കർഷകർക്ക് വളരെ എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷിന്റെ സ്പ്രേ.
1: ഇത് ഇത് രണ്ട് പ്രാവശ്യം ചെയ്യണോ?
0: രണ്ട് പ്രാവശ്യം ചെയ്യണം. കൊലകള് നിരന്നതിന് ശേഷം ആദ്യത്തെ ഒരു സ്പ്രേ കൊടുക്കുക. കൊലകളിൽ മാത്രമല്ല ഇലകളിലും കൊടുക്കണം, ഇലകളിലും കൊലകളിലും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കൊലകളുടെ ഒരു ഹാഫ് മെച്യൂർ സ്റ്റേജ്, ഒരു അരവിളവായി കഴിയുമ്പോൾ രണ്ടാമതൊരു പ്രാവശ്യവും കൂടെ ഈ രീതിയിൽ കൊടുക്കണം.
1: അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ശാസ്ത്രീയമായിട്ട് ഒരു കൃഷി ചെയ്താല് എന്തായാലും കർഷകർക്ക് നല്ലൊരു ലാഭം ഈ വാഴ കൃഷിയിൽ നിന്ന് നേടാൻ സാധിക്കുമല്ലേ?
0: ഒരു ഏക്കറിലെ 1000 വാഴയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് ശുപാർശ ചെയ്യുന്നത്. ഒരു വാഴയുടെ

0: ശരാശരി കൃഷി ചെലവെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 200 രൂപയോളം വരുന്നുണ്ട്. 200 രൂപ അതിന് മീതിയൊക്കെ വരുന്നുണ്ട്. എങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കർഷകർക്ക്, പിന്നെ വിപണിയും കൂടെ സപ്പോർട്ടീവ് ആണെന്നുണ്ടെങ്കിൽ കർഷകർക്ക് നല്ല ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൾഫേറ്റ് ഓഫ് പൊട്ടാഷിന്റെ സ്പ്രേ, അതുപോലെ സൂക്ഷ്മ മൂലകങ്ങളുടെ ഉപമൂലകങ്ങളുടെ ഉപയോഗം, കുമ്മായ പ്രയോഗം, ശാസ്ത്രീയമായിട്ടുള്ള വളപ്രയോഗം, ഇങ്ങനെയുള്ള ശാസ്ത്രീയ കൃഷി പരിചരണ മാർഗങ്ങൾ അവലംബിച്ചു കഴിഞ്ഞാൽ കർഷകർക്ക് തീർച്ചയായിട്ടും മികച്ച ഒരു ലാഭം ഉണ്ടാക്കാൻ
1: പറ്റും.
0: ഇരട്ട വാഴ ചെയ്താൽ ഒക്കെ കർഷകർക്ക് നല്ല ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന വിള തന്നെയാണ്. ഇതിനെല്ലാം സപ്പോർട്ടീവായിട്ട് വിപണി കൂടെ
1: വേണം. മഞ്ജു മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ശാസ്ത്രീയമായ വാഴകൃഷി എങ്ങനെ ചെയ്യണം ഇക്കാര്യം നല്ലപോലെ ചർച്ച ചെയ്ത് വളരെ നന്ദി.
2: കേരളത്തിന്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും ഏറെ ഇണങ്ങുന്ന ഒരു വിള. നമ്മുടെ വീട്ടുമുറ്റത്തും തൊടിയിലും പാടത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പ് വാഴ. വാഴകൃഷി എങ്ങനെ ശാസ്ത്രീയമായി ചെയ്യാം, എങ്ങനെ മികച്ച വരുമാനം നേടാം എന്നൊക്കെ മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ ഇതുവരെ നമ്മോടൊപ്പമുണ്ടായിരുന്നത് തിരുവനന്തപുരം വെള്ളനാട് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശ്രീമതി മഞ്ജു തോമസാണ്. മഞ്ജു തോമസുമായി സംസാരിച്ചത് ഷിബു ജോർജ്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
2: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
4: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: എത്ര ഉത്സാഹത്തോടെയും പ്രതീക്ഷയോടെയുമാണ് നാം ഓരോ കൃഷിയും ചെയ്യുന്നത്. എന്നാൽ ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും നമ്മുടെ കൃഷിക്ക് വേണ്ട വളവും ജലസേചനവും ഒക്കെ മാറി മാറി വരാം. അപ്പോ ഈ ആഴ്ച നമ്മുടെ വിളകൾക്ക് എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് നോക്കാം. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ.
0: ഈ മാസം കുരുമുളകിന് 2 ഗഡു വളം ചേർക്കാം. പൊതുശുപാർശ അനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ 3/1, 2 വർഷം പ്രായമായതിന് 3/2 വളം ചേർക്കാം. നല്ല വളക്കൂറുള്ള മണ്ണിലും ധാരാളം ജൈവവളം ചേർക്കുന്ന കുരുമുളക് കുടിക്കും രാസവളം കുറച്ച് നൽകിയാൽ മതി. കൊടിയുടെ ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിൽ വളം വിതറി മുപ്പലി കൊണ്ട് കുത്തിച്ചേർക്കാം. തടമെടുക്കുമ്പോൾ വേരുകൾക്ക് മുറിവേറ്റാൽ ദ്രുതവാട്ടത്തിനുള്ള സാധ്യത കൂടും. വളം ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കാനും മണ്ണിലെ ഈർപ്പം നിയന്ത്രിക്കുന്നതിനും താപനില ക്രമീകരിക്കുന്നതിനും കളനിയന്ത്രണത്തിനും പുതയിടിയിൽ സഹായിക്കും. മഴ ശമിക്കുന്നതോടെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയും ട്രൈക്കോഡെർമ കൾച്ചർ ചുവട്ടിൽ ചേർക്കുകയും ചെയ്യുകയാണെങ്കിൽ ദ്രുതവാട്ടം, പൊള്ളുരോഗം എന്നിവ നിയന്ത്രിക്കാൻ സാധിക്കും. നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 450, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 195, 450, 300 ഗ്രാം വീതവും നൽകുക.
1: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
3: കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,600 മുതൽ 28,900 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരത്തിന് തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളകിന് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,000 മുതൽ 72,100 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 4,600 മുതൽ 4,800 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ക്വിന്റലിന് 23,000 മുതൽ 26,200 രൂപ വരെയും പൈനാപ്പിളിന് 6,300 മുതൽ 7,400 രൂപ വരെയും മഞ്ഞളിന് 18,000 മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: ഇനി ഇന്ന് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഇതായിരുന്നു, എന്താണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ? ഉത്തരം, മണ്ണിന്റെ ഘടനയ്ക്കും വിളകളുടെ ആവശ്യങ്ങൾക്കും യോജിച്ച രീതിയിൽ വളം പല തവണകളായി വെള്ളത്തോടൊപ്പം നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ.

0: കുറഞ്ഞ അളവിൽ കൂടുതൽ തവണകളായി വളങ്ങൾ, സസ്യവളർച്ച ത്വരിതപ്പെടുത്തുന്ന പോഷകങ്ങൾ, രാസലായനികൾ തുടങ്ങിയവ ജലസേചന സംവിധാനത്തിലൂടെ നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: ആകാശവാണി. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയവും JSW ഫൗണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും 15 സെപ്റ്റംബറിനകം നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 7 ലക്ഷം രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവ വൈവിധ്യവും തദ്ദേശീയ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയും പരിസ്ഥിതി സംരക്ഷണവും പോഷകാഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് 0444-224-1229 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര വെജിറ്റബിൾ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ചീര അരുൺ, വെണ്ട അർക്ക അനാമിക, വഴുതന ഹരിത, വെള്ളരി സൗഭാഗ്യ, വാളരിപ്പയർ, പീച്ചിങ്ങ KR1, പാവൽ പ്രഗതി എന്നീ പച്ചക്കറി വിത്തുകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9188824-8481 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. റബ്ബർ ബോർഡിന്റെ കീഴിൽ പുതുപ്പള്ളിയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് NIRC റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പരിശീലനം 2026 സെപ്റ്റംബർ 7 മുതൽ 11 വരെയുള്ള തീയതികളിൽ നടത്തപ്പെടുന്നു. വിളവെടുപ്പ്, വിവിധയിനം ടാപ്പിംഗ് കത്തികളുടെ ഉപയോഗം, നൂതന ടാപ്പിംഗ് രീതികൾ, യന്ത്രവൽകൃത ടാപ്പിംഗ്, നിയന്ത്രിത കമിഴ്ത്തിവെട്ട്, ഇടവേള കൂടിയ ടാപ്പിംഗ്, ഉത്തേജക ഔഷധ പ്രയോഗം എന്നിവ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 9207-48-53-92 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊല്ലം 25,600 രൂപ, ആലപ്പുഴ 25,700, ചെങ്ങന്നൂർ 27,500. കൊപ്ര കിൻഡലിന് കൊല്ലം 16,800 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850 രൂപ. ചെറുപയർ കിൻഡലിന് തിരുവനന്തപുരം 13,500 രൂപ, നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 27,000 രൂപ, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 25,000 രൂപ, ചെങ്ങന്നൂർ 26,000 രൂപ. ഉഴുന്ന് പിളർപ്പ് കിൻഡലിന് തിരുവനന്തപുരം 11,800 രൂപ, കശുവണ്ടി പരിപ്പ് കിൻഡലിന് കൊല്ലം 81,400 രൂപ. ഇതുവരെ കേട്ടത് കമ്പോള വില നിലവാരം.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയിലൂടെ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഇന്ത്യയോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും വീണ്ടെടുക്കുന്നതിൽ രാജ്യം കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1344 ഉയർന്നു. പ്രളയത്തിൽ മരിച്ച മലയാളികളുടെ DNA പരിശോധനയ്ക്കായി നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് കേരള സർക്കാർ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. അക്കാദമിക് മികവ്, നൈപുണ്യ വികസനം, സംരംഭകത്വം എന്നിവ രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു.
2: हम सब देशवासी विकसित भारत के निर्माण के लक्ष्यों की ओर आगे बढ़ रहे हैं. विश्व स्तरीय शिक्षा व्यवस्था के बल पर ही विकसित भारत का निर्माण संभव है. हमारे शिक्षक शिक्षा व्यवस्था में प्राणवायु का संचार करते हैं. हमारा ये प्रयास होना चाहिए कि हमारे देश में एक भी विद्यार्थी अच्छी शिक्षा के अवसर से वंचित ना हो.
1: ചടങ്ങിൽ ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 6 സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 48 സ്കൂൾ അധ്യാപകർ പുരസ്കാരം ഏറ്റുവാങ്ങി. ചെന്നൈയിൽ നടന്ന ഇന്ത്യ വാൽവ്സ് 2026 കോൺഫറൻസിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ത്യ വാൽവ് രജിസ്ട്രി ഉദ്ഘാടനം ചെയ്തു. വികസിത ഭാരതം ആരോഗ്യമുള്ള ഭാരതം കൂടിയായിരിക്കണമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. വൈദ്യശാസ്ത്ര രംഗത്തെ പുരോഗതികൾ കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കുന്നതിനും എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുമായി ഡോക്ടർമാരും ഗവേഷകരും സ്ഥാപനങ്ങളും തമ്മിൽ കൂടുതൽ സഹകരണം ഉണ്ടാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയെ അല്പസമയത്തിനകം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ മുതൽ 4 ദിവസം അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചരിത്രപരവും സാമൂഹികവും ദേശീയവുമായ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം വിവിധ അക്കാദമിക സാംസ്കാരിക പൊതുപരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ത്യ സ്വന്തം പൈതൃകങ്ങളെയും ചരിത്രത്തെയും കുറിച്ച് പഠിക്കുന്നതിലും അവ വീണ്ടെടുക്കുന്നതിലും കൂടുതൽ ആത്മവിശ്വാസമുള്ള രാജ്യമായി മാറിയിരിക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക ഹിസ്റ്ററി പ്രൈസ് അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലിഖിതങ്ങളും സമുദ്ര വ്യാപാരവും ഗണിതശാസ്ത്രവും ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകം രാജ്യം ഇന്ന് സ്വയം വീണ്ടെടുക്കുകയാണെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 നടക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാലും കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീലും അവലോകനം ചെയ്തു. രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന ഈ ശുചിത്വ പ്രചാരണം 9 പതിപ്പിലേക്ക് കടക്കുമ്പോൾ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഒരു ഇന്ത്യയോടുള്ള പ്രതിബദ്ധത രാജ്യം പുതുക്കുകയാണെന്ന് ശ്രീ മനോഹർ ലാൽ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഈ പ്രചാരണ പരിപാടിയിൽ എല്ലാവരും മുന്നോട്ട് വന്ന് പൂർണ്ണ മനസ്സോടെ പങ്കാളികളാകണമെന്നും സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്നും കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ആരോഗ്യകരമായ വിയോജിപ്പുകളുടെയും ചർച്ചകളുടെയും സംസ്കാരം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിൽ പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമയബന്ധിതമായ നീതി നിർവഹണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബ്രസീൽ സുപ്രീം ഫെഡറൽ കോടതി പ്രസിഡന്റ്, ചൈനീസ് ചീഫ് ജസ്റ്റിസ് തുടങ്ങിയവരും പരിപാടിയിൽ സംസാരിച്ചു. നിയമം, നീതി, നിയമവിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് സുപ്രീംകോടതി പ്രതിമാസ പ്രഭാഷണ പരമ്പര ആരംഭിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അറിയിച്ചു. നിയമം, നീതി, സമൂഹം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളിൽ ആശയവിനിമയത്തിനുള്ള സ്ഥിരം വേദിയായി ഈ പ്രഭാഷണ പരമ്പര മാറും. ഓരോ മാസവും ഒരു പ്രധാന ആശയം എന്ന ആശയത്തിന് ഊന്നൽ നൽകിയാണ് ഈ പരമ്പര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനായി കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംഘടിപ്പിച്ച സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായുള്ള ദ്വിദിന റീ ഇമാജിനിംഗ് കേരളം നേതൃത്വ ശില്പശാല സമാപിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മനുഷ്യകേന്ദ്രീകൃത വികസന മാതൃക നിലനിർത്തിക്കൊണ്ട് സാമ്പത്തിക വളർച്ച, ധനകാര്യ സുസ്ഥിരത, ആരോഗ്യക്ഷേമം, കാലാവസ്ഥാ പ്രതിരോധം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം എന്നിവയിൽ പുതിയ ഇടപെടലുകൾക്ക് വഴിയൊരുക്കുന്ന ആശയങ്ങൾ സംഗമത്തിൽ ഉയർന്നുവന്നു. തൃശൂരിൽ ഇന്നലെ രാത്രിയുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ നിന്നുള്ള 8 വിദ്യാർത്ഥികളുമായി പോയ കാർ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിന് തൊട്ടുമുമ്പ് വാഹനം അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതായും അതിവേഗ പാതയിൽ ഒരു ട്രക്ക് അനധികൃതമായി പാർക്ക് ചെയ്തിരുന്നതായും പ്രാഥമിക CCTV ദൃശ്യങ്ങളിലുണ്ടെന്നാണ് റിപ്പോർട്ട്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് NHAI വ്യക്തമാക്കി. ഇത്തവണത്തെ ദേശീയ അധ്യാപക അവാർഡ് കേരളത്തിൽ നിന്ന് ലഭിച്ചത് കണ്ണൂർ പൂഴാതി ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപകൻ ശ്രീ KP സുനിൽകുമാറിനാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ അധ്യാപക അവാർഡും ഇത്തവണ സുനിൽകുമാറിനെ തേടിയെത്തിയിട്ടുണ്ട്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: അധ്യാപന രംഗത്തെ മികവിനും സമർപ്പണത്തിനുമുള്ള അംഗീകാരമായാണ് KP സുനിൽകുമാറിനെ അധ്യാപക അവാർഡ് തേടിയെത്തിയത്. ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 1.5 മാസം മുൻപാണ് പുഴാതിയിലെത്തിയത്. ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്നുവെന്ന് രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം സുനിൽകുമാർ ആകാശവാണിയോട് പറഞ്ഞു.
4: ഈ പ്രൗഢഗംഭീരമായ വേദിയിൽ വെച്ച് കേരളത്തിന്റെ പ്രതിനിധിയായി അധ്യാപക സമൂഹത്തിന് വേണ്ടി എനിക്ക് അവാർഡ് വാങ്ങുവാൻ സാധിച്ചതിലേറെ അഭിമാനിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള പിന്തുണയും ഇടപെടലുകളും നടത്തുക എന്നുള്ളത് തന്നെയാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തം. പ്രിയപ്പെട്ട കുട്ടികളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതിക്ക് വേണ്ടി വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുള്ള സമയങ്ങളിൽ നിന്ന് എന്നിൽ നിന്നും ഉണ്ടാകും.
1: ബീഹാറിന്റെ പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കം സാധാരണ ജീവിതത്തെ ബാധിക്കുന്നതായി റിപ്പോർട്ട്. ദുരന്ത നിവാരണ വകുപ്പിന്റെ കണക്കനുസരിച്ച് 11 ജില്ലകളിലെ 50 ബ്ലോക്കുകളിലായി 201 പഞ്ചായത്തുകളിൽ ഏകദേശം 10 ലക്ഷം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട്. ഗംഗയും മറ്റു നിരവധി പ്രധാന നദികളും വിവിധ സ്ഥലങ്ങളിൽ അപകടരേഖയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കിയിട്ടുണ്ട്. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1344 ഉയർന്നു. പ്രളയം ബാധിച്ച 8 ജില്ലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 5000 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇതുവരെ 13000 പേരെ രക്ഷപ്പെടുത്തി. നുവാക്കോട് ജില്ലയിൽ 4-നില വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ 10 ദിവസമായി കുടുങ്ങിക്കിടന്ന 60 വയസ്സുള്ള സ്ത്രീയെ ജീവനോടെ രക്ഷപ്പെടുത്തി. മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തൃശൂർ, എറണാകുളം, കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയാണ് നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ

ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഏഷ്യാകപ്പ് വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് മത്സരം 2026 തത്സമയ വിവരണം ഡൽഹിയിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ അനന്തപുരി FM ന്റെ പരിപാടികൾ കേൾക്കാം.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
4: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.

0: വരെ 9,50,00,000-ൽ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. ലവ് ബേർഡ്സ് എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും ഹരിഹരനും പാടിയത്. രചന വൈരമുത്തു, സംഗീതം എ ആർ റഹ്മാൻ.

0: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈ ജി ഓരോ ടിവി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
1: 43 ഇഞ്ച് ടിവി വെറും 11,999 രൂപ മാത്രം.
0: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം. TNC apply.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിന് വേണ്ടി ദേവാനന്ദ്, ജോൽസ്ന, സോണിയ എന്നിവർ പാടിയത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം അലക്സ് പോൾ.

0: FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു.

സ്വച്ഛത ഹി സേവ 2026 പ്രചാരണ പരിപാടിയിലൂടെ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഇന്ത്യയോടുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഇന്ത്യയുടെ പൈതൃകവും പാരമ്പര്യവും വീണ്ടെടുക്കുന്നതിൽ രാജ്യം കൂടുതൽ ആത്മവിശ്വാസം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിനായി കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംഘടിപ്പിച്ച സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായുള്ള ദ്വിദിന റീ ഇമാജിനിംഗ് കേരളം നേതൃത്വ ശില്പശാല സമാപിച്ചു. ദേശീയപാതയിൽ ആവർത്തിച്ചുണ്ടാകുന്ന അപകടങ്ങളും നാലുവരിപ്പാത നിർമ്മാണത്തിന്റെ അന്തിമഘട്ടവും കണക്കിലെടുത്ത് റോഡ് സുരക്ഷ ഉറപ്പാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. തിരുവനന്തപുരം നഗരത്തിൽ വാട്ടർ അതോറിറ്റി കരാറുകാരുടെ സേവനം 24 മണിക്കൂറും ഉറപ്പാക്കണമെന്നും അറ്റകുറ്റപ്പണികൾക്ക് കാലതാമസം പാടില്ലെന്നും മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. നേപ്പാളിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1344 ഉയർന്നു. മരിച്ച മലയാളികളുടെ DNA പരിശോധനയ്ക്കായി നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച കേരള സർക്കാർ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പട്ടം പോലെ എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും ഹരിണിയും പാടിയത് കേൾക്കാം. രചന അണ്ണാമലൈ, സംഗീതം എം ജയചന്ദ്രൻ.

ഇനി കേൾക്കാം ഡാത്താടിയ എന്ന ചിത്രത്തിന് വേണ്ടി നജീം ഇർഷാദും ഷഹബാസ് അമനും പാടിയ ഗാനം. രചന വേണുഗോപാൽ, സംഗീതം ബിജിബാൽ.

0: മൈജിയിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ കൂടെ ഇഷ്ടമുള്ള പ്രോഡക്ടുകൾ സ്വന്തമാക്കാം.
1: 50,000 മുതൽ 99,999 വരെയുള്ള സ്മാർട്ട് ഫോണുകൾ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 11,250 വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്ടുകൾ സ്വന്തമാക്കാം. 100,000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 25,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്ടുകൾ സ്വന്തമാക്കാം.

0: സെപ്റ്റംബർ 6 ഞായർ വരെ മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: മീനത്തിൽ താലികെട്ട് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം ഇനി കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല,
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സ്വർണലതയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ചിത്രം അൻവർ. ശ്രേയ ഘോഷാലും ശബരീഷ് വർമ്മയും പാടിയ ഗാനത്തിന്റെ രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. 96 എന്ന ചിത്രത്തിനു വേണ്ടി സ്വന്തം സംഗീതത്തിൽ ഗോവിന്ദ് വസന്തയും പ്രദീപ് കുമാറും പാടിയത്. രചന കാർത്തിക് നേതാ.

ഇനി കേൾക്കാം. തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചിച്ച സുരേഷ് പീറ്റേഴ്സ് സംഗീതം നൽകി. എം ജി ശ്രീകുമാർ, മനു, സുജാത എന്നിവർ പാടിയ ഗാനം.

0: ഫാമിലിക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
1: ഇലക്ട്രിക് കെറ്റിൽ 241 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
0: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
2: സിയ കോംറേഡ് ഇൻ അമേരിക്ക എന്ന ചിത്രത്തിനുവേണ്ടി ഹരിചരണം സയനോറയും പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

വെള്ളം ദി എസൻഷ്യൽ ഡ്രിങ്ക് എന്ന ചിത്രത്തിന് വേണ്ടി ഷഹബാസ് അമൻ പാടിയ ഗാനം ഇനി കേൾക്കാം. രചന നിതീഷ് നദേരി, സംഗീതം ബിജിബാൽ.

0: മൊബൈൽ മുതൽ ഹോം പ്ലാൻസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
1: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎംസി അപ്ലൈ.
2: ദയ എന്ന ചിത്രത്തിന് വേണ്ടി ഹരിഹരൻ പാടിയ ഗാനം ഇനി കേൾക്കാം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം വിശാൽ ഭരദ്വാജ്.

സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് ശ്രീമതി ഇ ഗായത്രി അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി കേൾക്കാം. മൃദംഗം കെ വി പ്രസാദ്. ആദ്യം ത്യാഗരാജസ്വാമികൾ രചിച്ച നിജമർമ്മമുലനു എന്നാരംഭിക്കുന്ന കൃതി കേൾക്കാം. രാഗം ഉമാഭരണം, ആദിതാളം.

ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച ഭോഗീന്ദ്ര ശായീനം എന്ന കൃതികൾക്കാം രാഗം കുന്തളവരാളി, ഖണ്ഡചാപ്പ് താളം.

അടുത്തതായി അംബുജം കൃഷ്ണ രചിച്ച എന്ന സൊല്ലി അഴയിത്താൾ എന്ന കൃതി കേൾക്കാം. രാഗം കാനഡ, ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി ഇ ഗായത്രി അവതരിപ്പിക്കുന്ന വീണ കച്ചേരി. മൃദംഗം കെ വി പ്രസാദ്. ഇനി അന്നമാചാര്യ രചിച്ച അടിഗോ അല്ലടിഗോ എന്ന കൃതികൾക്ക് രാഗം ഹിന്ദോളം, ആദിതാളം.

0: ശങ്കരാഭരണം രാഗത്തിൽ പാശ്ചാത്യ സംഗീതമാണ് കേട്ടത്. ആദിതാളം തിശ്രനട. ഇതുവരെ കേട്ടത് ശ്രീമതി ഇ ഗായത്രി അവതരിപ്പിച്ച വീണ കച്ചേരി, മൃദംഗം കെ വി പ്രസാദ്.
1: പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നിശാസുരഭിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിശാസുരഭിയിൽ ഇന്നാദ്യം യവനിക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം ബി ശ്രീനിവാസൻ.

ചലച്ചിത്ര ഗാനങ്ങളിലെ അവസാനമായി ആൽബർട്ട് വിജയന്റെ സംഗീതത്തിൽ ചിത്രമാടിയത്. ഈ ഗാനത്തിന്റെ രചന റഫീഖ് അഹമ്മദ്, ചിത്രം ആനന്ദപുരം ഡയറീസ്.

0: ആകാശവാണി. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഭൂരാഷ്ട്ര തന്ത്രപരമായും വിഭവസമൃദ്ധിയാലും ഇന്ത്യയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള മധ്യേഷ്യൻ മേഖലയുമായുള്ള ബന്ധം സുദൃഢമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മധ്യേഷ്യൻ രാജ്യങ്ങളായ ഉസ്ബെക്കിസ്ഥാനിലേക്കും കിർഗിസ്ഥാനിലേക്കുമുള്ള 4 ദിവസത്തെ ഔദ്യോഗിക പര്യടനം. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെയായിരുന്നു സന്ദർശനം. ഇന്ത്യയുടെ കണക്ട് സെൻട്രൽ ഏഷ്യ നയത്തിന് പുതുജീവൻ പകരുകയും രാജ്യത്തിന്റെ സുരക്ഷാ സാമ്പത്തിക താൽപര്യങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്ത ഈ വിദേശ പര്യടനം വലിയൊരു നയതന്ത്ര മുന്നേറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. വികസിത് ഭാരത് 2047, ഉസ്ബെക്കിസ്ഥാൻ 2030 എന്നീ വികസന കാഴ്ചപ്പാടുകളെ കോർത്തിണക്കി കാണാനും മേഖലയിലെ ബഹുരാഷ്ട്ര കൂട്ടായ്മകളിൽ ഇന്ത്യയുടെ സാന്നിധ്യം കൂടുതൽ ദൃഢമാക്കാനും ഈ സന്ദർശനം വഴിയൊരുക്കി. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരമാണ് ഓഗസ്റ്റ് 29-30 തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിൽ ദ്വിദിന സന്ദർശനം നടത്തിയത്. പ്രധാനമന്ത്രിയായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ 4-ാമത്തെ ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനമായിരുന്നു ഇത്. തലസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രിയെ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവ് നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. സന്ദർശനത്തിന്റെ ഭാഗമായി താഷ്കന്റിലെ യാംഗി ഉസ്ബെക്കിസ്ഥാൻ പാർക്കിലെ സ്വാതന്ത്ര്യ സ്മാരകം, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ സ്മാരകം, താഷ്കന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിലെ മഹാത്മാഗാന്ധി സെന്റർ എന്നിവ അദ്ദേഹം സന്ദർശിച്ച് ആദരമർപ്പിച്ചു. വ്യാപാരം, പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ഹരിത ഊർജ്ജം, നിർണായക ധാതുക്കൾ, ഔഷധ നിർമ്മാണം, വിദ്യാഭ്യാസം എന്നിവയിലൂന്നിയുള്ള സഹകരണ പദ്ധതികൾക്ക് ഇരു നേതാക്കളും അന്തിമരൂപം നൽകി. ഇതിനു പുറമെ ഇന്ത്യയുടെ UPI അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് സഹകരിക്കാനും ധാരണയായി. മധ്യേഷ്യൻ മേഖലയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിന്റെ ഹൃദയഭാഗത്താണ് ഉസ്ബെക്കിസ്ഥാൻ നിലകൊള്ളുന്നതെന്നും ഇരു രാജ്യങ്ങളിലെയും വികസന കാഴ്ചപ്പാടുകളിൽ വലിയ സാമ്യതകളുണ്ടെന്നും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിനൊപ്പം താഷ്കന്റിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ശ്രീ മോദി പറഞ്ഞു. യാംഗി ഉസ്ബെക്കിസ്ഥാൻ പദ്ധതിയും ഇന്ത്യയുടെ വികസിത് ഭാരത് 2047 ലക്ഷ്യവും മുൻനിർത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി അദ്ദേഹം പ്രഖ്യാപിച്ചു. നിലവിൽ $1 ബില്യൺ പിന്നിട്ട ഉഭയകക്ഷി വ്യാപാരം 2030 $5 ബില്യൺ ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും പ്രതിരോധ നിർമ്മാണ മേഖലയിൽ സംയുക്ത സഹകരണം ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: 2030 व्यापार का लक्ष्य रखा है. इसके लिए हम मार्केट एक्सेस, कनेक्टिविटी, बैंकिंग और पेमेंट जैसे जुड़े विषयों पर व्यवस्थागत रूप से आगे बढ़ेंगे.
0: പര്യടനത്തിന്റെ 2-ാം ഘട്ടത്തിൽ കിർഗിസ് പ്രസിഡന്റ് സദിർ ജബറോവിന്റെ ക്ഷണപ്രകാരം ഓഗസ്റ്റ് 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കെക്കിലെത്തി. തുടർന്ന് 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ രാഷ്ട്രതലവന്മാരുടെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തു. മേഖലയിലെ സുരക്ഷാ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നതിൽ ഇന്ത്യയുടെ സുപ്രധാന നിലപാടുകൾ ശ്രീ മോദി ഉച്ചകോടിയിൽ വ്യക്തമാക്കി. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ യുദ്ധക്കളത്തിലല്ല, മറിച്ച് ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് പരിഹരിക്കപ്പെടേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മേഖലയുടെ സമാധാനത്തിന് കടുത്ത ഭീഷണി ഉയർത്തുന്ന ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ യാതൊരുവിധ ഇരട്ടത്താപ്പുകളും പാടില്ലെന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും മാനിച്ചുകൊണ്ടുള്ള തടസ്സമില്ലാത്ത വ്യാപാര കണക്ടിവിറ്റി വികസനമാണ് ആവശ്യമെന്നും പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ബിഷ്കെക് സന്ദർശനവും SEO ഉച്ചകോടിയിലെ പങ്കാളിത്തവും വിജയകരമായിരുന്നുവെന്ന് ഉച്ചകോടിക്കും ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾക്കും ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മധ്യേഷ്യൻ മേഖലയിലെ സ്ഥിരതയ്ക്കും കണക്ടിവിറ്റിക്കും ഇന്ത്യ നൽകുന്ന പ്രാധാന്യം ലോക നേതാക്കൾക്ക് മുന്നിൽ അടിവരയിട്ടു പറയാൻ ഈ പര്യടനത്തിലൂടെ സാധിച്ചതായി വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുമായി പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യാപാരം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കൈമാറ്റം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ തന്ത്രപ്രധാന വിഷയങ്ങൾ വിശകലനം ചെയ്തതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
2: This was an opportunity to review bilateral cooperation and the progress made in various fields. The two leaders also exchanged views on engagement in various multilateral fora, especially within the format of BRICS during the year 2026 while India has been chair. They agreed to further strengthen the special and privileged strategic partnership which has shown resilience against the backdrop of significant global uncertainty. And the Prime Minister mentioned that he was looking forward to welcoming President Putin in New Delhi for the BRICS summit.
0: സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ശതകോടികളുടെ വായ്പകളും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുമായി മധ്യേഷ്യൻ മേഖലയിൽ ചൈന നിർണായക സാമ്പത്തിക പ്രതിരോധ സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ഉയർത്തപ്പെടുന്നത്. പരമ്പരാഗതമായി കരമാർഗം നേരിട്ട് അതിർത്തി പങ്കിടാത്തതും അഫ്ഗാനിസ്ഥാനിലെ അസ്ഥിരത പ്രതിബന്ധമായി നിന്നത് കാരണവും ഇന്ത്യയുടെ കണക്ട് സെൻട്രൽ ഏഷ്യ നയത്തിന് ഭൌമരാഷ്ട്രീയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും അപൂർവ ധാതുക്കളുടെയും യുറേനിയത്തിന്റെയും ശേഖരമുള്ള മധ്യേഷ്യയിൽ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളിലൂടെയും സുതാര്യമായ പങ്കാളിത്തത്തിലൂടെയും ഇന്ത്യ ഒരുക്കുന്ന പുതിയ ബദൽ വികസന മാതൃക ആഗോളതലത്തിൽ ഉറ്റുനോക്കപ്പെടുകയാണ്. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഇന്റർനാഷണൽ റിലേഷൻസ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ അനിൽകുമാർ പി ആകാശവാണിയോട്.
3: 2012 നമ്മൾ മുന്നോട്ട് വെച്ച കണക്ട് സെൻട്രൽ ഏഷ്യ എന്ന നയം 2015 ഇന്ത്യ ശക്തിപ്പെടുത്തുകയാണ്. ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ എന്നിങ്ങനെയുള്ള 5 രാജ്യങ്ങളുമായും അവിടെ സന്ദർശനം നടത്തുന്ന ആദ്യ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറുകയും ആ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാൻ വളരെ നിർണായകമായ ചില ചുവടുവെപ്പുകൾ നടത്തുകയും ചെയ്തു. ഇന്ത്യയുടെ മധ്യേഷ്യൻ നയത്തിൽ ചില പ്രധാനപ്പെട്ട വെല്ലുവിളികളുണ്ട്. ഇന്ത്യക്ക് ഭൌമശാസ്ത്രപരമായിട്ടുള്ള അകലം തന്നെയാണ് ഏറ്റവും പ്രധാനം. പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം മൂലം നേരിട്ടുള്ള കരമാർഗത്തിന്റെ അഭാവവും അതുപോലെ തന്നെ ചൈനയോട് വർദ്ധിച്ചു വരുന്ന ഈ മേഖലയിലെ സാമ്പത്തിക തന്ത്രപ്രധാനമായ

0: സ്വാധീനവും ഒക്കെ. അതുപോലെ തന്നെ റഷ്യക്കാണെങ്കിൽ അവിടെ പരമ്പരാഗതമായ സ്വാധീനമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിരന്തരമായ അസ്ഥിരത, ഭീകരവാദ ഭീഷണി, ഊർജ ധാതു വിഭവങ്ങളിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിന്റെ ബുദ്ധിമുട്ടുകൾ, വ്യാപാരം പലപ്പോഴും അവിടെ പരിമിതപ്പെട്ടു പോകുന്നത്, പല കണക്ടിവിറ്റി പദ്ധതികളും നമ്മുടെ വേഗത എന്ന് പറയുന്നത് വളരെ കുറവാണ്. ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ പോലെയുള്ള പദ്ധതികളും പാകിസ്ഥാന്റെ ചില പ്രത്യേക നയങ്ങളിലൂടെ അവർ രൂപപ്പെടുത്തുകയാണ്. ചൈനീസ് സാന്നിധ്യം ശക്തിപ്പെടുത്തുവാൻ അവർ വേണ്ടുന്ന പദ്ധതികൾ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ പോലെയുള്ള ചില പദ്ധതികൾ, അതുപോലെ ചബഹാർ തുറമുഖം തുടങ്ങിയ മാർഗങ്ങളിലൂടെ മധ്യേഷ്യയുമായി കൂടുതൽ ഫലപ്രദമായ ബന്ധം സ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ പ്രധാനമായിട്ടുള്ള ചില വെല്ലുവിളികൾ ഈ രാജ്യങ്ങളുടെയൊക്കെ സ്വാധീനവും അവരുടെ നിർണായകമായ ഇടപെടലുകളും ഒക്കെ തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഈ 5 രാജ്യങ്ങളുമായി ബന്ധം മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ സന്ദർശനം നടത്തിയത്. അത് ഇന്ത്യക്ക് തന്ത്രപരമായും സാമ്പത്തികപരമായും ഒക്കെ വളരെ വലിയ മെച്ചങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഉസ്ബെക്കിസ്ഥാൻ ബന്ധം ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ലെവലിലേക്ക് കൊണ്ടുവരുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2030 ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ദ്വിരാഷ്ട്ര വ്യാപാരം ഏതാണ്ട് $5 ബില്യൺ മുകളിലേക്ക് കൊണ്ടുവരുവാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യവും നിക്ഷേപവും ഡിജിറ്റൽ സാങ്കേതിക മേഖലകളിലും ഒക്കെയുള്ള സഹകരണം മെച്ചപ്പെടുത്താനുള്ള പരിശ്രമം ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ UPI ഉപയോക്താക്കൾക്ക് ഉസ്ബെക്കിസ്ഥാനിൽ QR കോഡ് അടിസ്ഥാനത്തിലുള്ള പേയ്മെന്റുകൾ നടത്തുന്നതിന് സംവിധാനം ഉണ്ടാക്കുന്നതിനുള്ള എഗ്രിമെന്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിരോധവും സുരക്ഷയും മുൻനിർത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസം, ശാസ്ത്രം തുടങ്ങിയ ഗവേഷണ മേഖലകളിലും ഒക്കെ അവർ പലതരത്തിലുള്ള കരാറുകളിൽ MOU കൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ബുദ്ധമത പൈതൃകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ബന്ധം ഉസ്ബെക്കിസ്ഥാനിലെ പല പുരാതന ബുദ്ധമത കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിനും പുനരുദ്ധാരണത്തിനും ഇടപെടുന്നതിനും സഹകരിക്കുന്നതിനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ആയുർവേദത്തിന് വേണ്ടുന്ന പരമ്പരാഗതമായ സഹായങ്ങളും സംവിധാന രീതികളും ഒക്കെ ഷെയർ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. പ്രത്യേകിച്ച് SCO ഉച്ചകോടി എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാടുകൾ SCO അംഗങ്ങൾ സ്വീകരിക്കാൻ ഇന്ത്യ സമ്മർദ്ദം ചെലുത്തിയതും തന്ത്രപരമായിട്ടുള്ള ഒരു നേട്ടം ഇന്ത്യക്ക് കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടാവുകയും അവിടെ പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ ബന്ധത്തിൽ ഇന്ത്യ അതിന്റെ നിലപാട് വളരെ വ്യക്തമായി പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഊന്നൽ കൊടുത്തുകൊണ്ടുപോകുന്ന ഈ നയത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഇവയൊക്കെ ചെറിയ രാജ്യങ്ങളാണെങ്കിൽ പോലും തന്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള രാജ്യങ്ങളാണ്. അത് തന്നെയാണ് ഈ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ മെച്ചവും എന്നാണ് ഞാൻ കരുതുന്നത്.
1: മധ്യേഷ്യൻ സുരക്ഷയും വാണിജ്യ സഹകരണവും മുൻനിർത്തി രൂപീകരിക്കപ്പെട്ട ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ പ്രാദേശിക ഭീഷണികൾക്കെതിരെ സംയുക്തമായി പ്രവർത്തിക്കാൻ റീജിയണൽ ആന്റി ടെററിസ്റ്റ് സ്ട്രക്ചർ പോലുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ പാകിസ്ഥാൻ ഭീകരവാദത്തെ ഒരു നയതന്ത്ര ആയുധമായി ഉപയോഗിക്കുകയാണെന്ന വിമർശനം ശക്തമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ SCO പോലുള്ള ബഹുരാഷ്ട്ര കൂട്ടായ്മകളുടെ വേദിയിൽ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇരട്ടത്താപ്പുകൾ പാടില്ല എന്ന ഇന്ത്യയുടെ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചലനമുണ്ടാക്കിയിട്ടുണ്ട്. നയതന്ത്രപരമായി വൻകിട ശക്തികൾക്കിടയിൽ ഇന്ത്യ സ്വീകരിക്കുന്ന ഈ വിട്ടുവീഴ്ചയില്ലാത്ത തത്വാധിഷ്ഠിത നിലപാടിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേരള കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ ആകാശവാണിയോട്.
2: ഷാങ്ഹായ് കോർപ്പറേഷന്റെ 26th ഉച്ചകോടിയാണ് കിർഗിസ്ഥാനിൽ അവസാനിച്ചത്. 3 ദിവസം നടന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി ഭീകരവാദം ലോകത്തിൽ ഉയർത്തുന്ന വലിയ വെല്ലുവിളികളെ കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. ഭീകരവാദത്തിന് വികസനവുമായി ഒരു ബന്ധമില്ല എന്ന് അദ്ദേഹം സ്ഥാപിച്ചു. നൂതന സാങ്കേതിക വിദ്യ, വിവര സാങ്കേതിക വിദ്യയിലെ അവസരങ്ങൾ, അങ്ങനെ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ വളരെ പോസിറ്റീവായി ചെയ്യാവുന്ന പശ്ചാത്തലത്തിൽ ചില രാജ്യങ്ങളും ചില രാജ്യങ്ങളിലെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും ഭീകരവാദത്തിലും തീവ്രവാദ പ്രവർത്തനത്തിലും ഏർപ്പെടുന്നതിന് അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി. അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പുലരേണ്ട ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. ഭീകരവാദം അസമത്വങ്ങൾക്ക് മാത്രമല്ല രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും ദാരിദ്ര്യത്തിനും വഴിതെളിയിക്കുമെന്നും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്നും എല്ലാ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഒരുമിച്ച് വരണമെന്നും അദ്ദേഹം പ്രതിപാദിക്കുകയുണ്ടായി. മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് SCO അംഗങ്ങളായ ചൈനയും റഷ്യയുമെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയോട് വളരെയധികം അനുകൂലമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. തീവ്രവാദം ലോകത്തിനുണ്ടാകുന്ന ഭീഷണിയെക്കുറിച്ച് അവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ നിലപാടും ചൈനയുടെ നിലപാടും ഇന്ത്യക്ക് അനുകൂലമായ ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഇതിനെ കാണാൻ ശ്രമിച്ചത്. നമുക്കറിയാം, പഹൽഗാമിൽ ഒടുവിൽ കണ്ട തീവ്രവാദം നമ്മുടെ രാജ്യത്തിനെ ബാധിച്ചതിനെതിരെ നമ്മൾ എത്ര ശക്തമായ നിലപാടെടുത്തു എന്നുള്ളത്. പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയും അവരുടേതായ ചില ന്യായങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. പക്ഷേ തീർച്ചയായിട്ടും റഷ്യയും ചൈനയും ഇക്കാര്യത്തിൽ മോദിക്ക് പൂർണ്ണ പിന്തുണ നൽകിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഇറാനിൽ നടക്കുന്ന സംഘടനകളും ഹോർമസ് സ്ട്രെയിറ്റിൽ ഉണ്ടായിരിക്കുന്ന വികാസങ്ങളുമെല്ലാം പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വത്തെ കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി.

0: കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. പക്ഷേ ഹോർമുസ് കടലിടുക്കിൽ സമാധാനം പുലരേണ്ട ആവശ്യകതയെക്കുറിച്ച് ഒരു സമവായം സൃഷ്ടിക്കേണ്ടതാണ് നമുക്ക് വേണ്ടത്. അക്കാര്യത്തിൽ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് വരണമെന്നും നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ഇറാനും അതോടൊപ്പം മറ്റ് രാജ്യങ്ങൾ അവരുമെല്ലാം ഇക്കാര്യത്തിൽ യോജിക്കുകയുണ്ടായി എന്ന് വേണം പറയാൻ. പാകിസ്ഥാൻ മാത്രമേ ഉള്ളൂ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായൊരു നിലപാട് കാണിച്ചത്. അപ്പോൾ പൊതുവിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഷാങ്ഹായ് ഉച്ചകോടി ഒരു വിജയമായി എന്ന് വേണം കരുതാൻ. അതിൽ നമ്മളെടുത്ത നിലപാട് ഭീകരവാദത്തിനെതിരെ, രാഷ്ട്രീയ അസ്ഥിരതയ്ക്കെതിരെ, മനുഷ്യത്വത്തിനെതിരായി നിൽക്കുന്ന ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്താഗതി പൊതുവിൽ എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കി എന്നാണ് നമുക്കിതിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഷാങ്ഹായ് ഉച്ചകോടിയുടെ വിജയം ഭാരതത്തിന് സന്തോഷം നൽകുന്ന ഒരു അവസരമായി വേണം കണക്കാക്കാൻ.
1: ഇരു രാജ്യങ്ങളിലെയും സന്ദർശനം ഇന്ത്യയുടെ വികസിത് ഭാരത് ലക്ഷ്യങ്ങൾക്കും ഊർജ്ജ സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയിലേക്ക് ആവശ്യമായ യുറേനിയം, അപൂർവ ധാതുക്കൾ എന്നിവ ലഭ്യമാക്കുന്നതിലും ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ, ഇറാനിലെ ചാബഹാർ തുറമുഖം എന്നിവയിലൂടെ മധ്യേഷ്യൻ രാജ്യങ്ങളുമായി കടൽ മാർഗമുള്ള വ്യാപാരം സുഗമമാക്കുന്നതിലും ഈ യാത്ര നിർണായക മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. കേവലം പ്രതീകാത്മകമായ ഒരു സന്ദർശനം എന്നതിനപ്പുറം ഇന്ത്യയും മധ്യേഷ്യയും തമ്മിലുള്ള നയതന്ത്ര സാമ്പത്തിക പ്രതിരോധ ബന്ധങ്ങളെ ആധുനിക സാങ്കേതിക വിദ്യയുടെയും ഡിജിറ്റൽ യുഗത്തിന്റെയും സഹായത്തോടെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കാൻ ഈ പര്യടനം വഴിയൊരുക്കുന്നു. സുരക്ഷ, സാമ്പത്തികം, പ്രവാസി ക്ഷേമം, സാംസ്കാരിക സഹകരണം എന്നിവ ഉറപ്പുവരുത്തി ഇന്ത്യ ആഗോളതലത്തിൽ നടത്തുന്ന ശക്തമായ വിദേശ നയതന്ത്രത്തിന്റെ തെളിവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ദ്വിരാഷ്ട്ര സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ. തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ. അവതരണം കൃഷ്ണ പ്രകൃതി.
2: ആകാശവാണി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. സമയം 11 മണി കഴിഞ്ഞ 15 മിനിറ്റും 13 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.